ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രം 9, കൊല്ലവർഷം 1202 ചിങ്ങം 15, 2026 ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച. 102.3 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മലയാള ഭാഷ മാത്രമല്ല, ഏതാണ്ട് എല്ലാ ഭാഷകളും പഴഞ്ചൊല്ലുകൾ കൊണ്ടും ശൈലീ പ്രയോഗങ്ങൾ കൊണ്ടും സമ്പന്നമാണ്. ആശയങ്ങളിൽ ഐകരൂപ്യമുള്ള അനേകം മഹത്വചനങ്ങളും ആപ്തവാക്യങ്ങളുമുണ്ട്. ഭാഷയുടെ മാസ്മരികത നിലനിർത്തുന്നതിൽ ഇവയും വലിയ പങ്കുവഹിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ ഭാഷ മനുഷ്യ പുരോഗതിക്ക് അടിത്തറപ്പാക്കിയ വിസ്മയമാണ്. മൊഴിമാറ്റത്തിലൂടെ വിശ്വസാഹിത്യത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മൾ എത്തുന്നത് എക്കാലത്തെയും മികച്ച ഭാവനയുടെയും അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും അകമ്പടിയോടെ മനുഷ്യർ സൃഷ്ടിച്ച കാലാധിവർത്തികളായ കൃതികൾ നിറച്ചുവെച്ച വിശാല വിഹായസിലേക്കാണ്. വസുദൈവ കുടുംബം എന്ന മഹനീയ സങ്കല്പം സപ്തവർണ്ണങ്ങളും ഇടർത്തുന്ന കാഴ്ചയാണത്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന പഴഞ്ചൊല്ലിലും പതിരില്ല എന്ന് കാണാം. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നത്. തത്തുല്യമായ ആംഗലേയ പഴമൊഴി യൂണിനി സ്ട്രെങ്ത് അല്ലെങ്കിൽ യൂണിറ്റി സ്ട്രെങ്ത് എന്നതാണ്. ഇത് അർത്ഥഗർഭമാണെന്നതിൽ പക്ഷാന്തരമില്ല. ഇതിൽ പറയുന്ന ഒത്തുപിടിക്കൽ ജോയിന്റ് എഫേർട്സ് ആണ്. അത് മാതൃകാപരവുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റയ്ക്കല്ല, ഒത്തുചേർന്നാണ് ശ്രമകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ എന്ന് ഈ പഴമൊഴി പറഞ്ഞു തരുന്നു. എത്ര ശ്രമിച്ചാലും ഒരു മലയെ ഇളക്കാനാകില്ല എന്ന ചിന്തയാണ് നമുക്ക് വിനയാകുന്നത്. മലയെ അക്ഷരാർത്ഥത്തിൽ മാറ്റിവയ്ക്കുന്ന പണിയല്ലല്ലോ വിവക്ഷിതം. ഇംഗ്ലീഷിൽ അപ്ഹിൽ ടാസ്ക് എന്ന് പറയുന്ന കഠിന ജോലി, സമയവും ക്ഷമയും ആസൂത്രണവും അധ്വാനവും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അസാധ്യവും അസംഭ്യവുമെന്ന് നാം കരുതിപ്പോരുന്ന കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ജനസഹസ്രങ്ങളുടെ അക്ഷീണവും അവിരാമവുമായ പ്രയത്നം ഉണ്ടായിട്ടുണ്ടാവും. ലോകാത്ഭുതങ്ങൾ നൂറ്റാണ്ടുകൾ താണ്ടി ഇന്നും സാങ്കേതിക വിദഗ്ധരെപ്പോലും വിസ്മയിപ്പിക്കുമാറ് നിലകൊള്ളുന്നതിൻ്റെ പിറകിലെ രഹസ്യം ഒരേ ഒരു ലക്ഷ്യവും അത് നേടാനുള്ള നിരന്തര ശ്രമങ്ങളുമാണ്. ഈജിപ്തിലെ പിരമിഡുകളിലെ കൂറ്റൻ കല്ലുകൾ എങ്ങനെ ഇത്രയും മുകളിലെത്തി എന്ന് ചിന്തിച്ചു പോകും നമ്മൾ. ചൈനയിലെ വന്മതിൽ ലക്ഷണമൊത്ത നിർമ്മിതിയാണ്. പാരീസിലെ ചെരി

ഗോപുരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിതതാണ്. ഗുരുത്വാകർഷണ തത്വത്തെ എങ്ങനെ മറികടന്നു ആദിമനുഷ്യൻ? ഇവ ഉദാഹരണങ്ങളിൽ ചിലതു മാത്രം. മനുഷ്യന്റെ കായിക കരുത്തിന്റെ

0: പേരുടെ ശൃംഖല ജോലി സുഗമമാക്കാൻ സഹായമാകുന്നു. ഒരു നേതാവിൻ്റെ യഥാർത്ഥ കരുത്ത് ജനം നൽകുന്ന പിന്തുണയും ആദരവും സ്നേഹവുമാണ്. ജനം ഒപ്പം നിന്നാലേ നേതാവാകൂ. ഐകമത്യം മഹാബലം എന്നൊരു പഴഞ്ചൊല്ലും ഇവിടെ സ്മരണീയമാണ്. ഒരുമയുടെ പെരുമയാണത്. പ്രശസ്തമായ പല തറവാടുകളും തകർന്നടിഞ്ഞത് കുടുംബാംഗങ്ങൾ തമ്മിൽ യോജിപ്പ് ഇല്ലാതായപ്പോഴാണ്. ശക്തമായ ഒരു കുടുംബം ശക്തമായ സമൂഹ നിർമ്മിതിക്ക് ആവശ്യമാണ്. മനുഷ്യനിർമ്മിതമായ മതങ്ങളും വിവിധ വിഭാഗീയതകളും ഐക്യത്തിന് വിലങ്ങുതടിയാകുന്നു. ഈ തിരിച്ചറിവുള്ളവർ വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൽ സമാധാനം പരിമളം പരത്തുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് മഹാത്മാഗാന്ധി കോടാനുകോടി മനുഷ്യരുള്ള ഈ രാജ്യത്തെ അചഞ്ചലമായി നയിച്ചത് ജനങ്ങൾ എല്ലാ വിഭാഗതകൾക്കും അതീതമായി ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒരുമിച്ച് നിന്നതും കൊണ്ടാണ്. അതിനുള്ള ശേഷി ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ടാഗോർ മഹാത്മാ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. നിരായുധരായി സമരം ചെയ്ത് പരാജയപ്പെടുത്തിയത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടനെയാണെന്ന് ഓർക്കണം. നമ്മുടെ ഒരുമ തന്നെ അതിനു കാരണം. മഹാത്മാജിയുടെ ഔന്നത്യത്തിനും വിശുദ്ധിക്കും ത്യാഗത്തിനും അലകും പിടിയുമായി വർത്തിച്ചത് നമ്മുടെ അന്യാദൃശ്യമായ ഐകമത്യം തന്നെയായിരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് എൻ കെ വിജയൻ കിഴക്കമ്പലം.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മപദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 2 കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തി. 26 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 788. 2500 അധികം ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5 ദിവസവും കാണാതായവർക്ക് തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ. രാവിലെ നടക്കുന്ന പരേഡിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആവേശം വാനോളമുയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ A-ബാച്ച് ഫൈനലിൽ മേലുകര പള്ളിയോടം ജേതാക്കളായി. B-ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയിച്ചു. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത 1 സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റിയൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കുഞ്ഞിരാമൻ നായർ എന്ന കവിത, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, ഹോട്ടൽ ഭക്ഷണം, വില ഏകീകരണം സാധ്യമോ, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, തുടർന്ന് RCR കായം എന്ത് പഠിക്കണം എന്താകണം, 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം, 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷൂർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക ഇമ്മാനുവൽ മെറ്റിൽസുമായി അഭിമുഖം, 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.

0: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി പെരുവനം അവസാന ഭാഗം, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ, 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ, 6:50 കാർഷിക ജീവനം. മട്ടുപാവിൽ കിഴങ്ങ് വർഗ്ഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയും ഭാര്യ മറിയാമ്മ സാമുവലും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ഹോട്ടൽ ഭക്ഷണം, വില ഏകീകരണം സാധ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി, കൊങ്കണി ഗാനങ്ങൾ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

സമയം 6 മണി കഴിഞ്ഞ് 10:42. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ആദ്യം. ഗാനരചന നീലകണ്ഠൻ നമ്പൂതിരി, സംഗീതം സജീവ് രാമൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: വാസന്തി രാമകൃഷ്ണൻ രചിച്ച്, എ രാമചന്ദ്രൻ സംഗീതം നൽകി, ഉണ്ണിമേനോൻ പാടിയ ഗാനം

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: ബിജു ആനന്ദ് പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ഇനി. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സുരേഷ് മേനോൻ.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് ഈ മഴക്കാലത്ത് ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും അടുത്ത മാസം 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പരിശീലന പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-23-78-6-94-47-23-78-68. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ അടുത്ത മാസം 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരകർഷകർ

0: ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8089 3912 നമ്പർ ആവർത്തിക്കാം, 8089 3912. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും ചക്ക, മാങ്ങ, പേര, സപ്പോട്ട, പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 29614 57, 0487 29614 57. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും അടുത്ത മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം മാർച്ച് വരെ പരമാവധി 10 കരാറടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രൊമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ അടുത്ത മാസം 14 രാവിലെ 10 നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 5. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486 2222 99. നമ്പർ ആവർത്തിക്കാം, 0486 2222 99. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ തീരമൈത്രി പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിൽ കരാറടിസ്ഥാനത്തിൽ മിഷൻ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അടുത്ത മാസം 16 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. യോഗ്യതാ ബിരുദം, ലൈവ്ലിഹുഡ് പ്രൊജക്റ്റിൽ പ്രവൃത്തി പരിചയം, 2-വീലർ ലൈസൻസ്, പ്രായം 35 കവിയരുത്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവയുമായി രാവിലെ 11 കോട്ടയം കാരാപ്പുഴയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481256823. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 72,000, അൺഗാർബിൾഡ് 70,000, റബ്ബർ RSS-4 27,500, RSS-5 27,100. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 32:12.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലെത്തി. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്ന് ഡ്രോൺ നിയന്ത്രണവും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിലെത്തി. തിങ്കളാഴ്ച തുടങ്ങുന്ന 26 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ലഡാക്കിൽ സൈനിക ഹെലികോപ്റ്ററിൽ അതിസാഹസിക രക്ഷാപ്രവർത്തനം. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 ഉയരത്തിൽ ട്രക്കിംഗിനിടെ പരിക്കേറ്റ് കുടുങ്ങിയയാളെ കരസേനയുടെ പൈലറ്റുമാർ രക്ഷപ്പെടുത്തി.

0: നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ബുധനാഴ്ച ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഞായറാഴ്ചയോടെ 797 ആയി. മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു രാജ്യം ഒരേ സമയം നയത്തിന്റെ ഭാഗമായി 2027 ഫെബ്രുവരി 23 മുതൽ രാജ്യത്തെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കും. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയുടെ ഉറവിടം അഫ്ഗാനിസ്ഥാനും തായ്ലന്റും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കേന്ദ്ര നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അങ്കണവാടി കുട്ടികളിൽ പോഷകാഹാരക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ ബാല്യസ്പന്ദനം എന്ന പദ്ധതിയുമായി വനിതാ ശിശുക്ഷേമ വകുപ്പ്. കെസിഎല്ലിൽ 6-ാം തോൽവിയോടെ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സെമിഫൈനൽ സാധ്യതകൾ നേർത്തതായി. യുഎസ് മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമി 7-1 മോൺട്രിയോളിനെ തകർത്തു. മേജർ ലീഗ് സോക്കറിൽ ആദ്യമായി മെസ്സിക്ക് 4 ഗോളുകൾ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ്, തായ്ലന്റിനെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 94 റൺസ് ജയം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: പൊള്ളി ചീർത്തുവീർത്തൊരു കണ്ണുനീർ.
1: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത, കുഞ്ഞിരാമൻ നായർ, ആലാപനം ടി പി വിവേക്.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: ഇന്ന് രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 8:05. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 42:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26th ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തിദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
6: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 അഗത്തിദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ SP സിംഗ് ഭാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയതലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫറൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. 2 കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. 26th ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
7: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലേവ് അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്ന SEO അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6th വേൾഡ് നൊബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം

0: ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. SCOയുടെ 25 വർഷങ്ങൾ സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം.
1: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് PG പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും PIB അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5 ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജ്ജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16. 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമെ, ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1 സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2 സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1 സ്ഥാനം, എക്സൈസ് വകുപ്പ് 2 സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1 സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം K.സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: KAP 4 ബറ്റാലിയനിലെയും മലപ്പുറം MSP യിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. KAP യിലെ 166 പേരും MSP യിലെ 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
1: CPIM നിന്നവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തള്ളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി.

0: പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി തോട്ടപ്പുഴശ്ശേരി മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4-ാമത്തെ ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: അറിവിന്റെ വെളിച്ചവും ആനന്ദത്തിന്റെ സംഗീതവുമായി ഹൃദയങ്ങളെ തൊട്ടറിയുന്ന എഫ് എം ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം: പ്രവൃത്തിയാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പാബ്ലോ പിക്കാസോ. പ്രവൃത്തിയാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പാബ്ലോ പിക്കാസോയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം: കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? ചോദ്യം ആവർത്തിക്കാം: കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30. 34th സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം പെരുമ്പാവൂർ ഫാസിലിൽ വൈകിട്ട് 6:30 തിരുവനന്തപുരം അമ്മ തിയേറ്റേഴ്സിന്റെ ആൾമരം. കടവന്ത്ര ക്ലിന്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിന്റെ ഏകാംഗ ചിത്ര പ്രദർശനം രാവിലെ 10 മുതൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സേവന വാർത്തകൾ: എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ

0: പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 62-38-59-96-60. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-38-59-96-60.

0: FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: ലോകത്തിലെ വിവിധ ഭാഷകൾ തമ്മിൽ ധ്വനി സാമ്യത ഉണ്ടാകുന്നതിന് ഒരേ ഭാഷാഗോത്രമായിരിക്കണമെന്ന് പോലുമില്ല. ഇത് രണ്ടു തരത്തിൽ വരാം, യഥാർത്ഥ ധ്വനി സാമ്യതയും യാദൃശ്ചിക ധ്വനി സാമ്യതയും. ഇതിൽ ആദ്യത്തേത് പരിശോധിക്കാം. മലയാളത്തിൽ നിത്യവിനിമയത്തിൻ്റെ ഭാഗമായ ധാരാളം സംസ്കൃത പദങ്ങളുണ്ട്. സംസ്കൃതമാകട്ടെ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലെ അടിസ്ഥാന പദങ്ങളുമായി സാദൃശ്യമുള്ള പദങ്ങളാൽ സമ്പന്നവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ധ്വനി സാമ്യത മലയാളിക്കും എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ഉദാഹരണങ്ങൾ നോക്കാം. താപം, തെർമൽ, മനസ്സ്, മൈൻഡ്, നാമം, നെയിം, മാതാവ്, മദർ, പിതാവ്, ഫാദർ, ഭ്രാതാവ്, ബ്രദർ, നാസിക, നോസ്, നവം, ന്യൂ, ദ്വയം, ഡ്യുവൽ, സർപ്പം, സെർപ്പൻറ്, അന്തർ, ഇൻറ്റർ. ഇതുകൂടാതെ ഇംഗ്ലീഷിൽ നിന്ന് തൽഭവമായും ചില പ്രയോഗങ്ങൾ ദ്രാവിഡത്തിൽ പ്രചാരത്തിലുണ്ട്. ചുട്ടുകളയും എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യും എന്ന അർത്ഥത്തിലാണല്ലോ. ഓഫീസ് ആപ്പീസായും കോഫി കാപ്പിയായും നമ്മൾ നിരന്തര വിനിമയത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് പറഞ്ഞ യാദൃശ്ചിക ധ്വനി സാമ്യതയ്ക്ക് ഗോത്രബന്ധത്തിൻ്റെ അടിസ്ഥാനമുണ്ടാവില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലീഷിലെ 8 മലയാളത്തിലെ 8. ഇംഗ്ലീഷിലെ തന്നെ ആക്രിമോണിയും മലയാളത്തിലെ അക്രമവും തമ്മിൽ നല്ല ധ്വനി സാമ്യതയുണ്ട്. ചിരി, ചിയർ, ഉരുളുക, റോളിംഗ് തുടങ്ങിയവയും ഉദാഹരണങ്ങളായി പറയാം. ഉച്ചാരണാവയവങ്ങൾ കൊണ്ട് മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാവുന്ന ധ്വനികളുടെ പരിമിതിയായിരിക്കണം ഇത്തരം യാദൃശ്ചിക ധ്വനി സാമ്യതയുടെ അടിസ്ഥാനം. ഇത്തരം യാദൃശ്ചിക ധ്വനി സാമ്യത കണക്കിലെടുത്ത് ഭാഷാഗോത്ര നിർണയത്തിന് ശ്രമിക്കുന്നത് പാഴ്വേലയായിരിക്കും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

സേവന വാർത്തകൾ. നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള ഒന്നാം വർഷ റെഗുലർ സീറ്റുകളിലേക്കും രണ്ടാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ ഇന്നു മുതൽ അടുത്ത മാസം 14 വരെ നടത്തുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും PTA ഫണ്ടും സഹിതം രക്ഷാകർത്താവിനൊപ്പം കോളേജിൽ ഹാജരാകണം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് അടുത്ത മാസം 14 വരെ പുതിയ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9562452019. നമ്പർ

0: പ്രാർത്ഥിക്കാം. 95 62 45 20 19.
1: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
2: 1550 55.

0: 2026-27 സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ളതും ലൈഫ് ഭവന പദ്ധതി മുഖേനയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും ഭവന പുനരുദ്ധാരണ പുനർനിർമ്മാണ പദ്ധതി മുഖേനയോ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാത്തതുമായ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷ സമർപ്പിക്കാം. വീടിന് കുറഞ്ഞത് 8 വർഷത്തെയെങ്കിലും കാലപ്പഴക്കമുണ്ടാകണം. അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇന്ന് വൈകുന്നേരം 5 മണിക്കകം മത്സ്യഭവനിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477225103. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477225103. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, എൻജിഒ സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 14 സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് www.swd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

0: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9605302715.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 8 കാസർഗോഡ് റാണിപുരത്തും അടുത്ത മാസം 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. റാണിപുരത്തെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 2 മുൻപും മീശപ്പുലിമലയിലെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 8 മുൻപും

ATYM@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9497736356. നമ്പർ ആവർത്തിക്കാം, 9497736356.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സംഗീത സംവിധായകൻ ബി എ ചിദംബരനാഥിന്റെ ചരമവാർഷികമാണ് ഇന്ന്. കോഴിക്കോട് ആകാശവാണി സംഗീത വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ചിദംബരനാഥ് വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ തുടക്കം കുറിച്ചത്. പിന്നീട് ശ്രദ്ധേയമായ ഒട്ടേറെ ചിത്രങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. വിദ്യാർത്ഥി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, പാടിയത് പി ജയചന്ദ്രൻ, ബി വസന്ത.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: FM ഡയറി തുടരുന്നു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
7: ഫോൺ 8129110087.
8: ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ആ കുഞ്ഞിന് ഏറ്റവും അമൃതമായിട്ട് ഉള്ളതാണ് അമ്മയുടെ മുലപ്പാൽ. ആ അമ്മയുടെ പാലിൽ ധാരാളം ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എന്നിവയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ദഹിക്കാനും കുഞ്ഞിൻ്റെ ആവശ്യത്തിനും ഏറ്റവും ഉത്തമമായ ഉള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ഘടനയുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വളർത്താനായിട്ട് ഒട്ടേറെ ഘടകങ്ങൾ അമ്മയുടെ പാലിൽ അടങ്ങിയിരിക്കുന്നു. അതായത് ലാക്ടോഫെറിൻ, അതുപോലെ തന്നെ ഇമ്യൂണോഗ്ലോബുലിൻ, സൈറ്റോകൈൻസ് എന്നീ ധാരാളം പോഷകങ്ങൾ അമ്മയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ട്. ഇതേ പോഷകങ്ങളുടെ ഗുണം കൊണ്ട് തന്നെയാണ് അമ്മയുടെ പാൽ നമ്മൾ മാർക്കറ്റിൽ ലഭിക്കുന്ന ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല പൗഡറിനേക്കാളും വളരെയേറെ ഗുണമേന്മയുള്ളതാണെന്ന് നമ്മൾ പറയുന്നത്. വൈറ്റമിൻസ്, മിനറൽസ് എന്നീ എല്ലാവിധ പോഷകങ്ങളും അമ്മയുടെ പാലിൽ അടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, കുഞ്ഞിന് വേണ്ട ഇലക്ട്രോലൈറ്റ്സ് അഥവാ സോഡിയം, പൊട്ടാഷ്യം എല്ലാം പാകത്തിനുള്ള ഒരു അളവിലാണ് അമ്മയുടെ പാലിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന ഒരു കുഞ്ഞിന് വേറെ തരത്തിലുള്ള രോഗങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ വയറ്റിളക്ക രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ആദ്യ 3 ദിവസം വരുന്ന പാലിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രത്തിൽ പിന്നീട് വരുന്ന പാല് ആ പാലിനേക്കാളും ഗുണമേന്മ കുറച്ച് കൂടുതലുണ്ട്. കാര്യം ക്വാണ്ടിറ്റി വൈസ് അഥവാ എമൗണ്ട് വൈസ് പറയുവാണെങ്കിൽ കൊളസ്ട്രം കുറവായിരിക്കും. എങ്കിൽ കൂടി അതിലുള്ള പ്രോട്ടീൻസിന്റെയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഇമ്യൂണോഗ്ലോബുലിൻസിന്റെയും അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് വയറ്റിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിന് നമ്മളുടെ എൻവയോൺമെന്റുമായി അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔഷധമാണ് സത്യം പറഞ്ഞാൽ ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്.
5: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജിതിൻ സി എസ്.
9: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946332288.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
11: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242292 0484242922.
1: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസിൽ സീറ്റ് ഒഴിവ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത മാസം 2 ഉച്ചയ്ക്ക് 2 കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0466227335. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0466227335.
1: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ അടുത്ത മാസം 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491297163 0491297163. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250571. 0491250571.

എറണാകുളം ജില്ലയിലെ കാവുകൾ സംരക്ഷിക്കുന്നതിനായി കാവുകളുടെ ഉടമസ്ഥരിൽ നിന്നും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുക്കുന്ന കാവുകൾക്കാണ് ധനസഹായം നൽകുന്നത്. മുൻവർഷങ്ങളിൽ സഹായധനം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. ഈ പദ്ധതിയുടെ കീഴിൽ ജൈവ വൈവിധ്യ സംരക്ഷണം, ഗവേഷണം, അപൂർവ തദ്ദേശീയ ഇനം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കൽ, കുളങ്ങൾ ശുദ്ധീകരിക്കൽ, ജന്തുജീവികളെ സംരക്ഷിക്കൽ, ജൈവവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ധനസഹായം നൽകുന്നത്. താൽപര്യമുള്ള വ്യക്തികൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ, വിസ്തൃതി, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ ഒരു റിപ്പോർട്ട് എന്നിവ സഹിതം അടുത്ത മാസം 10 മുൻപായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ സമർപ്പിക്കണം. വിലാസം: ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, മണിമല റോഡ്, ഇടപ്പള്ളി, എറണാകുളം. 6820224. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026

0: 2027 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്തഭടന്മാർ, വിമുക്തഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അടുത്ത മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242239. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788, 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് 10 അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP ഭാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
2: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
1: 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൗമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക

0: വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, UPI ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 ആയി. 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1-ാമതെത്തി. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് 1-ാം സ്ഥാനം. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1-ാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2-ാം സ്ഥാനവും നേടി. ഏഷ്യാകപ്പ് വനിതാ G20 ക്രിക്കറ്റിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലന്റ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4-ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന

0: ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 runs തകർത്ത് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:22. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ
2: സമകാലികം.
3: ഇവിടെ മാത്രം സേവനത്തിന് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് ആർക്കും വില പേശാനാകില്ല, ആരും വില പേശുകയുമില്ല. എന്നാൽ ഉൽപ്പന്നത്തിന്റെ അളവിനെക്കുറിച്ചോ ഗുണനിലവാരത്തെക്കുറിച്ചോ ഈടാക്കാവുന്ന പരമാവധി വിലയെക്കുറിച്ചോ യാതൊരു സൂചനയും ഇല്ല. നിയമം അനുശാസിക്കുന്നത് വില വിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് മാത്രം. സാധനങ്ങൾക്ക് വില കൂടിയാൽ ഉൽപ്പന്നത്തിന്റെ വലിപ്പം ചുരുങ്ങാം, അളവിൽ കുറവ് കണ്ടേക്കാം. നിർമ്മാതാവിന്റെ സൗകര്യം പോലെ എന്ന് തോന്നുമാറ് വില നിശ്ചയിക്കാം. എന്നാലും പുതിയ കാലത്ത് ജനങ്ങൾക്ക് ഈ സൗകര്യം ഒഴിവാക്കാനാകില്ല. പറഞ്ഞു വരുന്നത് ഹോട്ടൽ ഭക്ഷണത്തെക്കുറിച്ചാണ്. തൊട്ടടുത്ത കടകൾ തമ്മിൽ പോലും വിലകളിൽ വലിയ അന്തരം കണ്ടാലും മിണ്ടാതെ പോവുകയേ നിവൃത്തിയുള്ളൂ. റെയിൽവേ ക്യാന്റീനിൽ ഉറപ്പാക്കുന്നതുപോലെ അളവിലും വിലയിലും ഒരു ഏകീകരണം ഭക്ഷണശാലകളിൽ സാധ്യമോ എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം.
4: ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്.
3: ചെറായി സ്വദേശി അരുൺ.
4: നമ്മളൊരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടിട്ടായിരിക്കും ഒരു ഹോട്ടലിലേക്ക് കൊണ്ട് നിർത്തുക. പക്ഷെ ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഭയങ്കര മോശമായിരിക്കും. ഈ ഹോട്ടൽസിന് റേറ്റിംഗ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും. അപ്പൊ കൊണ്ടുവന്നിരുന്ന ഒരു ഭക്ഷണം ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഉണ്ടാവില്ല. അത് നിർബന്ധപൂർവ്വം കഴിച്ചിട്ട് പോരേണ്ടി വരും. ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ ആ ഹോട്ടൽ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി വളരെ മോശമാണ്. അതുപോലെ തന്നെ ചില പ്രത്യേകതരം ഹോട്ടൽസ് ഉണ്ട്, മീനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള. അതിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു ദിവസം ഒരു ചാലക്കുടിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഉച്ചക്ക് ഊണ് കഴിച്ചു, ചെറിയ മീൻ വാങ്ങിച്ചു, ഒരു 300-400 ബില്ല് വന്നിരുന്നു. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആയിട്ട് ഹോട്ടൽ ബിസിനസ് വന്നിട്ടുണ്ട്. ചില ഹോട്ടൽസിന് നമ്മൾ കയറി കഴിയുമ്പോൾ ഹോട്ടൽസിന്റെ വാല്യൂ അനുസരിച്ചുള്ള ചായയുടെ വില, പക്ഷെ അതിന്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റി ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ 25 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 15 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 45-60 ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടാവും. ചില ജ്യൂസ് ചായക്കൊക്കെ 180-190 രൂപയൊക്കെയാണ് വരാറ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വെജിറ്റേറിയൻ ഹോട്ടൽസിന്റെ അഭാവം. പലപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതിരിക്കൽ കാരണം അതിന്റെ വില കൊണ്ടാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴിമന്ദിരത്തിന്റെ അതിപ്രസരാണ്. ഇപ്പൊ നാടൻ വീട്ടിലൂടെ പറഞ്ഞൊരു നമ്മൾ റേറ്റിംഗ് ഒക്കെ അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംഭവങ്ങൾ നന്നായിരിക്കും, മിക്കവാറും വളരെ മോശമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ട്രെയിലൊക്കെ മീൻ കൊണ്ടുപോകും, നമ്മളൊരു മീൻ സെലക്ട് ചെയ്യാണ് അവിടെ വെച്ചാൽ. അപ്പൊ അതിന്റെ വില വിവരങ്ങൾ നമ്മൾ അറിയുന്നില്ല. കരിമീൻ ഒരു 200 രൂപയായിരിക്കാം, 250 രൂപയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. പക്ഷെ ബില്ല് വരുമ്പോൾ അതിന് 500-600 രൂപയായിരിക്കും. എന്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം ഉണ്ട്. അയാളും ഫാമിലിയും കൂടി ഒരു വീട്ടിലൂടെ എന്ന് പറഞ്ഞൊരു പറവൂർ ഭാഗത്തെ സ്ഥലത്ത് കഴിച്ചു. ഒരു മീൻ ചെമ്പല്ലിയാണ് അവർ പറഞ്ഞത്. പക്ഷെ ചെമ്പല്ലി ചെറുതായിരുന്നു, അവരിട്ട മേടിച്ചത് 900 രൂപയായിരുന്നു. മീനിന്റെ പീസിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. നേരെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ ബില്ലുകൾ ഏതൊരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു സംഭവം കേരളത്തിൽ നടപ്പിലാക്കിയ കൊള്ളാവുന്ന തോന്നിയായിരുന്നു.
3: വില കൂടുതലും അളവ് കുറവും, അതാണ് ഇപ്പോൾ കാണുന്നത്.
5: സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴേ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, റേറ്റ് അത്രയും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല, റേറ്റ് ഭയങ്കര കൂടുതലും ക്വാണ്ടിറ്റി കുറവാണ്.
3: വാടാനപ്പള്ളി സ്വദേശി സൗമ്യ.
5: ജി എസ് ടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എമൗണ്ട് കയറ്റി ഇടുമല്ലോ. ഇപ്പൊ പോവാൻ തന്നെ മടിയാവും. ഫ്ലൈറ്റുകളൊക്കെ ചെറുതാക്കി തുടങ്ങി, എമൗണ്ട് ഭയങ്കര കൂടുതൽ.

0: പറഞ്ഞാൽ ഒരെണ്ണം വാങ്ങി രണ്ടാൾ കൂടി ഷെയർ ആക്കി കഴിക്കുന്നതാ. രണ്ടാൾക്ക് നമ്മൾ ഒരാൾക്ക് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്ത പോലെ ആയിപ്പോയി. ഇപ്പൊ അതുപോലെ തന്നെ ചായ ഗ്ലാസിന്റെ വലിപ്പവും കുറഞ്ഞു, മുക്കാൽ ഗ്ലാസ് ചായ ഉണ്ടാവുള്ളൂ. സ്നാക്സ് ആണെങ്കിലും വലിയ പഴംപൊരി കിട്ടിയിരുന്നിടത്തൊക്കെ ഇപ്പോ ഒരു പഴം രണ്ടാക്കിയിട്ടാണ് പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് അല്ലെ. ഇപ്പോ ഒരു പഴത്തിന് തന്നെ സ്ലൈസ് ചെയ്ത് ചെറുതാക്കിയും ഒരുപാട് മാവ് കൂടുതലായിട്ടും ആണ്. എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വാങ്ങിക്കോളൂ. പുറമേക്ക് കാണുമ്പോൾ നമുക്ക് നല്ല ഹോട്ടലൊക്കെ ആയിട്ട് തോന്നാം, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഉള്ളിൽ കയറി ചെന്നാൽ തന്നെ അറിയുള്ളൂ.
1: ഹോട്ടലുകളിൽ വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്.
2: ഇടപ്പള്ളി സ്വദേശി സുനിൽ കുമാർ.
1: ചെറിയ ചായക്കടകളിൽ 10 രൂപ ഉണ്ടായിരുന്ന ചായക്ക് 12 രൂപയാക്കി, ന്യായീകരിക്കത്തക്ക ഒരു വർധനവ് തന്നെയാണ്. പക്ഷേ റേഡ് കൂടിയ ഹോട്ടലുകളിലും ബേക്കറികളിലും GST ഉൾപ്പെടെ 25 രൂപയിലെത്തി നിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചായയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് മാത്രമല്ല, കുറച്ച് ഗ്രേഡ് കൂടിയ ഹോട്ടലുകളിൽ നിന്ന് ബിരിയാണി മേടിക്കുമ്പോൾ നേരത്തെ ഇതെല്ലാം 180 രൂപ ഉണ്ടായിരുന്ന 210 രൂപയായിട്ട് വർദ്ധിച്ചു. നേരത്തെ ഒരു ബിരിയാണിയിൽ വലിയ ചിക്കൻ പീസുകൾ 2 എണ്ണം ഉണ്ടായിരുന്നു. പുതിയ രീതിയിൽ ചിക്കൻ പീസിന്റെ വലുപ്പം പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. പക്ഷെ ഉപഭോക്താക്കൾ അത് വലിയ തോതിൽ ശ്രദ്ധിച്ചില്ലെന്നാണ് തോന്നുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാലഡ പരിപ്പ് 200 രൂപ മുതൽ 400 രൂപ വരെ റേഞ്ചിലാണ് ഈ പായസങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് മേടിക്കാനാണെങ്കിൽ രാവിലെ മുതൽ ആളുകളുടെ ക്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ വില ആരും ചോദ്യം ചെയ്യുന്നില്ല, അത് സ്ഥാപനങ്ങൾ മുതലെടുക്കാം.
2: തനിക്കുണ്ടായ അനുഭവം പങ്കുവെക്കുന്നു എടക്കാട്ട് വയൽ സ്വദേശി CG രാധാകൃഷ്ണൻ.
3: നമുക്ക് കൈകൊള്ളുന്ന തരത്തിലുള്ള ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടിയ വിലകളാണെങ്കിൽ ഇനി അത് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കേണ്ടി വന്നു. ഇപ്പൊ 130 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഭക്ഷണം ഇപ്പൊ 170 രൂപ 180 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് എന്താ അത്ര വില കൂടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ചിരിക്കുകയാണ്. ആഹാരം കഴിച്ചും പോയി പൈസ കൊടുക്കേണ്ടതായിട്ടും വരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പല ഹോട്ടലുകാരും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാൻ വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. അവര് വിഷയമായിട്ട് പോലും അവർ കണക്കാക്കുന്നില്ല.
2: എറണാകുളത്തെ റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്കിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ PC.
4: വീട്ടിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ വില, അളവ്, ഗുണനിലവാരം, പോഷകമൂല്യം, ശുചിത്വം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു സാധാരണ വ്യാപാര ഉൽപ്പന്നം മാത്രമല്ല. കാരണം നമ്മളിപ്പോ ഒരു ഷർട്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അതുപോലെയല്ല ഭക്ഷണം. അതൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഗുണനിലവാരം പരിശോധിച്ചത് നമുക്ക് റിജക്ട് ചെയ്യാം. പക്ഷേ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്. നമ്മുടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ഗുണനിലവാരവും അതിന്റെ വിലയും അതിന്റെ സുരക്ഷയും ഒക്കെ ഉറപ്പുള്ളതിന് വളരെ അത്യാവശ്യമാണ്. ഒരു ഉപഭോക്താവ് ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണത്തിന് 100-150 രൂപ കൊടുക്കുമ്പോൾ അയാൾ വാങ്ങിക്കുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമുണ്ട്, പാചകത്തിന്റെ നിലവാരമുണ്ട്, ഭക്ഷണത്തിന്റെ അളവുണ്ട്, ശുചിത്വം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയ സംഭവത്തിനാണ് നമ്മൾ ആ വില കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഗുണനിലവാരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയരണം. ഒരേ ഭക്ഷണത്തിന് പല ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്ത വിലകളാണ് ഈടാക്കുന്നത്. അതാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ചിലപ്പോ ഒരു ഹോട്ടലിലെ ഭക്ഷണത്തിന് 70 രൂപ ഈടാക്കുന്ന സ്ഥലത്ത് ഇതേ നിലവാരമുള്ള മറ്റൊരു ഹോട്ടലിൽ പോയാൽ ചിലപ്പോൾ 100-150 രൂപ അധികമായി നൽകേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. വില നിർണയത്തിൽ സുതാര്യത ഇല്ലാത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. അതുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും ഒരേ വില നിർബന്ധമാക്കുന്നതിനേക്കാൾ ഓരോ ഭക്ഷണ വിഭവത്തിനും ന്യായമായ വില നിർണയത്തിനുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയാണ് കൂടുതൽ പ്രായോഗികമായ സമീപനമെന്ന് നമുക്ക് വെച്ചു എന്ന് കാണാം. കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഒരേ ഭക്ഷണത്തിന് ഒരേ വില നിർബന്ധമാക്കുക എന്നത് പ്രായോഗികമല്ല. ഓരോ ഹോട്ടലിന്റെയും റേറ്റിംഗ് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേ വില എന്നതിന് പകരം ഒരേ വിഭാഗത്തിൽ ന്യായമായ വില എന്ന ഒരു ആശയം നമുക്ക് പരിഗണിക്കേണ്ടി വരും. അതായത് ഹോട്ടലുകളിൽ സാധാരണ ഭക്ഷണശാലകൾ, മിഡ് റേഞ്ച് റെസ്റ്റോറന്റുകൾ, പ്രീമിയം റെസ്റ്റോറന്റുകൾ, സ്റ്റാർ ഹോട്ടൽ വിഭാഗം എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിനും പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾക്ക് വിലയുടെ യുക്തിസഹമായ പരിധി നിശ്ചയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന തത്വം ഉണ്ടാക്കലാണ് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. ഇവിടെ ഹൈജീൻ റേറ്റിംഗ് സ്കീം പ്രകാരം റെസ്റ്റോറന്റ്, കഫറ്റേറിയ, ഡാബാസ് തുടങ്ങിയ ഫുഡ് സർവീസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അവരുടെ ഫുഡ് ഹൈജീൻ ആൻഡ് സേഫ്റ്റി കംപ്ലയൻസ് അടിസ്ഥാനമാക്കി 1 മുതൽ 5 വരെ റേറ്റിംഗ് നൽകുന്ന സംവിധാനം നിലവിലുണ്ട്. ഇത് കേരളത്തില് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അവരുടെ മുന്നിൽ വരുമ്പോൾ മാത്രമാണ് അവർ അറിയുന്നത്. പക്ഷെ തുടക്കം മുതൽ തീൻമേശയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അവകാശം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വില കുറക്കണം എന്ന് പറയുമ്പോൾ തന്നെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആയിരിക്കരുത്. പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സെർവിംഗ് സൈസ് വ്യക്തമാക്കുന്നത് പരിഗണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മറ്റൊരു കാര്യം ഹിഡൻ ചാർജുകളാണ്. നമ്മൾ ഈ മെനു കാർഡിൽ കാണുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ബില്ല് വരുമ്പോൾ. ആ ഹിഡൻ ചാർജുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥയാണ് തീർച്ചയായിട്ടും വേണ്ടത്. അതിന് ജില്ലാതലത്തിൽ ഹോട്ടൽ കൺസ്യൂമർ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നത് അപേക്ഷണീയമാണ്.
2: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്

0: ജയപാൽ.
1: ഹോട്ടൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വില അംഗീകരണം എന്നുള്ളത് കുറെ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സർക്കാരുകളും അതിനെപ്പറ്റി പലപ്പോഴും ആലോചിച്ചിരുന്നെങ്കിലും അത് വേണ്ട എന്ന് വെക്കുവാൻ തക്കതായ കാരണങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെയുണ്ട്, ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് അവരുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വില നിശ്ചയിക്കാമെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത ചേരുവകൾ ചേർത്താണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിന്റെ അന്തരീക്ഷം, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി അനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് വില വ്യത്യസ്തമായിട്ട് വരും. ഉദാഹരണത്തിന് ചായക്ക് വില ഏകീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ചായപ്പൊടിക്ക് 100 രൂപ തൊട്ട് 600 രൂപ 700 രൂപ വരെ തേയിലയുണ്ട്. അതുപോലെ തന്നെ ഒരു ലിറ്റർ പാലിന് 10 ചായ എടുക്കുന്ന ഹോട്ടലുണ്ട്, 20 ചായ എടുക്കുന്ന ഹോട്ടലുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ ചായയുടെ ക്വാളിറ്റിയാണ്. അപ്പൊ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് മാർക്കറ്റ് വിലയിൽ ഏതൊരു സ്ഥാപനത്തിനും കയറി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവന്റെ അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഹോട്ടലുടമയെ സംബന്ധിച്ചിടത്തോളം തന്റെ കടയിലേക്ക് കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ചുള്ള വിലയ്ക്ക് വിൽക്കുവാനുള്ള അവകാശവും ഹോട്ടലുടമയ്ക്കുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഒരു ഊണ് എന്ന് പറയുമ്പോൾ 5 കൂട്ടം കരുകൂട്ടി കൊടുക്കുന്ന ഊണുണ്ട്, ആ സമയം 10 കൂട്ടം കരുകൂട്ടി കൊടുക്കുന്ന ഊണുണ്ട്, ദിവസവും പായസവും തൈരൊക്കെ കൂട്ടി വിശാലമായിട്ട് കൊടുക്കുന്ന ഊണ് കൊടുക്കുന്ന ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റാറുണ്ട്, 2 സ്റ്റാറുണ്ട്, സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളുണ്ട്. 60 രൂപ 70 രൂപ മുതൽ 100 രൂപ 150 രൂപ വരെയുള്ള സാധാരണ ഊണുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറാണ്. ഒരു ടൗണിലെ വലിയൊരു ഹോട്ടലിൽ കൊടുക്കുന്ന വാടക ആയിരിക്കില്ല ഗ്രാമത്തിൽ കൊടുക്കുന്ന ഒരു ഹോട്ടലിലെ വാടക. അതുപോലെ തന്നെ പണിക്കാരുടെ ശമ്പളം അവരുടെ ഫെസിലിറ്റി അനുസരിച്ച് അതിന് വ്യത്യസ്തമായ വില ഈടാക്കും. ഒരു 100 രൂപയുടെ ബിരിയാണി അരി ഉണ്ടെങ്കിൽ 500 രൂപയുടെ ബിരിയാണി അരി ഉണ്ട്. ഒരു കോഴി വേണമെങ്കിൽ നമുക്ക് 8 പീസായിട്ട് വെട്ടാം, 14 പീസായിട്ട് വെട്ടാം. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അതിന്റെ വില നിലവാരത്തിൽ വ്യത്യസ്ത വില നിലവാരം ഉണ്ടാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി ഉള്ളത് ഭക്ഷണ സാധനങ്ങളുടെ വില അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ച് അതാത് ഹോട്ടലുകൾക്ക് നിശ്ചയിക്കുവാനും ഉപഭോക്താവിന് ഇഷ്ടമുള്ള ഹോട്ടൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും ഉണ്ട്. വ്യക്തമായിട്ടൊരു കാര്യം പറയാം, ഏതൊരു ഹോട്ടലിലും വിൽക്കുന്ന സാധനങ്ങളുടെ വില വ്യക്തമായിട്ട് ഉപഭോക്താവിനെ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നുള്ളത് നിയമമാണ്. GST വന്നതോടുകൂടി സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇവിടെയല്ല, കേരളത്തിന് പുറത്ത് അവർ സർവീസ് ചാർജ് എന്നുള്ളത് ടിപ്പ് പോലെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. അത് തെറ്റാണ്, യാതൊരു കാരണവശാലും വാങ്ങിക്കാൻ പാടില്ല. GST കോമ്പോസിഷൻ എടുത്തവർക്ക് യാതൊരു കാരണവശാലും ഉപഭോക്താക്കളുടെ നിന്ന് GST കളക്ട് ചെയ്യാൻ പാടില്ല. റെഗുലർ ടാക്സ് പേയേഴ്സിന് GST കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്.
0: എറണാകുളം ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ സിന്ധ്യ ജോസ്.
2: ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ നടത്തുന്ന പരിശോധനകളിൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 പ്രകാരം സ്ഥാപനങ്ങൾ FSSAI ലൈസൻസ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്നും നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു. ഉപഭോക്താക്കൾ ഹോട്ടലിലോ ബേക്കറിയിലോ കയറുമ്പോൾ അവിടുത്തെ വൃത്തി ആദ്യം ശ്രദ്ധിക്കുക. പാകം ചെയ്ത ഭക്ഷണ വസ്തുക്കൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ ജീവനക്കാർ ഗ്ലൗസോ ഹെയർ നെറ്റോ ഉപയോഗിക്കാതെയാണ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതെങ്കിലോ ഭക്ഷണത്തിൽ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഭക്ഷ്യസുരക്ഷാ ടോൾ ഫ്രീ നമ്പറിൽ പരാതി അറിയിക്കാവുന്നതാണ്. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകളിൽ ഭക്ഷണത്തിന്റെ ശുചിത്വം, വൃത്തി, സുരക്ഷ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്.
0: ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം മുൻ പ്രസിഡന്റും ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷകനുമായ എ രാജേഷ്.
3: ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പണത്തിന് തുല്യമായ മൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടെങ്കിലും പലപ്പോഴും ഉപഭോക്താവ് എന്നുള്ള നിലയിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഭക്ഷണ വില നിയന്ത്രണം സംബന്ധിച്ച് ഒരു നിയമവും നിലവിലില്ല. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു ഭക്ഷണ പദാർത്ഥത്തിന് നമ്മൾ കൊടുക്കുന്ന വിലക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം നമുക്ക് ലഭ്യമാണോ? ഒരേ സാധനത്തിന് പല സ്ഥലങ്ങളിൽ പല വില ഈടാക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ അവരുടെ ക്യാന്റീനുകളൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യുന്നത് ആഹാര സാധനങ്ങളുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രൈസ് അതെല്ലാം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്ര അളവിലുള്ള ചായ ഇത്ര പ്രൈസ് റെയിൽവേ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അറിവിൽ ഫുഡ് പ്രൈസ് റെഗുലേഷൻ ബില്ല് അല്ലെങ്കിൽ ഭക്ഷണ വില നിയന്ത്രണ ബില്ല് അത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെയ്യാത്തതുകൊണ്ട് ഉപഭോക്താവ് അറിയാതെ ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബില്ലിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു രീതി ഹോട്ടലുകളെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ടലുകളുടെ സൗകര്യവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അമിനിറ്റീസും എല്ലാം പരിഗണിച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൽ 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ എന്നുള്ള നിലയിൽ ഹോട്ടലുകളെ തരംതിരിച്ച് ആ ഒരു തരത്തിൽ വരുന്ന ഹോട്ടലുകളിൽ ഒരേപോലെ ഇതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില ഏകീകരിക്കുന്നതിനുള്ള അങ്ങനെയാണ് ബില്ലിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബില്ലിൽ പറയുന്ന മറ്റൊരു കാര്യം, ഹോട്ടലിൽ വില കൂട്ടണമെങ്കിൽ നിയമത്തിന് കീഴിലുള്ള ഒരു അതോറിറ്റിയുടെ അനുവാദത്തോടെ മാത്രം, അതിനും ഘടകങ്ങൾ പറയുന്നുണ്ട്, മാർക്കറ്റിലെ സാധനങ്ങളുടെ വില വർധനവിനോടനുബന്ധിച്ചിട്ടുള്ള വിലവർദ്ധനവ് മാത്രമാണ് ഈ അതോറിറ്റിക്ക് കൂട്ടി നൽകാവുന്നത്. ഭക്ഷ്യ വില നിയന്ത്രണ ബില്ല് വന്നാൽ ഒരു പരിധി വരെ ഉപഭോക്താവിന് കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയുള്ളത്.
0: ഇതേക്കുറിച്ച് എറണാകുളം ജില്ലാ സപ്ലൈ ഓഫീസർ ഷാജി VR സമകാലികത്തോട്.
4: ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും

0: അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ഇന്ന വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കണമെന്ന് പറയാൻ നമുക്ക് നിയമമില്ല. അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ വില അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ അവരത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില പ്രദർശിപ്പിക്കണം. സ്ഥാപനത്തിൽ ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധം വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കണം. ഇങ്ങനെ വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. ഹോട്ടലുകളിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. പരാതികൾ ലഭിച്ചാൽ ഉടനടി നടപടി ഉണ്ടാവും. എല്ലാ കടകളിലും വിലവരപ്പട്ടിക ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. അങ്ങനെയാണ് വില നിയന്ത്രിക്കപ്പെടുന്നത്. ഒരു സാധനവും ഇന്ന അളവിലോ ഇത്ര വിലയ്ക്കോ വിൽക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ചായ 150 ml എന്ന് പറഞ്ഞാൽ ആ 150 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അളവിൽ കുറവ് കാണിച്ചാൽ നമുക്ക് നടപടിയെടുക്കാൻ പറ്റും. ഈ നാട്ടിലില്ലാത്ത വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പിന്നീട് ആരും പോകില്ലല്ലോ. ഗൾഫ് യുദ്ധത്തെ തുടർന്ന് പാചകവാതകത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ക്ഷാമമില്ല. ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ഗ്യാസിന് യാതൊരു ക്ഷാമവുമില്ല. ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില ഏകീകരണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നിയമം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ ഹോട്ടലുകൾക്കും ഒരേ വില നിർബന്ധമാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണല്ലോ. വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകൾ പലതും പല തരത്തിലുള്ളതാണ്. സാധാരണ ഹോട്ടലുകൾ, AC പ്രീമിയം ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ അവ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, നാടൻ പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകൾ, ടൗൺ ഏരിയകളിൽ, നഗരങ്ങളിൽ ഉള്ള ഹോട്ടലുകളിൽ, ഇങ്ങനെയുള്ള എല്ലായിടത്തും ഒരേ വില നമുക്കൊരിക്കലും നിർബന്ധിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഇപ്പോഴുള്ള നിയമപ്രകാരം ജില്ലാ ഭരണകൂടത്തിന് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില ഏകപക്ഷീയമായി നിശ്ചയിക്കാൻ അധികാരവുമില്ല. അതിന് ഒരു സംസ്ഥാന തലത്തിലൊരു നിയമം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഈ ഹോട്ടൽ ഭക്ഷണത്തിന് ഒരു ഏകീകരിച്ചിട്ടുള്ള ഒരു വില നടപ്പിൽ വരുത്താൻ പറ്റുന്നത്.
1: അവശ്യ സേവന വിഭാഗമായ ഹോട്ടൽ മേഖലയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ കൂടുതൽ നിയമങ്ങൾ വേണം എന്നതിലേക്കാണ് ഈ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ചൂഷണത്തെ എതിർക്കുന്ന നിയമങ്ങൾക്ക് പല്ലും നഖവും ആവശ്യമാണ്. അവ കൂട്ടിലടച്ച പക്ഷികളെപ്പോലെ ആകരുത്. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
5: ഇപ്പോൾ
6: തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
7: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
8: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: നാളെ ഞാൻ വേറൊരു പണി കൂടി ഏറ്റെടുത്തിട്ടുണ്ട്, ചേക്കു പറഞ്ഞു. അതെന്താണെന്നറിയാൻ രണ്ടുപേരും അയാളുടെ നേരെ ആകാംക്ഷയോടെ നോക്കി. എന്തുതന്നെയായാലും നാട്ടുകാർക്ക് ആവശ്യമുള്ളതായിരിക്കും അതെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. നാളെയാണ് താലൂക്ക് ആപ്പീസിൽ നിന്ന് തുണി കൊടുക്കുന്ന ദിവസം. നാട്ടുകാരെ കൂട്ടി കൗപ്പണും കൊണ്ട് കാലത്ത് തന്നെ ആപ്പീസിന്റെ മുമ്പിലെത്തണം. നിങ്ങൾ വരുന്നോ? തുണി ഞാക്കും ആവശ്യമുണ്ട്, എന്നാലും നാളെ വരാൻ പറ്റില്ല, രണ്ടുപേരും പറഞ്ഞു. ആവശ്യത്തിനുള്ള തുണി പോലും കിട്ടാനില്ല. എല്ലാ വസ്തുക്കൾക്കും റേഷൻ. അവിടെയും ആളുകൾ തടിച്ചുകൂടിയിരിക്കും. യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മൂന്നുപേരും ഉത്കണ്ഠയോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ കുഞ്ഞിക്കേളു പറഞ്ഞു, സഖ്യകക്ഷികളാണിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പത്രത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ജപ്പാനെ തോൽപ്പിക്കാൻ അവരെല്ലാ വഴികളും നോക്കിക്കൊണ്ടിരിക്കുക. യുദ്ധമൊന്ന് തീർന്ന് കിട്ടിയാലും നന്നായിരുന്നു, ചേക്ക് പറഞ്ഞു. അതിന് ആരെങ്കിലും തോക്കണ്ടേ? കുഞ്ഞിക്കേള് ചോദിച്ചു. ആരാ തോൽക്കുക? രാമറിന്റെ സംശയത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ മറ്റു രണ്ടുപേർക്കും കഴിഞ്ഞില്ല. ദിവസവും പത്രം മുടങ്ങാതെ വായിക്കുന്നതുകൊണ്ട് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം അയാൾക്കുണ്ടായിരുന്നു. സഖ്യകക്ഷികൾക്കായിരിക്കും ജയമെന്ന് രാമർ ഉറച്ചു വിശ്വസിച്ചു. യുദ്ധത്തിൽ അയാൾ ആരുടെയും പക്ഷത്തായിരുന്നില്ല. ആരും ജയിക്കണമെന്ന് ആഗ്രഹിച്ചതുമില്ല. അതേസമയം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചു കാണുവാൻ രാമർ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഒരുപാട് നാശമുണ്ടാകുമെന്നായിരുന്നു രാമറിന്റെ ഭയം. രണ്ടു മാസത്തിനു ശേഷം

0: അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബാക്രമണം, ആയിരങ്ങൾ കൊല്ലപ്പെട്ടു എന്ന പത്രവാർത്ത അയാൾ അതീവ ദുഃഖത്തോടെയാണ് വായിച്ചത്. അതിലെ അക്ഷരങ്ങൾ അയാളെ വിറപ്പിക്കുക തന്നെ ചെയ്തു. പത്രം വായിക്കുന്ന ശീലം ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്നുപോലും രാമറിന് തോന്നി. ഏകദേശം 300,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഹിരോഷിമയിൽ 6 തീയതി തിങ്കളാഴ്ച പ്രഭാതം ഉണർന്നത് ജ്വലിക്കുന്ന അഗ്നിയുടെയും കാതടപ്പിക്കുന്ന സ്ഫോടനത്തിന്റെയും കടുത്ത നരകച്ചൂടിന്റെയും ഭീകരമരണത്തിന്റെയും താണ്ഡവ നൃത്തം കണ്ടുകൊണ്ടായിരുന്നു. വാർത്ത തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. രാമർ വായന തുടർന്നു. കാലത്ത് 8:15 അപായശങ്കയൊന്നുമില്ലാതെ 8,900 സ്കൂൾ കുട്ടികൾ നഗരവീഥികൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ സൂചന പോലുമില്ലാതെ 3 ശത്രുവിമാനങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. വിവരം ലഭിച്ച ഒരു റേഡിയോ അനൗൺസർക്ക് 3 ശത്രുവിമാനങ്ങൾ എന്ന് മാത്രം പറയുവാനേ സമയം ലഭിച്ചുള്ളൂ. അതിനിടയ്ക്ക് ബോംബ് പൊട്ടിയിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടെയുണ്ടായിരുന്ന അധ്യാപികയ്ക്ക് ആകാശത്തു നിന്നും ബോംബ് വീഴുന്നത് കണ്ട് വിളിച്ചു പറയാനേ കഴിഞ്ഞുള്ളൂ. സെക്കൻഡുകൾക്കകം ഹിറോഷിമയുടെ 580 മീറ്റർ ഉയരത്തിൽ വെച്ച് അത് പൊട്ടി. ബോംബ് വീണതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ വെറും ആവിയും ധൂമവുമായി. പലരും പുക വമിച്ചുകൊണ്ടിരിക്കുന്ന കരിക്കട്ടകൾ മാത്രമായി. വേറെ ചിലർ പ്രതിമകൾ കണക്കെ കത്തിക്കരിഞ്ഞു. താരതമ്യേന ഭാഗ്യശാലികളായിരുന്നു സ്ഫോടന നിമിഷത്തിൽ തന്നെ മരണത്തെ പുലുകിയവർ. സ്ഫോടനം കണ്ട് അത്ഭുത പരതന്ത്രരായി അത് നോക്കി നിന്നവരുടെ കണ്ണുകൾ അത്യുഗ്രമായ ചൂടിൽ വെന്തുരുകി. അവരുടെ മാംസപേശികൾ പൊള്ളലിൽ വേർപ്പെട്ടു. കഠിനമായ നീറ്റൽ സഹിക്കാതെ വെള്ളം വെള്ളം എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് 10,000 നദീതീരത്തേക്ക് ഓടി. ഹിരോഷിമയുടെ 10 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം ചുവപ്പും തവിട്ടും കലർന്ന നിറത്തിലായി. ഹിരോഷിമയിലെ മരണസംഖ്യ 140,000 ഇതിലധികം പേർ റേഡിയേഷൻ എന്ന മഹാവിപത്തിന് വിധേയമായി കഴിഞ്ഞിരുന്നു. ഇത് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരെ ജീവച്ഛവങ്ങളാക്കി. 9 രാവിലെയാണ് നാഗസാക്കിയിൽ ബോംബിട്ടത്. നാഗസാക്കിയുടെ 500 മീറ്റർ ഉയരത്തിൽ വെച്ച് ബോംബ് പൊട്ടിച്ചിതറി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം, അസഹനീയമായ താപം, അതികഠോരമായ സ്ഫോടനം, തീവ്രമായ റേഡിയേഷൻ. ഹിരോഷിമയുടെ തനി ആവർത്തനം തന്നെയായിരുന്നു നാഗസാക്കിയിലും. ഇവിടെ 74,000 ഉടനെ മരിച്ചു. വാർത്ത പൂർണ്ണമായും രാമർക്ക് വായിച്ചു തീർക്കുവാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അയാൾ വിവശനായിരുന്നു. തൊട്ടടുത്ത് എവിടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ ആരോ ഒരു വൻ ദുരന്തത്തിന് ഇരയായതിന്റെ മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. മനുഷ്യർ മനുഷ്യരോട് എങ്ങനെയാണ് ഇത്രമാത്രം ക്രൂരത കാട്ടുന്നത് എന്ന ചോദ്യമായിരുന്നു രാമർ നിശബ്ദനായി ചോദിച്ചുകൊണ്ടിരുന്നത്. ജപ്പാൻ കീഴടങ്ങി യുദ്ധം തീർന്നതായി പ്രഖ്യാപിച്ചിട്ടും അയാൾക്ക് ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ കഴിഞ്ഞില്ല. സ്നേഹിതന്മാരോട് മാത്രമല്ല, ഭാര്യയോടും മക്കളോടും അയാൾ തന്റെ ദുഃഖം പങ്കുവച്ചു. മുഹമ്മദ് അബ്ദുറഹിമാന്റെ മരണവിവരം അറിഞ്ഞതോടെ അയാളുടെ ദുഃഖം മറ്റൊന്നിലേക്ക് വഴിമാറുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
4: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം.
11: കരിയർ ഗൈഡൻസ്, ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
12: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
13: ഹലോ,

0: എറണാകുളത്ത് നിന്ന് വിളിക്കുന്നതാണ്. ജിൻസി, എന്റെ മകളെ ബി എസ് സി നഴ്സിംഗിന് പഠിക്കുന്നതാണ്. അപ്പൊ അത് കഴിയുമ്പോ അയാൾക്ക് ടീച്ചിങ്ങിന് പോകാനാണ് താല്പര്യം പറയണത്.
1: അപ്പൊ
0: എന്താണ് ഇനി അത് കഴിഞ്ഞ് പഠിക്കേണ്ടത്?

0: നഴ്സിംഗ് കഴിഞ്ഞ ഒന്നോ രണ്ടോ കൊല്ലം നഴ്സായിട്ട് നഴ്സ് എന്താണെന്ന് അറിയണ്ടേ, ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം നഴ്സായിട്ട് വർക്ക് ചെയ്യുക, എന്നിട്ട് എം എസ് സിക്ക് പോകുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. എന്താ നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിക്കാൻ ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കുറവാണ്, എല്ലാ കോളേജിലൊക്കെ വേക്കൻസി വരണ്ടേ. എന്നുവെച്ചാൽ ശരിക്കും ഒരു നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നത് നഴ്സാകാൻ വേണ്ടിയാണ്, അതിന് മുഴുവൻ അത്രയും പഠിപ്പിക്കേണ്ടവർ. അപ്പൊ അത് കാരണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്ത് ആ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എം എസ് സിക്ക് പോകും, അതായിരിക്കും ഭംഗി. നേരിട്ട് എം എസ് സിക്ക് പോകേണ്ട തെറ്റൊന്നും ഉണ്ടായിട്ട് പറയുകയില്ല കേട്ടാ, കുട്ടിക്ക് പഠിപ്പിക്കല് തന്നെ നഴ്സ് ടീച്ചിങ് മാത്രമേ ഇഷ്ടമുള്ളൂ പറഞ്ഞാൽ പഠിപ്പിക്കാൻ പോട്ടെ, എം എസ് സിക്ക് പോട്ടെ, അല്ലെങ്കിൽ രണ്ടു കൊല്ലം നഴ്സിംഗ് കഴിഞ്ഞ് എം എസ് സിക്ക് പോട്ടെ കേട്ടോ. വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ, രണ്ടു കൊല്ലം കഴിഞ്ഞു മതി. അതെ അതെ കേട്ടോ. ആ പി ജി എടുത്താൽ പഠിപ്പിക്കാൻ പോവാം, പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പി ജി എടുക്കേണ്ട കാര്യമില്ല, വെറും ബി എസ് സി മതി, നഴ്സായിട്ട് ജീവിക്കാൻ ബി എസ് സി മതി, എം എസ് സി വേണ്ട കേട്ടോ.
1: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
2: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
1: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം ആർ സി ആർ തന്നെ വേണം. ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
3: ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
4: ആർ സി ആർ കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
5: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
7: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു, കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
8: ആകാശവാണി FM വാർത്തകൾ.
9: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion മൈതാനിയിൽ നടക്കുന്ന പരേഡിൽ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനാൽ തൃശൂർ പീച്ചി ഡാം രാവിലെ 11 തുറക്കും. ഡാമിലെ ജലനിരപ്പ് ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 30 cm വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മാനഞ്ചിറ സ്ക്വയറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. ബെന്നി ലോയിഡ്, രജാദ് നന്ദകുമാർ, അദ്നുൽ ഷാഹിം എന്നിവരെയാണ് ടൗൺ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലന്റിനെ 94 runs ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
8: ആകാശവാണി FM വാർത്തകൾ.
10: ശാസ്ത്രദീപ്തി.
11: റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്, വിളവ് കൂട്ടാൻ പുതുതന്ത്രം. കൃഷിയിൽ വിളവ് കൂട്ടുവാനും രാസ വളപ്രയോഗം ഇല്ലാതെ തന്നെ ചെടികളെ വളരെ ക്രിയാത്മകമായി വളർത്തിയെടുക്കുവാനുമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്. ഇവിടെ ചെടിയുടെ വേരും മണ്ണിലെ സൂക്ഷ്മജീവികളും ഒക്കെ ചേർന്ന് ചെടിക്ക് പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അത് ഉപയോഗിക്കുവാനുള്ള അവസരമൊരുക്കുന്നു. ഇതിലൂടെ സസ്യങ്ങൾ പുറത്തുനിന്നും യാതൊരു വളപ്രയോഗവുമില്ലാതെ പോഷകങ്ങൾ നിർമ്മിച്ച് വളരുന്നു. മാത്രമല്ല ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും സാധ്യമാക്കാനും ഇതുവഴി കഴിയുന്നു. ഒരു സസ്യത്തിന്റെ വേരുകളുടെ തൊട്ടടുത്തായി മണ്ണിലുള്ള ഒരു മില്ലിമീറ്ററിനുള്ളിൽ ഉള്ള പ്രദേശത്തിനാണ് റൈസോസ്ഫിയർ എന്ന് പറയുന്നത്.

0: അങ്ങേയറ്റം ചലനാത്മകവും ഉൽപ്പാദനക്ഷമവുമായ സ്ഥലമാണിത്. സസ്യങ്ങളുടെ വേരുകളും മണ്ണും അതിലുള്ള സൂക്ഷ്മജീവികളും അവിടെയുള്ള പോഷകങ്ങളും ഒക്കെ ചേർന്നുള്ള വളരെ സങ്കീർണമായ ഒരു ബന്ധമാണ് ഈ പ്രദേശത്ത് സംഭവിക്കുന്നത്. ചില സസ്യങ്ങളുടെ വേരുകൾ അമിനോ ആസിഡ്, ഷുഗർ, ഓർഗാനിക് ആസിഡുകൾ എന്നിവ പുറത്തുവിടുന്നു. ഇവ ചില പ്രത്യേകതരം സൂക്ഷ്മജീവികളെ ആകർഷിക്കുന്നു. ഇത്തരത്തിലുള്ള സസ്യ വളർച്ചയ്ക്ക് ഗുണകരമായ ലക്ഷക്കണക്കിന് ബാക്ടീരിയ, ഫംഗസ്, ആക്ടിനോമൈസിഡ് എന്നിവയും ഈ റൈസോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഈ ജീവികളാവട്ടെ അവിടെയുള്ള ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്യുവാനും നൈട്രജൻ ഫിക്സേഷൻ, ഫോസ്ഫറസ് സൊലുബിലൈസേഷൻ, പോഷക രൂപാന്തരം എന്നിവ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. ചില സൂക്ഷ്മജീവികൾ വേരുമായി സിംബയോട്ടിക് ബന്ധം സ്ഥാപിക്കുകയും അതുവഴി പോഷക ആകിരണവും രോഗപ്രതിരോധവും കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. റൈസോസ്ഫിയർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്. പ്രധാനമായും ഇത് നാല് തരത്തിലാണുള്ളത്. ആദ്യത്തേത് മണ്ണിലെ സൂക്ഷ്മജീവികളെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. റൈസോസ്ഫിയറിലേക്ക് മൈക്രോ റൈസൽ ഫംഗസ്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ തുടങ്ങിയ ഗുണകരമായ സൂക്ഷ്മജീവികളെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവയുടെ പ്രവർത്തനം മണ്ണിൽ കൂടുതൽ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടാമതായി മണ്ണിലെ ഭേദഗതികളാണ്. ഇവിടെ മണ്ണ് കൂടുതൽ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മജീവികളും വേരും തമ്മിലുള്ള ഗുണകരമായ ബന്ധങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് മണ്ണ് പരിഷ്കരിക്കുന്നത്. മൂന്നാമതായി വേരിനെ ഒരുക്കുകയാണ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ഒരുക്കിയെടുത്ത സസ്യങ്ങൾ ഉപയോഗിക്കുക വഴി പോഷകങ്ങളും ജലവും കൂടുതൽ ക്രിയാത്മകമായി വലിച്ചെടുക്കാൻ കഴിയുന്നു. നാലാമതായി ജൈവ കീട നിയന്ത്രണ തന്ത്രമാണ്. ചില പ്രത്യേക സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക വഴി കീടനിയന്ത്രണവും സാധ്യമാകാൻ കഴിയുന്നു. ഇവയെല്ലാം ചേർന്നുകൊണ്ടുള്ള റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ് മണ്ണിനെ കൂടുതൽ പോഷക സമൃദ്ധമായി നിലനിർത്തുകയും സസ്യങ്ങളുടെ വളർച്ചയിലൂടെ സുസ്ഥിരമായ കൃഷി രീതികൾ സാധ്യമാക്കുകയും ചെയ്യുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യ ലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇതിനെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം.
3: ഇന്ന് FM Health ലൈൻ ചർച്ച ചെയ്യുന്ന PCOSനെ കുറിച്ചാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
4: സ്ത്രീകളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOS അഥവാ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതിൽ സ്ത്രീകളിൽ തന്നെ ഒരുപാട് തരം ഹോർമോണൽ വ്യത്യാസങ്ങളാണ് കാണുന്നത്. ഓവറിയിൽ വളരെ ചെറിയ ചെറിയ കുമിളകൾ അല്ലെങ്കിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നു. സ്ത്രീകൾ അമിതമായിട്ടുള്ള ഹോർമോണിന്റെ അളവ് കാണുന്നു. എസ്പെഷ്യലി മെയിൽ ഹോർമോൺ അഥവാ ടെസ്റ്റോസ്ട്രോൺ ശരീരത്തിൽ ഒരുപാട് കൂടുന്നു. ഇത് കാരണം സ്ത്രീകളിൽ മുഖത്ത് മുഖക്കുരു, രോമ വളർച്ച ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം. എല്ലാ മാസവും ഓവുലേഷൻ നടക്കാത്ത കാരണം സ്ത്രീകളിൽ കറക്റ്റായി പീരിയഡ്സ് വരുന്നില്ല. ചിലവർക്കത് വൈകിയിട്ട് വരാം. ചിലപ്പോൾ വരുന്ന സമയത്ത് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ശ്രദ്ധിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് യൂഷ്വലി ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമുക്ക് നോർമലി ഇൻസുലിൻ എന്നുള്ള ഹോർമോണിനോട് ബോഡിയിൽ റെസിസ്റ്റൻസ് ഉണ്ടായത് കാരണം തന്നെ അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഇതിൽ കോമൺ ആയി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ.
3: സാധാരണ ഇത് ഏത് പ്രായക്കാരാണ്? ശരിക്കും ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലോ എങ്ങനെയാണ് അത് വരുന്നത്?
4: അതെ അതെ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് തൊട്ട് മെനോപോസ് വരെയുള്ള ഏത് സ്ത്രീകളിലും കാണാവുന്നതാണ്. പക്ഷെ യൂഷ്വലി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഒരു 20സിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്.
3: ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം അങ്ങനെ പറയാൻ കഴിയുമോ?
4: യൂഷ്വലി ഇതിൽ ഒരുപാട് കോമ്പിനേഷൻ കാരണം, ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിതശൈലി, ഇതൊക്കെ ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ കുറച്ച് ജനിതകമായിട്ടുള്ള കാരണങ്ങളും ഇതിൽ അസോസിയേറ്റഡ് ആണ്. ചില

0: ജീൻസും ഇതിൽ ഐഡന്റിഫൈഡ് ആയിട്ടുണ്ട്, പി സി ഒ ഡി ഉണ്ടാക്കുന്നതായിട്ട്. എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ്, അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ, എക്സസൈസ് ഇല്ലാത്ത ജീവിതശൈലി, അമിതമായിട്ടുള്ള സ്ട്രെസ്, ഇതൊക്കെ ഇതിന് ഭാഗമായിട്ടുണ്ടാകും.
1: ഹോർമോണൽ ഇംബാലൻസും അതല്ലെങ്കിൽ ഇൻഫ്ലമേഷനൊക്കെ എങ്ങനെയാണ് ശരിക്കും ഒരു രോഗിക്ക് അനുഭവപ്പെടുക, എങ്ങനെയാണ്?
0: ഇതിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനമായി കോമൺ ആയിട്ട് സ്ത്രീകൾ കണ്ടുവരുന്നത് പീരിയഡ്സിലുള്ള ഇറഗുലാരിറ്റി. ചിലവർക്ക് മാസം മുറ തെറ്റിയിട്ട് വരാം, രണ്ടു മാസം മൂന്ന് മാസമൊക്കെ കയറിയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മെയിൻലി വരാനുള്ള ഒരു റീസൺ, എല്ലാ മാസവും എഗ് ഡെവലപ്പ് ചെയ്യുന്നില്ല, എല്ലാ മാസവും ഓവുലേഷൻ നടക്കുന്നില്ല, ഇത് കാരണം തന്നെ മാസം മുറ തെറ്റിയിട്ട് വരാം. അത് വന്നു കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് മാസം വരുമ്പോൾ ചിലവർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പുരുഷ ഹോർമോൺ കൂടുന്നത് കാരണം പിമ്പിൾസ്, ആക്നെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, എല്ലാ മാസവും ഓവുലേഷൻ നടക്കാത്ത കാരണം ചിലവരിൽ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി ആയിട്ടും ഇത് കണ്ടുവരാറുണ്ട്. ഇത് കൂടാതെ തന്നെ ആ ഒരു സമയത്ത് മാത്രമല്ല, ലോങ് ടേം ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ടാവാം. ഷുഗർ കൂടുക, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ എല്ലാ മാസവും മാസമുറ വരാത്തത് കാരണം തന്നെ ചിലപ്പോൾ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലുള്ള കട്ടി കൂടി വരാനും ഭാവിയിൽ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ക്യാൻസർ വരാനുള്ള റിസ്ക്കും കൂടുതലാണ്. ഇതൊക്കെ നമുക്ക് വളരെ നന്നായി ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ.
1: അതോടൊപ്പം തന്നെ അഥവാ ഈ പി സി ഒയ്സ് ഉള്ള ഒരു വ്യക്തി കൺസീവ് ചെയ്യുകയാണെങ്കിൽ, ഗർഭിണിയാവുകയാണെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും?
0: യൂഷ്വലി പ്രഗ്നന്റ് ആവാനാണ് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. പ്രഗ്നൻസിയിലുള്ള മെയിൻ ബുദ്ധിമുട്ട്, ഈ പേഷ്യൻസിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായത് കാരണം തന്നെ പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള ചാൻസ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, മുന്നേ ഷുഗർ ഇല്ലാത്തവരാണെങ്കിലും പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇത് കൂടാതെ തന്നെ പ്രഗ്നൻസി സമയത്ത് യൂഷ്വലി പി സി ഒ ഡി പേഷ്യൻസ് കുറച്ച് വണ്ണം കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസിയിലും ഉണ്ടാവാം. എസ്പെഷ്യലി ഡെലിവറി കഴിഞ്ഞിട്ട് ഇൻഫെക്ഷന്റെ ചാൻസ്, വൂണ്ട് ഹീലിംഗ്, നന്നായി മുറിവ് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒബിസിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാകും. പക്ഷേ യൂഷ്വലി പ്രഗ്നൻസി സമയത്തുള്ള ബുദ്ധിമുട്ടിനേക്കാളും പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ടാണ് പി സി ഒ ഡിയിൽ കണ്ടുവരുന്നത്. എന്നിരുന്നാലും എല്ലാവരും പ്രഗ്നന്റ് ആവില്ല, അങ്ങനെയൊന്നുമില്ല. നന്നായിട്ടുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഡയറ്റുള്ള വ്യത്യാസങ്ങളിലും വരുത്തി കഴിഞ്ഞ ഒരു 10% വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ 90% ആളുകളും ഓവുലേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ അകത്ത് ലൈഫ് സ്റ്റൈലിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്.
1: ഇത്തരം വ്യക്തികൾ, അവർക്ക് ഗർഭം അലസി പോകാനുള്ള സാധ്യത എങ്ങനെയാണ്? മാത്രമല്ല അതോടൊപ്പം തന്നെ ഇവർക്ക് ഡോക്ടർ കുറച്ചുമേ പറയണ്ടായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാമെന്ന്, അതിനൊക്കെ സാധ്യതയില്ലേ?
0: പ്രഗ്നൻസി സമയത്ത് എബോർഷന്റെ ചാൻസ് ഒരുപാട് കൂടുതലല്ല, പക്ഷേ യൂഷ്വലി പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം എന്നുള്ള ഒരു സ്ട്രക്ചറാണ് ശരീരത്തിൽ പ്രഗ്നൻസിക്ക് വേണ്ട ഹോർമോണായ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. ചിലപ്പം അത് കാരണം തന്നെ ഈ സ്ത്രീകളിൽ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറവാണെങ്കിൽ നമുക്കത് സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഹൃദ്രോഗങ്ങളൊക്കെ പ്രഗ്നൻസി സമയത്തായിട്ട് വരാനുള്ള ചാൻസ് കുറവാണ്, അതൊക്കെ ലോങ് ടേം കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്, ഭാവിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്.
1: അതോടൊപ്പം തന്നെ ഇവരുടെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ്?
0: അതെ, പലപ്പോഴും കാണാറുണ്ട്. എസ്പെഷ്യലി ഡിപ്രഷൻ പലരെയും എഫക്ട് ചെയ്യാറുണ്ട്, വിഷാദ രോഗം. ചെറിയ യങ് ഗേൾസിലാണ് 20-30s അപ്പൊ അവർക്ക് തന്നെ പീരിയഡ്സ് വൈകുന്നു, മുഖത്തുള്ള രോമ വളർച്ച, മുഖക്കുരു, പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ട്, വെയിറ്റ് ഗെയിൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഡിപ്രഷൻ, വിഷാദ രോഗം ഇങ്ങനെയൊക്കെ കൂടെ കാണാറുണ്ട്.
1: അതല്ലാതെ ഈ സ്കിന്നിൽ ചില ചേഞ്ചസ് വരുത്തും ഈ അസുഖമുള്ളവർക്ക്, അവരുടെ തൊലിയിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് പറയാറുണ്ട്, അതേ കുറിച്ചൊന്ന് പറയാമോ?
0: മെയിൻലി ഈ പേഷ്യൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയ കാരണം തന്നെ കഴുത്തു ഭാഗത്ത്, കക്ഷത്തിന്റെ ഭാഗത്ത് ഇവിടെയൊക്കെ കറുത്ത നിറം കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അത് മെയിൻലി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഉണ്ടാകുന്നത്. അതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാൻ പറയും. വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായി കുറയുന്നതാണ്. അതുകൂടാതെ ഇതിനുവേണ്ടി കൊടുക്കാവുന്ന മെഡിക്കേഷൻസും മെഡിസിൻസും കൂടെ സപ്ലിമെന്റ് ചെയ്യുന്നതാണ്.
1: നമുക്ക് എങ്ങനെയാണ് ഇതാണ് അസുഖമെന്ന് തീർച്ചപ്പെടുത്താൻ പറ്റുന്നത്? ഡയഗ്നോസിസ് എങ്ങനെയാണ്? ഇത്തരമൊരു ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ആയിട്ട് ഒരു വ്യക്തി മുമ്പിലെത്തുമ്പോൾ നമ്മളത് പി സി ഒയ്സ് ആണോ എന്ന് എങ്ങനെ തീർച്ചപ്പെടുത്താം?
0: പലപ്പോഴും ഈ കാലത്ത് പല കുട്ടികളും യങ് ഗേൾസും സ്കാൻ ചെയ്തിട്ട് സ്കാൻ മാത്രം കണ്ടിട്ട് പി സി ഒയ്സ് എന്ന് പറയാറുണ്ട്. യൂഷ്വലി പി സി ഒയ്സ് എന്നുള്ള ഒരു ഡയഗ്നോസിസിൽ എത്തണമെങ്കിൽ 3 criteria ഉണ്ട്. അതിലേതെങ്കിലും 2 എങ്കിലും ഉണ്ടാവണം. ഈ 3 എന്ന് പറയുന്നത്, 1 ഇറഗുലർ പീരിയഡ്സ്, 2 അമിതമായിട്ടുള്ള ടെസ്റ്റോസ്ട്രോൺ, മെയിൽ ഹോർമോൺ കൂടിയത് കാരണം മുഖത്തുള്ള രോമ വളർച്ച, അത് മെയിൻലി ലിപ്സിലും ചിന്നിലും ഒക്കെ ആയിട്ടാണ് കാണുന്നത്, പ്ലസ് അതുകൂടാതെ മുഖത്തുള്ള മുഖക്കുരു, ഇതാണ് 2. 3 സ്കാനിൽ പി സി ഒ എസ് കാണുന്നത്. ഈ 3 ഏതെങ്കിലും 2 ഉണ്ടെങ്കിലാണ് പി സി ഒ എസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലവരുടെ സ്കാൻ ഓക്കെ ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാലും നന്നായിട്ട് മുഖത്ത് രോമ വളർച്ചയുണ്ട്, പീരിയഡ്സ് കറക്റ്റ് അല്ല, ഇറഗുലർ ആണെങ്കിൽ അവർ പി സി ഒ എസ് ആണ്. ചില കുട്ടികൾ ചിലപ്പോൾ സ്കാനിൽ മാത്രമായിരിക്കും പി സി ഒ എസ് ഉള്ളത്, ബാക്കി ഈ സിംപ്റ്റംസ് ഒന്നും നമ്മൾ ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പി സി ഒ എസ് എന്ന് പറയാൻ പറ്റും. സാധിക്കില്ല. അതിന് പോളിസിസ്റ്റിക് ഒവേറിയൻ മോർഫോളജി സ്കാനിൽ അങ്ങനെ കാണുന്നുണ്ട്, ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. PCOS അല്ലെങ്കിൽ PCOD എന്ന് പറയണമെങ്കിൽ ഈ മൂന്ന് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എങ്കിലും ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള ജീവിതശൈലിയിലുള്ള മാറ്റം, ഡയറ്റിലുള്ള വ്യത്യാസങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.
1: എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ ആരംഭിക്കുന്നത്?
0: ടു ഇമ്പോർട്ടന്റ് ആയി പറയുന്ന ഫസ്റ്റ് ലൈൻ എപ്പോഴും ലൈഫ് സ്റ്റൈൽ.

0: ചേഞ്ചസും ഡയറ്ററി മോഡിഫിക്കേഷനുമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ വരുത്താവുന്ന എക്സസൈസ് ഭാഗമാക്കണം. ജസ്റ്റ് സിംപ്ലി ഒരു വളരെ പതുക്കെ ഒരു 30 മിനിറ്റ് നടക്കുന്നത് മാത്രമല്ല, നന്നായി വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് 30 to 45 minutes വരെയെങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഐഡിയലി പറയുമ്പോൾ ഒരു 3 ദിവസം വെയിറ്റ് ട്രെയിനിങ്ങും 3 ദിവസം എയറോബിക്കും ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലതായിരിക്കും. അതുകൂടാതെ നമ്മുടെ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂഷ്വലി ഇപ്പൊ സ്ക്രീൻ ടൈം ഒക്കെ ഒരുപാട് കൂടിയത് കാരണം തന്നെ ഉറക്കത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. യൂഷ്വലി ഒരു 7 to 8 hours ഓഫ് നല്ല സ്ലീപ്പും ഉറക്കവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക, എന്താണോ താല്പര്യമുള്ള യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആൾക്ക് പങ്കെടുക്കാം. അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗം.
1: ഡോക്ടർ പറഞ്ഞല്ലോ PCOSന്റെ ചികിത്സയിൽ ജീവിതശൈലിയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന്. അതിൽ ഏറ്റവും പ്രധാനമാണല്ലോ ഫുഡ് ഹാബിറ്റ്സ്. എന്തെല്ലാമാണ് ഒരു ഡയറ്ററി ചേഞ്ചസ് ഈ PCOS ഉള്ള ഒരു ഭക്ഷണക്രമത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്?
0: തീർച്ചയായും PCOS ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു ഹെൽത്തി ഡയറ്റ് ആണ്. നമ്മുടെ ജീവിതശൈലി തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതും ഇപ്പൊ റിഫൈൻഡ് ഫുഡ്, ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കൂടുതലാണ്. ഇതൊക്കെ PCOD വേണ്ടി നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കഴിക്കുന്നതിലാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ റിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ വൈറ്റ് ബ്രെഡ്, മൈദ, കേക്ക്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. പകരം ചപ്പാത്തി, ബ്രൗൺ റൈസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോട്ടീൻ എല്ലാ ഭക്ഷണത്തിലും ഇൻക്ലൂഡ് ചെയ്യാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ലീൻ പ്രോട്ടീൻ യൂസ് ചെയ്യുക. എഗ്ഗ് ഡെയിലി കഴിക്കാം. പലപ്പോഴും എഗ്ഗ് കഴിക്കാൻ എല്ലാവരും മടിക്കുന്നു, അതിൽ ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എഗ്ഗിൽ ഗുഡ് കൊളസ്ട്രോളും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രോട്ടീൻസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡെയിലി ഒരു എഗ്ഗ് വെച്ച് കഴിക്കാം.
1: പലപ്പോഴും എഗ്ഗ് കഴിക്കുമ്പോൾ വൈറ്റ് മാത്രം എടുത്ത് യോക്ക് എല്ലാം പാട്ട് ഒഴിവാക്കാറുണ്ട്.
0: അതെ അതെ,
1: മഞ്ഞക്കരു അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല.
0: ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുന്നത് പ്രോബ്ലം ഇല്ല. അതിൽ തന്നെ ഒരുപാട് ഗുഡ് ഫാറ്റ്സും അതുകൂടാതെ തന്നെ ഒരുപാട് നല്ല കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ്ഗാണ്. ഡെയിലി അതിന് പകരം ബാക്കിയുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. നിങ്ങളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം എയർ ഫ്രൈ ചെയ്ത് കഴിക്കുക. യൂഷ്വലി അപ്പോഴാണ് കൂടുതലായിട്ടുള്ള ഓയിൽ വരുന്നത്. നമ്മുടെ ഓയിൽ കണ്ടന്റ് മാക്സിമം ഫുഡിൽ കുറച്ചിട്ട് ഇങ്ങനെ ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗ് കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയൊരു പ്രോബ്ലം വരുന്നില്ല. ബാക്കിയുള്ള അനാവശ്യമായിട്ടുള്ള ഓയിലുകൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. യൂഷ്വലി ബേക്കറി ഐറ്റംസിലൊക്കെ ട്രാൻസ്ഫാറ്റ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നന്നായി കുറയ്ക്കാൻ ശ്രമിക്കുക. പറഞ്ഞതുപോലെ എല്ലാ ഫുഡിലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും ചിലവർ ആനിമൽ പ്രോട്ടീൻസിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് നന്നായി ഇൻക്രീസ് ചെയ്യുക. എന്ന് വെച്ചാൽ ചെറുപയർ, കടല ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂട്ടാവുന്നതാണ്. ഷുഗർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ ഈ ഷുഗറി ഡ്രിങ്ക്സ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇതിലൊക്കെ ഹിഡൻ ഷുഗേഴ്സ് നന്നായിട്ടുണ്ട്. അപ്പൊ ഇതും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുകൂടാതെ ഓട്സ്. ഓട്സിൽ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് നോർമൽ ആയിട്ടുള്ള റിഫൈൻഡ് ഓട്സിനേക്കാളും ഏറ്റവും നല്ലത്. യൂഷ്വലി നമ്മൾ ജസ്റ്റ് ഓട്സ് എന്ന് വാങ്ങിക്കുന്നത് പലപ്പോഴും പ്രോസസ്ഡ് ആയിട്ടുള്ള ഓട്സ് ആണ്. സ്റ്റീൽ കട്ട് ആയിട്ടുള്ള ഇല്ലെങ്കിൽ അൺകട്ട് ഓട്സ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നല്ല ഫൈബർ കണ്ടന്റ് അതിലും കൂടുതലാണ്. അതുകൂടാതെ ഹെൽത്തി ഫാറ്റ് ഉൾപ്പെടുത്താൻ നോക്കുക. നട്ട്സ്, സീഡ്സ് ഇതൊക്കെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഏറ്റവും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സും പാക്കഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം കട്ട് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ കേക്ക്, ബിസ്ക്കറ്റ്, റിഫൈൻഡ് ആയിട്ടുള്ള പിസ്സ, ബർഗർ. ഇപ്പൊ കോമൺലി ഒരു ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും ഒരുപാട് ഭക്ഷണ ശൈലിയിൽ ഈ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് കാരണം തന്നെ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഇരുത്തായിരുന്നല്ലോ കൂടുതലും. എക്സസൈസ് കുറവാണ്, ജങ്ക് ഫുഡ് കൂടുതലായി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ നമ്മൾ PCOD കണ്ടു വന്നിട്ടുണ്ട്.
1: ഇതുകൂടാതെ നമുക്ക് മെഡിക്കേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഡോക്ടർ പറഞ്ഞു ഓവുലേഷൻ പ്രോപ്പറായി നടക്കാൻ സാധ്യതയില്ലെന്ന്. അപ്പൊ ഈ പീരിയഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചികിത്സയാണ് നൽകാൻ കഴിയും?
0: തീർച്ചയായും നമുക്ക് ഇതിന് ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. മെഡിസിൻസ് എന്ന് പറയുന്ന ആളുടെ രോഗലക്ഷണം അനുസരിച്ചാണ്. ഇപ്പൊ ആള് പീരിയഡ്സ് കറക്റ്റ് അല്ലാതെയാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ എഗ്ഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അത് നമ്മൾ യൂഷ്വലി പീരിയഡ്സിന്റെ 2nd to 5th day നടുവിലായിട്ട് 5 ദിവസത്തേക്ക് കൊടുക്കുന്ന എഗ്ഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂഷ്വലി സ്കാൻ ചെയ്ത് നോക്കും ആളുടെ എഗ്ഗ് നന്നായി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഓവുലേഷന്റെ ടൈമും നമുക്ക് അതിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതൊരു കാര്യം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ആദ്യം ഈ മരുന്നിനോട് പോലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ വെയിറ്റ് റിഡക്ഷനും എക്സസൈസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ നമ്മൾ മെഡിസിൻസിന് റെസ്പോൺസും വളരെ കൂടും. പറഞ്ഞതുപോലെ ഒരു 10% വെയിറ്റ് റിഡക്ഷൻ എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ 90% ഫീമെയിൽസും ഓവുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. മെഡിസിൻസിൽ ഏറ്റവും ആദ്യമായി നമ്മൾ ഈ എഗ്ഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും, ഓവുലേഷൻ ഇൻഡക്ഷൻ ഡ്രഗ്സ് എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷവും ചില പേഷ്യൻസ് ഇതിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ചില ഇഞ്ചക്ഷൻസ് ഉണ്ട് എഗ്ഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ ഒരു കീ ഹോൾ ശസ്ത്രക്രിയയുണ്ട്. ഇതിൽ ഒരുപാട് കുമിളകളായി വരുന്ന ഇതിനെ കുറച്ചിടത്തിന് ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയും. ഈ ഒരു സർജറി തന്നെ ശരീരത്തിലെ ആൻഡ്രജൻ ഹോർമോൺ നന്നായി കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റായി വരുന്ന, എല്ലാം ചെയ്തിട്ടും ചിലവർക്ക് ആവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാസ്റ്റായി വരുന്ന മെഷറാണ് IVF. ഇത് ഒരു ഭാഗമായിരുന്നു ഇൻഫെർട്ടിലിറ്റി വരുന്ന പേഷ്യൻസിന്. അതുകൂടാതെ പല പേഷ്യൻസും, യങ് ഗേൾസ്, മാരീഡ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ യങ് ഗേൾസ്, പ്രഗ്നൻസി ട്രൈ ചെയ്യാത്തവർക്കും യൂഷ്വലി പീരിയഡ്സ് ഇറഗുലർ ആയിട്ട് വരും. യൂഷ്വലി മാസമുറ

0: രണ്ടോ മൂന്നോ മാസം തെറ്റി വരികയാണെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഹോർമോണൽ ടാബ്ലറ്റ്സ് കൊടുക്കാൻ പറ്റും, ബ്ലീഡിംഗ് വരാനായിട്ടും ബ്ലീഡിംഗ് റെഗുലറൈസ് ചെയ്യാനായിട്ടും. അതുകൂടാതെ രോമവളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് കുട്ടികൾ വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോർമോണൽ ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്.
1: നമുക്ക് ശരിക്കും ഒരു പെൽവിക് എക്സാമിനിലൂടെ ഒരു അൾട്രാസൗണ്ടിലൂടെ ഇത് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുമോ?
0: പെൽവിക് എക്സാമിനേഷനെക്കാളും അൾട്രാസൗണ്ടിലൂടെ കാണാൻ പറ്റും. എപ്പോഴും എക്സാമിനേഷനിൽ ഈ പോളിസിസ്റ്റിക് ഓവറി നമുക്ക് മനസ്സിലാവില്ല. മെയിൻലി സ്കാനിലേക്കൂടി നമുക്ക് ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ മോർഫോളജി ഉണ്ടോ എന്ന് സ്കാനിൽ മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് പി സി ഒ എസ് എന്ന് പറയുന്നത്. സ്കാനിൽ മാത്രം പോരാ, അതിന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഈ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി വരുന്നു, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച, പിമ്പിൾസ് ഒക്കെ, ഇതിൽ എന്തെങ്കിലും മൂന്ന് കാരണങ്ങൾ രണ്ടെങ്കിലും വരുമ്പോഴാണ് നമ്മൾ പി സി ഒ എസ് ഡയഗ്നോസ് ചെയ്യുന്നത്.
1: നമ്മളിപ്പോ ഇത് ചികിത്സ എടുക്കാതെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു സങ്കീർണത എങ്ങനെയായിരിക്കും വ്യക്തിക്ക് അനുഭവപ്പെടുക?
0: ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇപ്പൊ ചിലവർക്ക് പീരിയഡ്സ് വരാതെ ആറുമാസം ഏഴുമാസം ഒക്കെ വൈകി പോവുകയാണെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലെ കട്ടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് തന്നെ ഗർഭപാത്രത്തിലെ ക്യാൻസർ കാര്യങ്ങൾക്കൊക്കെ റിസ്ക് കൂടും. അപ്പൊ അത് കാരണം തന്നെ എപ്പോഴും ഒരു രണ്ട് മൂന്ന് മാസം എങ്കിലും പീരിയഡ്സ് വൈകുകയാണെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കുക ടാബ്ലറ്റ്സ് എടുത്ത് വിഡ്രോയൽ ബ്ലീഡിംഗ് എന്ന് പറയും. ടാബ്ലറ്റ്സ് എടുത്തതിന് ശേഷം ബ്ലീഡിംഗ് വരുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ സ്ത്രീകളിൽ ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ട്, ഈസ്ട്രജന്റെ അളവ് കൂടുതലാണ്, അതും എൻഡോമെട്രിയൽ ക്യാൻസറിന് വേണ്ടി കൂടുതൽ റിസ്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഭാവിയിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്ററി മോഡിഫിക്കേഷനും. പറയുന്നത് പോലെ വെയിറ്റ് റിഡക്ഷൻ അത്ര എളുപ്പമല്ല പി സി ഒഡിക്ക്. രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ പി സി ഒഡി ഇല്ലാത്ത ആളും ഒരാൾ പി സി ഒഡി ഉള്ള ആളാണെങ്കിൽ സെയിം ടൈം ജിമ്മിൽ പോവുകയാണ്, എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരേപോലെ ആയിരിക്കില്ല വെയിറ്റ് റിഡക്ഷൻ. ചിലപ്പോൾ അതിനുവേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന മെഡിസിൻസ് ഉണ്ട്, അത് നന്നായി ഈ വെയിറ്റ് റിഡക്ഷനും കൂടെ സഹായിക്കും. അപ്പൊ നിങ്ങൾ യൂഷ്വലി ഇപ്പം പി സി ഒഡി ഉള്ള ആളാണ്, എന്തെല്ലാം ചെയ്തിട്ടും വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ച് ഇങ്ങനെയുള്ള മെഡിസിൻസ് കൂടെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെഡിസിൻ തരുന്നതുകൊണ്ട് മാത്രം ഈ വ്യത്യാസങ്ങൾ വരുന്നില്ല, അതിന്റെ കൂടെ തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും എക്സസൈസും ഒക്കെ കൂടെ തന്നെ പോകേണ്ടതാണ്.
1: ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളായ ശേഷം ഇനിയിപ്പോ ഫെർട്ടിലിറ്റിയുടെ കാര്യം അതല്ലെങ്കിൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ പി സി ഒ എസ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് അവഗണിക്കാൻ കഴിയുമോ?
0: ഇല്ല, തീർച്ചയായും ഇല്ല. മെയിൻ റീസൺ എപ്പോഴാണെങ്കിലും നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എക്സസൈസും ചെയ്യേണ്ടതാണ്. മെയിൻ റീസൺ ഭാവിയിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും പ്രോപ്പറായി ഡോക്ടറെ സമീപിച്ച് ഡയറ്റും എക്സസൈസും ബാക്കിയുള്ള ഫോളോ അപ്പും ഇമ്പോർട്ടന്റ് ആണ്. മെയിൻലി ഷുഗർ, ഈ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, എൻഡോമെട്രിയൽ ക്യാൻസർ, ഇതിന്റെയൊക്കെ വേണ്ടിയുള്ള ഇവാലുവേഷനും അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ജീവിതശൈലിയിലെ വ്യത്യാസങ്ങളും വരുത്തേണ്ടതാണ്.
1: ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുമ്പോൾ ഈ സിസ്റ്റ് തനിയെ ഇല്ലാതാവുമോ?
0: കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിനേക്കാളും നമുക്ക് നന്നായി കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിനെ സ്കാൻ ചെയ്യുകയാണെങ്കിലും പി സി ഒ ഡി ഉള്ളവർക്ക് ഇതൊരു ജീവിതശൈലിയിലെ അസുഖമാണ്. നമുക്കതിൽ ഫുള്ളായിട്ട് ഒരു മെഡിസിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും മെഡിസിൻ കഴിച്ചാൽ കംപ്ലീറ്റ്ലി മാറും എന്നുള്ളത്. അതിനേക്കാളും നമുക്ക് വെൽ കൺട്രോൾഡ് ആയി വെക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി. നന്നായി റെസ്പോണ്ട് ചെയ്യും.
1: നമുക്ക് സർജിക്കലി ഈ സിസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യാൻ കഴിയുമോ?
0: സർജിക്കലി എല്ലാ സിസ്റ്റും റിമൂവ് ചെയ്യല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് ടാബ്ലറ്റ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ലാപ്രോസ്കോപ്പിക് സർജറി വഴി ഇത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറയും. ആ സർജറിയിലും എല്ലാ സിസ്റ്റുകളും എടുത്തു കളയല്ല ചെയ്യുന്നത്, നമ്മൾ ചില സിസ്റ്റുകളെ ഡ്രിൽ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആൻഡ്രജൻ ലെവൽസ് കുറയും. സ്ത്രീകളിൽ അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ ഓവുലേഷൻ നടക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുന്നതാണ്.
1: ഇത്തരം സിസ്റ്റുകൾ ശരിക്ക് ഫീറ്റസിനെ എങ്ങനെയാണ് സ്വാധീനിക്കുമോ? എന്തെങ്കിലും
0: ഇല്ല. പ്രഗ്നൻസി സമയത്ത് സിസ്റ്റുകൾ ഫീറ്റസിനെ എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ചിലവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പസ് ലൂട്ടിയം നന്നായി ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെയാവുമ്പോൾ പ്രൊജസ്ട്രോൺ ഉള്ള ഹോർമോൺ കുറച്ച് കുറവാനുള്ള ചാൻസും എബോർഷൻ ഉള്ള ചാൻസും കുറച്ച് കൂടുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ യൂഷ്വലി പ്രൊജസ്ട്രോൺ സപ്ലിമെന്റ്സ് പേഷ്യൻസ്
1: സാധാരണ ഒരു മെനോപോസിന്റെ സമയമായി കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ, കാരണം ഹോർമോണൽ ചേഞ്ചസ് വരും, അപ്പൊ ഇത്തരം അസുഖങ്ങൾ ഇല്ലാതെ ആവില്ല.
0: അതെ അതെ. യൂഷ്വലി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്നുള്ള എന്ന് വെച്ചാൽ പീരിയഡ്സ് തുടങ്ങുന്ന മെനാർക്കി തൊട്ട് പിന്നെ പീരിയഡ്സ് കഴിയുന്ന മെനോപോസ് വരെയുള്ള ആ ഒരു സമയത്താണ് ഇത് കാണുന്നത്. യൂഷ്വലി മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾ ഇതിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. പക്ഷെ എന്നിരുന്നാലും ഭാവിയിൽ പറഞ്ഞതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ മെനോപോസ് കഴിഞ്ഞാലും വരാം, അപ്പോഴാണ് കൂടുതലായി കണ്ടുവരുന്ന സമയം. അപ്പൊ ആ ഒരു റിസ്ക് ഒക്കെ എപ്പോഴും ഉണ്ട്. ആ ഒരു യങ് ഏജിൽ പി സി ഒ ഡി ഉള്ള കുട്ടികൾ എപ്പോഴും ഭാവിയിൽ എൻഡോമെട്രിയൽ ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അങ്ങനെയുള്ള ലോങ് ടേം കോംപ്ലിക്കേഷൻ അവർക്ക് ആ സമയത്ത് ബാധിക്കാം. ഇറഗുലർ സൈക്കിൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തേക്ക് പിന്നെ ബാധിക്കുന്നില്ല.
1: ഇത്തരം അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഒബേസിറ്റി ഒരു റിസ്ക് ഫാക്ടറായി പറയാറുണ്ട്. അപ്പോൾ വളരെ മെലിഞ്ഞ അതല്ലെങ്കിൽ അത്രയധികം ഓവർവെയിറ്റ് അല്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും പി സി ഒ എസ് ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: ഇല്ല. യൂഷ്വലി 80% കാണുന്നതും ഒബീസ് പി സി ഒ എസ് ആണെങ്കിൽ 10-20% നമ്മൾ കാണുന്നത് ലീൻ പി സി ഒ എസ് ആണ്. ലീൻ ആയിട്ടുള്ള പേഷ്യൻസിനും അമിതമായ വണ്ണം ഇല്ലാത്തവർക്കും പി സി ഒ എസ് ഉണ്ടാകാം. എന്നിരുന്നാലും പലപ്പോഴും ഒ പിയിൽ വരുമ്പോൾ അവർ ചോദിക്കാനും നമ്മൾ ഈ ഡയറ്റും എക്സസൈസ് ഒക്കെ പറയുന്ന സമയത്ത് സമയത്ത് കുട്ടി ഓൾറെഡി മെലിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യണോ എന്നുള്ള ഒരു ഡൗട്ട് വരാറുണ്ട്. യൂഷ്വലി നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനല്ല പറയുന്നത്, എന്നിരുന്നാലും ഡയറ്ററി ചേഞ്ചസും നോർമൽ ആയിട്ടുള്ള എക്സസൈസും ഈ ഹോർമോണൽ ലെവൽസിനെ കുറച്ച് വെക്കാൻ നന്നായി സഹായിക്കും. ലീൻ ആയിട്ടുള്ളവർക്കും പി സി ഒ എസ് ഉണ്ടാകാം.
1: ഈ പി സി ഒ എസ് ഉണ്ടെങ്കിൽ കൺസീവ് ചെയ്യാൻ ഗർഭധാരണത്തിന് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ?
0: എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. യൂഷ്വലി ഒരു 20% ആളുകൾക്ക് അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ നന്നായിട്ടുള്ള ജീവിതശൈലിയുടെ വ്യത്യാസം എക്സസൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 80% ആളുകളും അതിൽ തന്നെ ഓവുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖവും വളരെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി. നന്നായി റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഓവുലേറ്ററി കോസ് അല്ലെങ്കിൽ പി സി ഒ ഡി കാരണം ഉണ്ടാകുന്ന വന്ധ്യത എന്ന് പറയുന്നത്.
1: നമുക്ക് പി സി ഒ എസ് ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ്, മരുന്നുണ്ട്, ചികിത്സിക്കാം എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റും? അതോ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞേ നമ്മൾ മെഡിസിൻസിലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും അധികം ഈ ഒരു എക്സസൈസ് ഡയറ്ററി ചേഞ്ചസിൽ ഒരുപാട് വ്യത്യാസം വരുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി. ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾ എപ്പോഴാണ് ഡോക്ടർ സമീപിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 കഴിഞ്ഞിട്ടും പീരിയഡ്സ് വരുന്നില്ല, ട്രൈ ചെയ്തിട്ടും ഒരു വർഷമെങ്കിലും ഒരു കപ്പിൾ ട്രൈ ചെയ്തിട്ട് പ്രഗ്നന്റ് ആവാൻ സാധിക്കുന്നില്ല, അമിതമായിട്ടുള്ള കുട്ടികളിലും ഒരു രോമ വളർച്ച, മുഖക്കുരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്ററി ചേഞ്ചസും തന്നെയാണ്.
1: അപ്പോൾ കൗമാരപ്രായം മുതൽക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അവരുടെ ജീവിതശൈലി രൂപപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ?
0: അതെ അതെ.
1: എന്തായാലും പി സി ഒ എസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇതിനെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എം എസ് ഗായത്രിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:00 സഹയാത്രിക ഇമാനുവൽ മെറ്റൽസുമായി അഭിമുഖം. മൂന്ന് മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി പെരുവനം അവസാന ഭാഗം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. മട്ടുപ്പാവിൽ കിഴങ്ങുവർഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയും ഭാര്യ മറിയാമ്മ സാമുവലും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. ഹോട്ടൽ ഭക്ഷണം വില ഏകീകരണം സാധ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചിയിൽ പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്. രാത്രി 10:00 ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച കർണാടക സംഗീത കച്ചേരി. പെരിശ്രീ രാമമൂർത്തി വയലിൻ, TK മൂർത്തി മൃദംഗം, EM സുബ്രഹ്മണ്യം ഖഡം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? ഉത്തരം, പോർച്ചുഗീസുകാർ വൈപ്പിൻ ദ്വീപിൽ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയും ഇതാണ്. കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? പോർച്ചുഗീസുകാർ വൈപ്പിൻ ദ്വീപിൽ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട. ചിന്താശകലം

പ്രവൃത്തിയാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പ്രവൃത്തിയാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പാബ്ലോ പിക്കാസോയുടെ വാക്കുകൾ. ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 30 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: PS Lakeshore.
1: Hi, good morning.
0: തതുഭവതി ദരിദ്രോയത തൃഷ്ണാഹ വിശാലാഹ. ഭാരതത്തിലെ ജ്ഞാനികൾ പ്രാചീന കാലം മുതലേ പറയാറുള്ള ഒരു കാര്യമാണിത്. അതായത്, വിശാലമായ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ ദരിദ്രൻ എന്ന്. ആഗ്രഹങ്ങൾക്ക് പരിധി നിർണയിക്കുന്നവന് മാത്രമേ ധന്യനും സ്വസ്ഥനുമാകാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ ജീവിതം മുഴുവൻ അസ്വസ്ഥരായി അലഞ്ഞ് ദുഃഖിതരായി മരിക്കുന്നു. ആഗ്രഹങ്ങളുടെ അനന്തതയാണ് ജീവിതം ദുസ്സഹമാക്കുന്നത്. കുതറിയോടുന്ന ആശകൾ കോർത്ത മനസ്സ് മെരുങ്ങാതെ അലയുകയാണ്. അങ്ങനെയാകുമ്പോൾ അതൃപ്തിയുടെ ഒരുതരം ഇരുട്ട് ദേഹമാസകലം വ്യാപിക്കുന്നു. ഇത് മുഖത്തെ വികൃതമാക്കുകയും ശരീരത്തെ രോഗഗ്രസ്തമാക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ ലോകം മുഴുവൻ കീഴടക്കണമെന്ന ആഗ്രഹവുമായി ജൈത്രയാത്ര നടത്തുന്ന അലക്സാണ്ടർ ഒരാഗ്രഹം പറയുകയുണ്ടായി. എന്താണെന്നറിയാമോ? അടുത്ത ജന്മം തനിക്ക് ഒരു ഭിക്ഷാപാത്രം പോലും സ്വന്തമായി ഇല്ലാത്ത ഡയോജനിസിനെ പോലെയാകണം എന്ന്. ഇത് കേട്ട് ഡയോജനിസ് പൊട്ടിച്ചിരിച്ചത്രേ. കാരണം അപ്പോൾ തന്നെ ആകാവുന്ന ഒരു കാര്യത്തെ അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെച്ച മനസ്സിന്റെ തന്ത്രമുണ്ടല്ലോ, അതോർത്താണ് അത്രേ അദ്ദേഹത്തിന് ചിരി വന്നത്. ഒരിക്കലും തൃപ്തി വരാത്ത നമ്മുടെ മനസ്സിനെ അല്പമെങ്കിലും കടിഞ്ഞാണിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കാതെ ഇനിയെങ്കിലും അത് നടപ്പിലാക്കാൻ ശ്രമിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഹലോ, VPS Lakeshore, സ്പോൺസർഡ് ബൈ VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
2: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS Lakeshore ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, കൊച്ചി.
0: ഹലോ, മേരി ചേച്ചിയാണോ?
3: അതെ
0: മേരി ചേച്ചി, ഇത് ഹലോ VPS Lakeshore-ൽ നിന്നും ആശാലതയാണ്. ശ്രുതിയാണ് പറഞ്ഞത് മേരി ചേച്ചിയെ വിളിക്കണമെന്ന്.
3: എന്റെ മോളാണ്.
0: മോളാണ് പറഞ്ഞത്. 19th ബർത്ത്ഡേ ആയിരുന്നല്ലോ.
3: അതെ.
0: ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയില്ല, വൈകിയാണെങ്കിലും many many happy returns of the day.
3: thank you so much.
0: എന്തൊക്കെയാണ് വിശേഷം മേരി ചേച്ചി? ഡീറ്റെയിൽ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. റിട്ടയർ ചെയ്തു.
3: ഇപ്പൊ നല്ല ഹാപ്പി ഉണ്ടല്ലോ.
0: അല്ല, എന്നാലും പറയൂ, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയൂ.
3: എനിക്ക് 3 മക്കളുണ്ട്. ഹസ്ബൻഡ് നേവിയിലായിരുന്നു.
0: ഓക്കെ.
3: ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്തു.
0: മക്കൾ എന്തൊക്കെയാ ചെയ്യുന്നേ?
3: മക്കള് മുട്ടാല് സിംഗപ്പൂർ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് എന്താ പുള്ളിക്കാരിയുടെ?
3: പുള്ളിയുടെ ഹസ്ബൻഡിന്റെ പേര് സ്റ്റോബിൻ ജോസഫ്.

0: മോളുടെ പേര്?
1: മോളുടെ പേര് സോമിയ സേവ്യർ.
0: പിന്നെ അടുത്താള്?
1: അവൻക്ക് ഒരു കൊച്ചുണ്ട്, ജോ സോബിൻ.
0: ശരി.
1: പിന്നെ മോനും, മോന്റെ വയസ്സും വിദേശത്താണ്, അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്.
0: ശരി.
1: പിന്നെ ഇളയവളാണ് ഈ എം ബി എസ് കഴിഞ്ഞ കുട്ടിച്ചേര്.
0: ഓക്കെ.
1: അവളുടെ ഹസ്ബൻഡും ഡെന്റിസ്റ്റ് തന്നെയാണ്. എം ബി എസ് കഴിഞ്ഞ രണ്ടുപേരും ഇപ്പൊ
0: ഈ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന നഴ്സിംഗ് സൂപ്രണ്ട് എങ്ങനെയാ ഇപ്പൊ വെറുതെ ഇരിക്കുന്നത്? ബോറടിക്കില്ല?
1: ഞാൻ വെറുതെ ഇരിക്കുന്നില്ല, കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് എനിക്ക്.
0: എന്തൊക്കെയാ ഒന്ന് കേക്കട്ടെ ഞങ്ങള്?
1: ഞാൻ റിട്ടയർഡ് കുറച്ച് നാളെ ഞാൻ ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരു ക്ലിനിക്കില് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു.
0: ഓക്കെ.
1: കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ അത് അടച്ചു. അത് കാരണം പിന്നെ അതിനുശേഷം ജോലിയിലായിട്ട് പോയിട്ടില്ല, പക്ഷെ പള്ളിയിലെ പല പല സംഘടനകളിലൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഒരു വെൽനെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവിടെ തന്നെ ഒരു ടീം ഉണ്ട്. ഇപ്പൊ എന്റെ ഓണാഘോഷം കഴിഞ്ഞ് ഐക്യത്തിലായിരുന്നു.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാലേ, ഒരു മാസം മുമ്പ് തുടങ്ങും, ഒരു മാസം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓണം തീരുന്നില്ല, അടുത്ത ഓണം വരെ ഓണാഘോഷവും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
1: ആശ
0: മേഡം ഒന്നല്ല, ആശ
1: മാഡത്തിന്റെ ബുക്ക് ഞാൻ വായിച്ചായിരുന്നു കേട്ടോ.
0: ആണോ, ഇഷ്ടായോ?
1: സൂപ്പർ. എനിക്ക് ഞാൻ സോ മച്ച് അമ്മ, ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എത്രയാകാൻ കാത്തിരിക്കും. അത് അവള് അത് നോക്കിയിട്ടുണ്ട്.
0: അതാണ് അവള് പറഞ്ഞത്, അമ്മയ്ക്ക് ആശേഷി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന്.
1: അപ്പൊ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, സോ ഇൻസ്പയറിംഗ് യുവർ.
0: ഓ, താങ്ക് യു സോ മച്ച്.
1: ആ ഒരു പ്രോഗ്രാം ഇറ്റ് ഈസ് ഇൻസ്പയറിംഗ് ടു ഓൾ പീപ്പിൾ ആൻഡ് പോസിറ്റീവ് എനർജി, എവറിഥിങ് വെരി നൈസ്.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി തരുവേ. ഇപ്പോ ചേച്ചിക്ക് തന്നിരിക്കുന്നത് എല്ലാവരെയും ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തു എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, നീ ആശ്വാസവാക്കുകൾ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് സന്തോഷിപ്പിക്കുക ആശയെന്ന് പറഞ്ഞു. ഞാനത് അങ്ങോട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
1: ഒത്തിരി സന്തോഷം.
0: മേരി ചേച്ചിക്ക് ഏത് പാട്ടാ ഞാൻ വെച്ചു തരേണ്ടത്?
1: എനിക്ക്
0: നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാരുടെ അടുത്തും അന്വേഷണം പറയൂ. അതിന് ഞങ്ങളാണ് താങ്ക് യു പറയേണ്ടത്. എല്ലാവിധ ആശംസകളും, ആയൊരു ആരോഗ്യ സൗഖ്യത്തോടു കൂടിയിരിക്കും.
1: ഓക്കെ,
0: താങ്ക് യു.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ഹായ്, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ആശിച്ചി. കത്ത് വായിക്കാം?
1: പിന്നെന്താ വായിക്കും.
2: പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോർ.
1: യെസ്.
2: ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം മൂത്ത് അബദ്ധം പറ്റിയ ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കട്ടെ. ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫിയോട് ചെറിയൊരു താല്പര്യമുള്ളതുകൊണ്ട് മാമൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന എന്റെ പുതിയ DSLR ക്യാമറയുമായിട്ടാണ് ഞാൻ കൂട്ടുകാർക്കിടയിൽ വിലസിരുന്നത്. കണ്ണിൽപ്പെടുന്ന എന്തിനേയും ഞാൻ ക്യാമറക്കുള്ളിലാക്കും. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ നോമ്പുകാലം കഴിഞ്ഞാൽ പിന്നെ മാമോദീസ, ആദി കുർബാന, കല്യാണം തുടങ്ങിയ ഒരുപാട് ആഘോഷങ്ങളുടെ കാലമാണല്ലോ. ഏതാനും നാൾ മുൻപ് എന്റെ സുഹൃത്ത് വിജേഷിന്റെ ചേട്ടന്റെ ഇളയ കുഞ്ഞിന്റെ മാമോദീസയും മൂത്ത കുട്ടിയുടെ ആദ്യ കുർബാനയും ഒന്നിച്ചാണ് വെച്ചത്. വിജേഷിന്റെ ചേട്ടനാകട്ടെ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ചടങ്ങിന് ഫോട്ടോഗ്രാഫറെയോ വീഡിയോഗ്രാഫറെയോ വയ്ക്കാനുള്ള കാശുണ്ടായിരുന്നില്ല. സുഹൃത്താണ് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം എന്ന് ചേട്ടനോട് പറഞ്ഞത്. എനിക്കാവുമ്പോൾ പൈസ സാവധാനം തന്നാൽ മതിയല്ലോ. സംഗതി കേട്ടപാടെ ഞാൻ കയറി സമ്മതിച്ചു. 10 പൈസ തരേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ മാമോദിസയുടെ ദിവസം ക്യാമറയും കഴുത്തിൽ തൂക്കി ഒരു പ്രൊഫഷണൽ ക്യാമറമനെ പോലെ ഞാൻ പള്ളിയിൽ ഹാജരായി. മാമോദിസയും ആദി കുർബാനയും ഞാൻ ക്യാമറയിലാക്കി. ചടങ്ങിന് വന്നവരുടെയും വീട്ടുകാരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എല്ലാവരെയും വരിവരിയായി നിർത്തി. സാർ, അല്പം വലത്തോട്ട് മാറൂ. ചേച്ചി, ആ കുട്ടിയെ മുന്നിൽ നിർത്തൂ. എല്ലാവരും ഒന്ന് ചിരിക്കൂ. യെസ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ ആംഗ്യങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞാൻ വിലസി. ഭക്ഷണം വിളമ്പുന്നവരുടെ ഫോട്ടോ, കോഴിക്കാല് കടിച്ചുപറിക്കുന്ന കാരണവന്മാരുടെ ക്ലോസ് ഷോട്ടുകൾ, കൊച്ചുകുട്ടികളുടെ ചിരിക്കുന്ന മുഖങ്ങൾ, മാമോദീസ സ്വീകരിച്ച അന്നമോളുടെ ചിരിക്കുന്ന പലവിധ ഷോട്ടുകൾ, ആദി കുർബാന സ്വീകരിച്ച റോസ് മോളെ അൽത്താരയ്ക്ക് മുന്നിൽ നിർത്തി പല പോസിലുള്ള ഫോട്ടോകൾ, അങ്ങനെ ഞാൻ വിലസി. ഇടയ്ക്ക് വിജേഷ് വന്ന്

0: ഡേ നീ മടുത്തോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഗൗരവത്തോടെ പുഞ്ചിരിച്ചു. ചുരുക്കത്തിൽ അന്ന് അവിടുത്തെ ഏറ്റവും തിരക്കുള്ള പ്രധാനപ്പെട്ട വ്യക്തിയായി ഞാൻ മാറി. ഉച്ചയോടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഞാനും വിജേഷിനോട് യാത്ര പറഞ്ഞു. എടാ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ഫോട്ടോ ഇന്ന് തന്നെ തരണേ, FB ഇടാനാണ്. ബാക്കിയുള്ളത് നിന്റെ സമയം പോലെ തന്നാ മതി. ഞാൻ യാത്ര പറയുമ്പോൾ വിജേഷ് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. വീട്ടിൽ വന്നപാടെ ഉടുപ്പ് പോലും മാറാതെ ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. എടുത്ത ഫോട്ടോകൾ കാണാനുള്ള ആകാംക്ഷയോടെ ക്യാമറ തുറന്ന് മെമ്മറി കാർഡ് പരതിയ ഞാൻ ഞെട്ടിപ്പോയി. ക്യാമറയിൽ മെമ്മറി കാർഡ് ഇല്ല. നോക്കിയപ്പോൾ മെമ്മറി കാർഡ് ദാ ഇരിക്കുന്നു, ലാപ്ടോപ്പിൽ കുത്തിവെച്ചിരിക്കുന്നു. എന്റെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. രാവിലെ വീട്ടിൽ നിന്ന് തിരക്കിട്ടിറങ്ങിയപ്പോൾ തലേന്നെടുത്ത ഫോട്ടോകൾ ലാപ്ടോപ്പിലേക്ക് മാറ്റാനായി മെമ്മറി കാർഡ് ഊരി വെച്ച കാര്യം ഞാൻ പൂർണ്ണമായും മറന്നുപോയിരുന്നു. മെമ്മറി കാർഡില്ലാത്ത ഒഴിഞ്ഞ ക്യാമറ വെച്ചാണ് ഞാൻ രാവിലെ മുതൽ ആളുകളെ വരി നിർത്തി ഫോട്ടോ എടുത്തത്. ആ ക്ലിക്ക് ഈ ക്ലിക്ക് എന്ന ക്യാമറയുടെ ഡിഫോൾട്ട് ശബ്ദം മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കേട്ടത്. അത്രയും നേരം ഞാൻ എടുത്ത ഫോട്ടോകളിൽ ഒന്നുമേ ക്യാമറയിൽ സേവ് ആയിരുന്നില്ല. കൂട്ടുകാരന്റെ മുഖത്തിനിയെ എങ്ങനെ നോക്കും, ഒളിച്ചോടിയാലോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നീട് അമ്മ വഴി ഞാൻ അവനോട് കാര്യം പറഞ്ഞു. ആശച്ചി ബാലേട്ട, ഞങ്ങൾ ആൺപിള്ളേരുടെ കാര്യം അറിയാലോ. കൂട്ടുകാരെ കണ്ണ് പൊട്ടുന്ന ചീത്ത വിളിക്കാനും മടിയില്ലാത്തവരാണ് ഞങ്ങൾ. അങ്ങനെ ഞാനും കേട്ടു അവന്റെ വായിൽ നിന്ന് നല്ലത്. ഇപ്പോൾ ഞാൻ എവിടെ ക്യാമറയുമായി പോയാലും ഉടനെ അവന്റെ ചോദ്യം വരും, എടാ മരത്തലയാ, ക്യാമറയിൽ ബാറ്ററിയും മെമ്മറി കാർഡും ഉണ്ടല്ലോ എന്നും. എന്തു പറയാനാ, ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന സൗഭാഗ്യം പിന്നെ എല്ലാ കാലത്തും അനുഭവിച്ചാലല്ലേ പറ്റൂ. സ്നേഹത്തോടെ അജു ജെയിംസ്.
1: അജു, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരിക്കലെങ്കിലും പറ്റിയിട്ടുണ്ടാണോ? പിന്നെ
0: ഇപ്പൊ നമ്മൾ എത്രയോ കാലമായിട്ട് റേഡിയോ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് പോയതിനു ശേഷം, അയ്യോ കഴിഞ്ഞ ആഴ്ച ചെയ്ത റെക്കോർഡിംഗ് മുഴുവൻ പോയല്ലോ.
1: ഞാനൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഡാനിയോട് പറഞ്ഞു, കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡാനി അത് പെൻഡ്രൈവിൽ എടുക്കാൻ നോക്കുമ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു സാധനവും അതിലില്ല, മാർക്സും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ഞാൻ ഡാനിയോട് കരയാ, ഡാനി എങ്ങനെയെങ്കിലും അതൊന്ന് അണ്ടും ഒക്കെ കൊടുത്ത് എടുക്കും. ഒരണ്ടും ഇല്ല ചേച്ചി, പോയാ പോയത്
0: തന്നെയാ.
1: എന്നിട്ട് ഞാൻ
0: നിങ്ങളെ കുറിച്ചിട്ടല്ല പറഞ്ഞു, വിവരമുള്ള സൗണ്ട് എഞ്ചിനീയർ.
1: ഞാനൊരു കാര്യം പറഞ്ഞുതരാം, മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ത് ചെയ്ത് കൊടുത്താലും തൃപ്തിയാവാതെ, അതായത് അവരവരുടെ മനസ്സില് അവരവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, വേറൊരാളുടെ മനസ്സിലെ ഐഡിയാസ് നമ്മള് ശരിയായ രീതിയിൽ കൊടുക്കുമ്പോൾ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതല്ലാതെ ഇത്തരം അബദ്ധങ്ങൾ, ക്യാമറാമാൻമാർക്ക് ഈ പറഞ്ഞതുപോലെ മെമ്മറി കാർഡ് ഇല്ലാതാവുന്നു, നമ്മൾ ചെയ്തു വെച്ച ഫയല് മിസ്സാവുന്നു, ഇങ്ങനെ എല്ലാ രംഗത്തുണ്ട്.
0: ഒരു മ്യൂസിക് ഡയറക്ടർക്ക് സംഭവിക്കുന്നത് അബദ്ധമല്ല, അത് അതിന്റെ പെർഫെക്ഷനിലേക്കുള്ള, ഒരു മിനിറ്റ്, പെർഫെക്ഷനിലേക്കുള്ള യാത്രയാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റിയത് അത് അബദ്ധം.
1: ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, പെർസെപ്ഷൻ ആണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഒരു ഗ്രാഫിക് ഡിസൈനർ,
0: ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റിയത് പെർഫെക്ഷൻ ആണോ അബദ്ധാണോ?
1: ഒന്ന് കേക്ക്, എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യമുണ്ട്,
0: നിങ്ങൾക്ക് തോന്നിയതല്ല തെറ്റ്.
1: ഏറ്റവും വിഷമുള്ള ഒരു പരിപാടിയാണ് ഈ ഗ്രാഫിക് ഡിസൈനറുടെ ജോലി എന്ന് പറയുന്നത്. അയാള് നല്ല ഭംഗിയായിട്ട് ഒരു പരസ്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ആരാണോ ക്ലയന്റ്, അയാൾക്ക് ചിലപ്പോ മഞ്ഞ കളർ വേണ്ടി വരില്ല, വേറൊരാളുടെ മനസ്സിലുള്ള ആശയങ്ങൾ
0: വിട്ടുകൊണ്ട്
1: നമ്മൾ ശരിയാക്കി കൊടുക്കണം, എന്നാ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ.
0: അതല്ലാത്ത അവസ്ഥ,
1: നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, നിങ്ങൾ തന്നെ ഒരു അബദ്ധ.
2: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ആശിച്ച് പെണ്ണുരുമ്പട്ടാൽ കേട്ടതേ ഉള്ളു കേട്ടോ. കറക്റ്റ് ഇന്നാണ് ഞാൻ ഇത് അനുഭവിച്ചത്.
2: കണ്ടില്ലേ,
1: തോൽക്കാൻ മടിയില്ല അല്ലേ?
2: തോൽക്കാൻ മടിയില്ലായിട്ടല്ല, നമ്മൾ
1: ഞാൻ ക്ഷമിച്ചു.
2: ഇല്ല, നമ്മൾ ചെയ്യുന്ന പല ജോലികളും ഒരാളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കലയെ നമ്മൾ മാറ്റിയാൽ അവർ പറയും, ഓക്കേ, ഇത് വളരെ നല്ലതെന്ന് പറയും. ശരി, ഞാൻ വായിക്കട്ടെ. ഹായ് ആശിച്ചി, ബാലേട്ടാ, ഒരുപാട് കാലമായി നിങ്ങൾക്കൊരു കത്തെഴുതണം എന്ന് മനസ്സിൽ ആലോചിക്കാൻ
1: തുടങ്ങി.
2: ആദ്യം തന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കേൾക്കാൻ തുടങ്ങിയത് എന്ന് പറയാം. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് എനിക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലായിരുന്ന കാലം. തുണി അലക്കുമ്പോൾ ഫോൺ അലക്ക് കല്ലിനരികിൽ കൊണ്ടുപോയി വെച്ച് റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ബോർ അടിച്ചിട്ട് ചാനൽ മാറ്റി, വേറെ ചാനൽ ട്യൂൺ ചെയ്ത് പാട്ട് വെച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നതുകൊണ്ട് അത് മുഴുവനും ആസ്വദിച്ച് കേട്ടു ഞാൻ. ആ പാട്ട് കഴിഞ്ഞ ഉടനെ ഒരു ചേട്ടന്റെയും ചേച്ചിയുടെയും മധുരമായ സ്വരം. അവർ പരസ്പരം കളിയാക്കുകയും മത്സരിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചേടാ, ഈ പരിപാടി കൊള്ളാലോ. അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ആദ്യമായി കേൾക്കുന്നത്. അന്ന് നിങ്ങൾ സംസാരിച്ച കാര്യം എന്താണെന്ന് ഞാൻ മറന്നുപോയിട്ടോ. പിന്നെ എന്നും രാവിലെ 8 ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ആ കാത്തിരിപ്പ് ഇന്നും മുടങ്ങാതെ തുടരുന്നു. ഞാൻ ആശിച്ചിയോടും ഡാനിയോടും ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. വാട്സപ്പിൽ എന്നെ വിളിക്കുമോ, എന്നെ വിളിക്കുമോ, എന്താ എന്നെ വിളിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു സ്ഥിരം മെസ്സേജ് അയച്ചിരുന്ന ആളാണ് ഞാൻ. അങ്ങനെ എന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒരു ദിവസം ആശിച്ചി എന്നെ ഞെട്ടിച്ചുകൊണ്ട് വിളിച്ചു. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ആശിച്ചിയാണെന്ന് പറയാതെ എന്നെ കുറേ നേരം കളിപ്പിച്ചു. പാലും കൊണ്ട് രാവിലെ വീട്ടിൽ എട്ടരയ്ക്ക് വരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അതേന്നെ, ഞാൻ ഫോട്ടോഗ്രാഫർ സ്മിത ഗിരീഷ്. ഇപ്പൊ മനസ്സിലായോ എന്നെ ആശിച്ചി ബാലേട്ട? ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ 41st സംസ്ഥാന സമ്മേളനമായിരുന്നു. 14 ഒരിക്കൽ മാത്രമാണ് ഒരു ജില്ലയ്ക്ക് ഈ സംസ്ഥാന സമ്മേളനം നടത്തുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഈ വർഷം ആ ഭാഗ്യം നമ്മുടെ എറണാകുളം ജില്ലയ്ക്കായിരുന്നു. ഞാൻ എറണാകുളം ജില്ലാ വനിതാ വിങ്ങിന്റെ ജില്ലാ മെമ്പർ ആയതുകൊണ്ടും എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്ന ആളായതുകൊണ്ടും പറയണ്ടല്ലോ, മനസ്സൊരു ഉത്സവ പ്രതീതിയിലായിരുന്നു. ഞങ്ങൾ എല്ലാ വനിതാ അംഗങ്ങളും വളരെ സന്തോഷത്തോടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും സമ്മേളനം വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ട് വളരെ വലുതായിരുന്നു. എറണാകുളം സിറ്റിയിൽ കൂടെയുള്ള ഫോട്ടോഗ്രാഫർമാരുടെ പ്രകടനം വമ്പിച്ച വിജയമായിരുന്നു. ഇനിയും 14 കൂടി കാത്തിരിക്കണം നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് സംസ്ഥാന സമ്മേളനം നടത്തുവാനുള്ള ഭാഗ്യമുണ്ടാകാൻ. ആ കാത്തിരിപ്പിനിടയിൽ ആരെല്ലാമുണ്ടാകും, ആരെല്ലാമുണ്ടാവില്ല എന്ന് പറയാൻ വയ്യ. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായി ആഘോഷിച്ചു. അതിന്റെയൊക്കെ ആലസ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ കത്തയക്കുന്നത്. ഒരുപാട് എഴുതി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്റെ കത്ത് പറ്റുമെങ്കിൽ ബാലേട്ടനെ കൊണ്ട് വായിപ്പിക്കണം. വായിക്കാൻ കൊടുത്തില്ല, ഞാൻ വായിച്ചു. ബാലേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്

0: കൂടി എനിക്ക് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മിത ഗിരീഷ് നവനീതം സ്റ്റുഡിയോ മുളവുകാടിൽ നിന്ന് കത്തയച്ചിരിക്കുന്നത്.
1: സ്മിതേ, നിങ്ങളുടെ സംഘടനയില് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുടെ കത്താണ് നമ്മൾ ആദ്യം വായിച്ചത്. കല്യാണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാത്തിനും കേൾക്കുന്ന ഒരു സംഭവമാണ് കല്യാണത്തിന്റെ താലികെട്ട് മാത്രം എടുത്തില്ല, ബാക്കിയെല്ലാം ഒക്കെയാണെന്ന് പറയാറുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് കോമഡികൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനകം തന്നെ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും എന്താണ് മറ്റുള്ളവരുടെ സൗന്ദര്യം അതുപോലെ ഒപ്പിയെടുക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതാ ഒരു നല്ല ഗാനം.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS Lakeshore ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
1: അപ്പൊ ഇന്ന് രണ്ട് കത്തുകളും ഫോട്ടോഗ്രാഫേഴ്സിനെ കുറിച്ചുള്ളതായിരുന്നു. ആദ്യത്തെ കത്തിൽ ഒരാൾക്ക് പറ്റിയ അബദ്ധമായിരുന്നു, രണ്ടാമത്തെ കത്തിൽ സമ്മേളനത്തെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം അവർക്കുള്ളതാണ്. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അവർ അവരുടെ അനുഭവങ്ങളൊക്കെ എഴുതി അയക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ വിലാസം ഹലോ VPS ലേക്ഷോർ സോൺ പാർക്ക് അക്കാദമി, തൃക്കാക്കര, PO.
0: ഞങ്ങളുടെ മെയിൽ ഐഡി hellovpslakeshore@gmail.com. സ്നേഹം പൂത്തുലയുന്ന മറ്റൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നാളെ എത്തിച്ചേരും. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ തിങ്കൾ

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. മലയാള ചലച്ചിത്ര സംഗീതത്തെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ചിട്ടപ്പെടുത്തിയ മലയാളത്തിന്റെ ആദ്യ സ്വതന്ത്ര സംഗീത സംവിധായകൻ ബി എ ചിദംബരനാഥിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ഏകദേശം 30 ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു കർണാടക സംഗീതജ്ഞൻ കൂടിയായിരുന്ന ഇദ്ദേഹം വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും വിദഗ്ധനായിരുന്നു. 1996 പുറത്തിറങ്ങിയ അരമന വീടും 500 ഏക്കറുമായിരുന്നു അദ്ദേഹം അവസാനമായി ഈണം നൽകിയ ചിത്രം. ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം പകൽ കിനാവ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ.

പി ഭാസ്കരൻ വരികളെഴുതി, ബി എ ചിദംബരനാഥ് സംഗീതം നൽകി, ശാന്ത പി നായർ, എസ് ജാനകി എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം മുറപ്പെണ്ണ്.

0: പി ഭാസ്കരൻ, ബി എ ചിദംബരനാഥ് കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരു ഗാനം കൂടി യേശുദാസ് പാടിയത്. ചിത്രം കായംകുളം കൊച്ചുണ്ണി.
1: വില തുച്ഛമല്ലോ, ഗുണം മെച്ചമല്ലോ.

കണ്ണാടിക്കാരിയൊരുത്തി സുന്ദരി മണി വന്നെത്തി കണ്ണിൽ ഞാൻ ചുറുമയിൽ എഴുതിച്ചു എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൂരു ചെന്നപ്പോ പെണ്ണൂരുത്തി കടം വാങ്ങി നമ്മുടെ ചുറുമ കണ്ണി തെറ്റ് മയ്യത്ത കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു വടകരയിൽ ഞാൻ വഴി നടക്കുമ്പം

0: ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: താങ്കളുടെ ചായ
2: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
1: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
2: എങ്ങനെ?
1: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
2: ഇത്ര എളുപ്പമോ?
1: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
2: എന്റെ പൊന്നോ വേണ്ട.
1: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു.
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം വീരപുത്രൻ, റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

അൻവർ എന്ന ചിത്രത്തിൽ നരേഷ് അയ്യർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറബിയും ഒട്ടകവും പി മാധവൻ നായരും. ഈ ചിത്രത്തിൽ രാജീവ് ആലുങ്കൽ രചിച്ച് MG ശ്രീകുമാർ സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് ശ്വേതാ മോഹൻ.

ബിജിപാൽ ആൻഡ് ആമി എന്നിവർ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ. ചിത്രം പൈപ്പിൻ ചുവട്ടിലെ പ്രണയം.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം കൈതപ്രം രചിച്ച് ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി. സച്ചിൻ ബാലു, മേഘ ജോസുകുട്ടി എന്നിവർ പാടിയത്. ചിത്രം ഹൃദയം.

0: ലക്ഷക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നക്ഷത്ര താരാട്ട്, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

വിധു പ്രതാപും ജ്യോത്സ്ന രാധാകൃഷ്ണനും പാടിയ ഗാനം. ചിത്രം നമ്മൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 94464558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ചിത്രം പട്ടാളം.

0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി FM വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അല്പസമയത്തിനകം അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ പ്രണബ് മുഖർജിയെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. ഡോക്ടർ പ്രണബിന്റെ മാതൃകാപരമായ പൈതൃകം പുതിയ തലമുറയിലെ നേതാക്കൾക്ക് എന്നും പ്രചോദനമായി നിലകൊള്ളുമെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5 ദിവസവും കാണാതായവർക്ക് തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കണ്ണൂർ മാങ്ങാട്ട് പറമ്പ് KAP 4 ബറ്റാലിയൻ മൈതാനിയിൽ ആരംഭിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. നിസ്തർ ക്ലാസിലെ 2 ഡൈവിംഗ് സപ്പോർട്ട് വെസലായ നിപുൺ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് കമ്മീഷൻ ചെയ്യും. രാജ്യത്തെ തന്ത്രപ്രധാനമായ സമുദ്രമേഖലകളിൽ പ്രത്യേക ഡൈവിംഗ്, വെള്ളത്തിനടിയിലെ ദൌത്യങ്ങൾ എന്നിവ ഏറ്റെടുക്കാനുള്ള ശേഷി ഇതോടെ കൂടുതൽ ശക്തിപ്പെടും. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 47th കേരള പോലീസ് ഗെയിംസ് ആന്റ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് ആന്റ് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്നും നാളെയും കോഴിക്കോട് നടത്തും. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 47 സെക്കൻഡ്. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
1: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലും ആയിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്, 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് വാങ്ങുക, അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഇത് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പുമൊക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജ്യനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒഫ്താൽമിക്, ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവ്

0: കേൾവികളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്റ്റൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല. കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഇറസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മേഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ് നമ്മൾ, അസൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ എസൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം. നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മേഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്.

0: ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്റർ, അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല, പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള, നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ, കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മേഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല, കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം, സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:15:24. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ജോഷുവ ശ്രീധർ സംഗീതം നൽകി, MG ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം കീർത്തിചക്രം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐയിൽ വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ ഇന്ന് വൈകിട്ട് 5 മണിവരെ സ്പോട്ട് അഡ്മിഷന് അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം നേരിട്ടെത്തി പ്രവേശനം ഉറപ്പാക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 92 58 93. നമ്പർ ആവർത്തിക്കാം, 94 95 92 58 93.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ

0: 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടർന്ന് ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിലെ പ്രവേശനത്തിന് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിളിക്കേണ്ട ഫോൺ നമ്പർ 9446321018. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446321018.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
0: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
5: എവിടുന്ന് വാങ്ങിക്കണം?
4: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
5: പക്ഷേ കിട്ട സമയെടുക്കൂലേ?
4: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: എന്നാ മൈജി തന്നെ പോവാം.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിൽ 12 ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ബേക്കിംഗ്, വനിതകൾക്ക് 6 ദിവസത്തെ ചുരിദാർ തയ്യൽ പരിശീലന ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. പരിശീലനം സൌജന്യമാണ്. പ്രായപരിധി 49 വയസ്സ്. രേഖകൾ സഹിതം ഇന്നും നാളെയുമായി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സമുച്ചയത്തിലെ SBI RSETI ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8330111815.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗവൺമെന്റ് ITI ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും, ഒറിജിനൽ TC, ആധാർ കാർഡിന്റെ പകർപ്പും നിശ്ചിത ഫീസും സഹിതം നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9898-95-90-43-50. നമ്പർ ആവർത്തിക്കാം, 9898-90-43-50.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജീന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ അറബിക് വകുപ്പിൽ SC, ST, OEC വിഭാഗങ്ങളിൽ സീറ്റൊഴിവ്. ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ റിപ്പോർട്ട് ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0466221223. നമ്പർ ആവർത്തിക്കാം, 0466221223. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:08.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
11: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന്

0: 135 രൂപ കുറഞ്ഞ് 14,370 രൂപ നിരക്കിലും പവന് 114,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പരം സുന്ദരി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ആദിത്യ രക്കാരി പാടിയത്. രചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ.

ആധവൻ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് ഇനി പാടിയത്. കാർത്തിക്, ഹരിണി, മായ. സംഗീതം ഹാരിസ് ജയരാജ്.

എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ബി ചരൺ, പ്രശാന്തിനി എന്നിവർ പാടിയ ഗാനം. ഇനി ചിത്രം ആടുകളം. രചന സ്നേഹൻ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം: ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ 6:30 ഭരതനാട്യ കച്ചേരി. 34th സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം പെരുമ്പാവൂർ ഫാസിലിൽ 6:30 തിരുവനന്തപുരം അമ്മ തിയേറ്റേഴ്സിന്റെ ആൾമരം. കടവന്ത്ര ക്ലിന്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിന്റെ ഏകാംഗ ചിത്രപ്രദർശനം 10:00 മുതൽ.

0: ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്. ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തവരുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.swalamban card.gov.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1,00,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD, നെറ്റ്. ഉദ്യോഗാർത്ഥികൾ SL സർട്ടിഫിക്കറ്റുകളുമായി ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.maharajas.ac.in. കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിലോ അയക്കാം. നമ്പർ ഇതാണ്: 96-05-30-27-15. 96-05-30-27-15. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
10: ആകാശവാണി FM വാർത്തകൾ.
0: ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ 18 നിഫ്റ്റി ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപിലെ അഗതിയിൽ മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്.

ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായൊരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് ഷാങ്ഹായ് സഹകരണ സംഘടനാ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് നാലാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺസ് സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും ഇന്ന് വടകരയിൽ. വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവില കുറഞ്ഞു. പവന് 1080 രൂപ താഴ്ന്ന് 1,14,960 രൂപയായി. 14,370 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. 2 പതിറ്റാണ്ടിന് ശേഷം ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 25 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇമ്മാനുവൽ മെറ്റിൽസ് ആണ്. ഒരു സൈക്കോളജിസ്റ്റാണ്, പെയിന്ററാണ്, എഴുത്തുകാരിയാണ്, വിവർത്തകയാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവലിനെ സഹയാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: ഇമ്മാനുവൽ സൈക്കോളജിസ്റ്റാണ് ബൈ പ്രൊഫഷൻ.
1: അപ്പോൾ
0: പഠിച്ചത് സൈക്കോളജി ആണോ?
1: ഞാൻ ആക്ച്വലി എൻ്റെ ഫാദറിൻ്റെ ആഗ്രഹം നിയമം പഠിക്കണമെന്നായിരുന്നു. പക്ഷേ ചെറുപ്പം തൊട്ട് എഴുതുന്ന ആളാണ് ഞാൻ, ഒരു തേർഡ് ക്ലാസ് തൊട്ട് എഴുതുന്ന ആളാണ്. അപ്പോ ഞാൻ ഇവിടെ അല്ല പഠിച്ചത്, ഞാൻ വിശാഖപട്ടണത്താണ് പഠിച്ചത്. അല്ല, അച്ഛനും അമ്മയും ഇവിടെയാണ്. എന്റെ സഹോദരങ്ങളെല്ലാവരും വിശാഖപട്ടണത്ത് സ്വന്തമായി സ്കൂൾ നടത്തുകയാണ്. ഞങ്ങൾ നാലു പേരാണ്, ഏറ്റവും ഇളയാളാണ് ഞാൻ. അപ്പോ എനിക്കും ഇളയ ചേച്ചിക്കിടയിൽ ഒരു 16 വയസ്സോളം ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും അവർ ലൈഫ് സെറ്റിലായി കഴിഞ്ഞിരുന്നു. അപ്പൊ അവരവിടെ പോയി സ്കൂളിൽ. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, അമ്മ മെഡിക്കൽ ഫീൽഡിലാണ്, പപ്പയും ചെറിയ ബിസിനസ് തോട്ടമൊക്കെ ആയിട്ട് അദ്ദേഹം ബിസിയാണ്. തന്നെ ഒറ്റയ്ക്കാവുമ്പോൾ എനിക്ക് നല്ല ലോൺലി ഫീലിംഗ് ഒക്കെ ആയതുകൊണ്ട് എന്നെ അങ്ങോട്ട് തന്നെ വിട്ടു. ഞാൻ അവിടെയാണ് പഠിച്ചത്,
0: വിശാഖപട്ടണത്ത്.
1: അപ്പോൾ തെലുഗാണ് ഞാൻ പഠിച്ചത്, തെലുങ്ക്, ഹിന്ദി, അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായ ലാംഗ്വേജ്
0: ഭാഷകൾ.
1: അപ്പോ ഞാൻ 3ാം ക്ലാസ് തൊട്ട് എഴുതുമ്പോൾ
0: ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്?
1: ഇംഗ്ലീഷും തെലുഗുമാണ് ഞാൻ മെയിനായിട്ട് എഴുതിയിരുന്നത്. ഇതുവരെ ഇംഗ്ലീഷിലും തെലുഗിലും കൂടി 5 പുസ്തകങ്ങൾ ഉണ്ട്. അതിലൊരു പുസ്തകത്തിന് ഉമ്മുചിന്നു എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലും തെലുഗിലും ഉണ്ട്. ആ പുസ്തകത്തിന് തെലങ്കാന സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ ചെറിയ ക്ലാസ് തൊട്ട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ജേർണലിസം പഠിക്കണം, അതാണ് നിനക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ഇത് എന്ന് എപ്പോഴും സജസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു ജേർണലിസം. പക്ഷേ ഫാദറിന്റെ ഇഷ്ടം ലോ ആയിരുന്നു. സാധാരണ ഞാനെപ്പോഴും ഫാദർ പറയുന്നത് നിഷേധിച്ച് കളയാറില്ല. പക്ഷേ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും സംസ്കൃതവും ആയിരുന്നു ഗ്രാജുവേഷൻ
0: ഡിഗ്രിക്ക് എടുത്തത്,
1: എനിക്ക് ജേർണലിസം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഇത്തിരി വാശി പിടിച്ചു. അപ്പോൾ പിന്നെ പപ്പ അത് സമ്മതിക്കുകയും ഞാൻ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അതിന്റെ കൗൺസിലിംഗിന് വേണ്ടി പോകാൻ വേണ്ടി റെഡിയാകുന്ന തലേ ദിവസം രാത്രി പപ്പ മരിച്ചു പോയി. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിയമവും പഠിക്കാൻ തോന്നിയില്ല, ജേർണലിസവും പഠിക്കാൻ തോന്നിയില്ല. ഞാൻ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് ചേർന്നു, ഇംഗ്ലീഷും സംസ്കൃതവും പി ജി ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ സ്കൂളിലൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഞങ്ങൾക്ക് 3 ബ്രാഞ്ചുകളാണുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിന്റെ. അപ്പൊ എനിക്ക് വരയ്ക്കാനും എഴുതാനും സമയം കുറവുണ്ട്. പിന്നെ ഫാമിലി ബിസിനസ് ആകുമ്പോൾ അതിൻ്റെതായ ചില സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി പ്രൊഫഷൻ മാറാം. അപ്പൊ ഞാൻ സൈക്കോളജി, സോഷ്യൽ ആൻഡ് ഹെൽത്ത് പി ജി ചെയ്തു, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിശാഖപട്ടണം. സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാം കഴിയുന്ന അപ്പോൾ തന്നെ ഞാൻ ഹൈദരാബാദില്, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചുകളുള്ള വലിയൊരു സ്കൂളാണ്, ഇന്റർനാഷണൽ സ്കൂളാണ്, സോണൽ കൗൺസിലേഴ്സ് ഹെഡായിട്ട് കിട്ടി. അത് 7 സ്കൂളുകളുണ്ട് ഹൈദരാബാദ് സോണിൽ. അവരുടെ 7 സ്കൂളുകളിലും കൗൺസിലർമാരുണ്ട്. അതിന്റെ എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, 2 മാസത്തിലൊരിക്കൽ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതാണ്. എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും സ്കൂളുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം, ടീച്ചേഴ്സിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, മാനേജ്മെന്റിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്. ഞാനൊരു ചെറിയ സ്പേസ് എടുത്ത് അവിടെ നിന്ന് അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ചൈൽഡ് ലൈൻ വളണ്ടിയർ ആയിരുന്നു.

അതിന്റെ ഒപ്പം തന്നെ ദിയ എന്ന് പറയുന്ന ഒരു സംഘടന എയ്ഡ്സ് ബാധിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ്. അതിന്റെ ഒരു കോഫൗണ്ടറും കൂടെയായിരുന്നു ഞാൻ. ഡെയർ എയ്ഡ് ഓഫ് യൂത്ത് എയ്ഡ് എന്നായിരുന്നു ദിയയുടെ ഫുൾഫോം. വളരെ എഫക്റ്റീവായിട്ട് 23 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു അതിന്. അതായത് ഓരോ നമുക്കറിയാം എയ്ഡ്സ് പൊതുവെ ബാധിക്കുന്നത് അവിടെ ഒരുപാട് ഫാക്ടറികളുള്ള ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. അപ്പോൾ അവിടെ ഒരുപാട് ലോറി ഡ്രൈവർമാരൊക്കെ ഉള്ള ഇതാണ്. അപ്പോൾ അവർ തങ്ങളോളം യാത്രയിലായിരിക്കും, തിരിച്ചു വരുമ്പം പലർക്കും ഇതുണ്ടാവും. അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുണ്ടാവും. ഇപ്പോൾ അമ്മയ്ക്ക് വന്ന പിന്നീട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവുമല്ലോ. ഇവർക്ക് ഫിസിക്കൽ ലേബർ അല്ലാതെ അത്യാവശ്യം അധികം എഡ്യൂക്കേഷൻ അല്ലാത്ത ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ അവരെങ്ങനെയും ഹാൻഡിൽ ചെയ്യുമോ അതിനെ. അല്ലാത്ത ആളുകൾ ഇത് ഇവർ തന്നെ ഇവർക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലർ അതിനെ അൺടച്ചബിലിറ്റി ആയിട്ട് കൊണ്ടുപോകും, പകരും എന്നുള്ള ഇത് കൊണ്ട് അവരൊക്കെ മാറ്റി നിർത്തും, സ്കൂളിൽ അവർ പഠിപ്പിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് ഫിസിക്കൽ ലേബർ ചെയ്യാനും പറ്റില്ല, നല്ല ഫുഡ് വേണമെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിയിൽ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ചെറിയ തയ്യൽ യൂണിറ്റുകള്, കറിപ്പൊടി യൂണിറ്റുകള്, പെറ്റി ഷോപ്പുകള്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കൂട്ടി ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നു. അത് 1000 രൂപയോളം ഒരാൾക്ക് എത്രയാണ്, ഇന്ന് ഈ ഒരാഴ്ച ഇവർ ഗ്യാദർ ചെയ്യുമ്പോൾ 10 രൂപയെ വെക്കാൻ പറ്റുള്ളെങ്കിൽ ആ 10 രൂപ വെക്കാം, എല്ലാ യൂണിറ്റ് അംഗങ്ങളും വെക്കണം. ഇപ്പോൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസത്തിൽ ഈ യൂണിറ്റിന് ഈ പൈസ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആർക്കാണോ അത് ആവശ്യം ആ യൂണിറ്റ് കൊടുക്കും, ഞങ്ങൾ എല്ലാവരും ഹെൽപ്പും ചെയ്യും. അങ്ങനെ വേറെ ഒരു സഹായവും ഇല്ല, ഇവർ തന്നെ സെൽഫ് സഫിഷ്യന്റ് ആകുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ അവർക്ക് ഈ ബൈക്കിന്റെ എഞ്ചിൻ ഘടിപ്പിച്ച റിക്ഷകൾ കിട്ടും, ബാക്കപ്പ് വാഗന്റെ ബാക്കപ്പ് ഫിറ്റ് ചെയ്ത റിക്ഷ പോലെയുള്ള, അവർക്ക് അത് ഓടിച്ചു പോയി പിക്കപ്പ് കൊടുക്കാൻ പറ്റും, ഡെലിവറികൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അവരുടെ മക്കൾക്ക് പഠിക്കാനും ജീവിച്ചു പോകാനുമുള്ള, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇവർ സെൽഫ് സഫിഷ്യന്റ് ആകുമ്പോൾ സമൂഹം അവരധികം കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ഇത് കാണാറുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സാമ്പത്തികമായി ഇവർ സ്ട്രോങ് ായി നിൽക്കുമ്പോൾ അവരുടെ ഈ രോഗം അവരെ മറ്റുള്ളവർ ബോധരാകുന്നില്ല എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പൊതുവെ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുമ്പോൾ അറിയാം, എന്തെങ്കിലും അടുത്തൊക്കെയുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും. ചൈൽഡ് ലൈനിന്റെ വോളണ്ടിയർ ആയാലും പല പ്രശ്നങ്ങളും, നമ്മളതിൽ ഇടപെടേണ്ടാത്ത പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും. തീർച്ചയായിട്ടും മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന് പരമാവധി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ 2021 എനിക്ക് നോഷ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ കഫേ ശൃംഖലയാണ്, അവരുടെ ഒരു സദേൺ ആർട്ട് പ്രൊജക്റ്റിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. എല്ലാ സദേൺ സ്റ്റേറ്റുകളിലും ബ്രാഞ്ചുകളുണ്ട്, അവിടേക്ക് ആർട്ട് വർക്കുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ പ്രൊജക്ട്. അപ്പോൾ എനിക്ക് അവരുടെ ബ്രാഞ്ചുകളിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിലുടനീളം ഷോ നടത്താനും പറ്റും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഫാമിലിയിൽ എല്ലാവരുടെയും ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കുക, ജോലി ചെയ്യുക, ഏൺ ചെയ്യുക, കല്യാണം കഴിക്കുക, സെറ്റിലാകുക, അതാണ് ഒരു സാധാരണ രീതിയിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ജോലി വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ മട്ടാഞ്ചേരിയിലായിരുന്നു അതിന്റെ സെന്റർ ആയിട്ടുണ്ടായിരുന്നു, അവിടുന്നാണ് ബാക്കി എല്ലായിടത്തേക്കും വർക്ക് കൊണ്ടുപോകുക. പിന്നെ എന്റെ ഗാർഡിയൻ, എന്റെ ഫാദർ മരിച്ചുപോയി, ഫാദറിന്റെ ഒരു കസിനാണ് എന്റെ ഗാർഡിയൻ. ഞാൻ ഇങ്ങനെ പ്രൊഫഷനിൽ നിന്ന് മാറിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എഴുതുക, വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി എങ്ങനെ നോക്കിക്കാണുന്നോ അങ്ങനെ തന്നെയാണ് എന്റെ ഫാമിലി നോക്കിക്കാണുന്നത്. അതിനൊന്നും ഒരു അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്റെ ഫാദറായിരുന്നു എന്റെ സ്ട്രെങ്ത്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ടോം സോയർ പറയുന്നല്ലോ, എവറി ഫാമിലി ദേർ ഈസ് എ ക്രേസി സ്ട്രീക്ക്, ഇൻ മൈ ഫാമിലി ഇറ്റ്സ് മീ എന്ന് പറയുന്ന പോലെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ആ ഇതുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ മാറി ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ സെറ്റിലാകുന്നതിന് മുമ്പ് സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു, ഞാൻ എല്ലാ സ്ത്രീകളോടും പങ്കുവെക്കുന്ന കാര്യമാണ്. സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക. ഒത്തിരി മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളോടും ഞാൻ പറയാറുണ്ട്, സുഹൃത്തുക്കളോടും സഹയെഴുത്തുകാരോടൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ എത്ര ഏൺ ചെയ്താലും ഒരു മാസം 1000 രൂപ മാത്രം ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ 100 രൂപ നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനവന് കെയർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ ചാലക്കുടിയിൽ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി ഞാൻ വീട് വെച്ചു. ആലുവയിൽ ഒരു ചെറിയ ആർട്ട് ഗ്യാലറി ഉണ്ട് അമ്പാട്ടുകാവിലാണ്. ക്യാൻവാസ് പ്രിന്റ് എടുക്കുക, ഞാൻ വരയ്ക്കും.
2024 ലളിതകലാ അക്കാദമിയുടെ ഷോയിലുണ്ടായിരുന്നു, തൃശ്ശൂരത്തെ ഗ്യാലറിയിൽ. 2025 മലയാള കലാഗ്രാമം മാഹി, അവിടെയും പ്രദർശനം ഉണ്ടായിരുന്നു. ഇപ്പോ ഞങ്ങളൊരു ഗ്രൂപ്പ് എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ കുറച്ച് പേര് കൂടി ഒരു ഷോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എഴുത്ത് ഞാനൊരു

0: 2016-ലൊക്കെ ആകുമ്പോഴാണ് മലയാളം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മലയാളം എഴുതാൻ തുടങ്ങിയത്.
1: ഇപ്പൊ ചെറുതിലെ മലയാളം അറിയുമായിരുന്നു, എഴുതാനും വായിക്കാനൊക്കെ അറിയായിരുന്നു,
0: ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഷ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, പുതിയ ഓരോ ഭാഷ പഠിക്കാനും ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ എല്ലാ ആനുകാലികങ്ങളിലും രചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എഴുത്തുകൂട്ടം എന്ന് പറഞ്ഞ ഒരു, കുറെ വിദേശങ്ങളിലും എല്ലാം ഇതായി കിടക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ ഒരു കവിതാ പുരസ്കാരം 2025 കേരളത്തിൽ തിരുവനന്തപുരത്താണ് അവരുടെ ആസ്ഥാനം, അവിടുന്ന് കിട്ടിയിരുന്നു. പിന്നെ ഗ്രാമിക അക്കാദമി ഉണ്ട്, ആർട്ട്, മ്യൂസിക്, ലിറ്ററേച്ചർ, അങ്ങനെ എല്ലാം. നവമലയാളി പുരസ്കാരം, ഏറ്റവും നല്ല സാംസ്കാരിക സംഘടനയ്ക്കുള്ള 2025 നവമലയാളി പുരസ്കാരം കിട്ടിയ സംഘടനയാണത്. ചാലക്കുടിക്കടുത്ത് കുഴിക്കാട്ടുശ്ശേരിയിലാണത്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പിന്നെ വേക്കപ്പ് കേരളം എന്ന് പറയുന്ന ഒരു മറ്റൊരു അസോസിയേഷൻ ഉണ്ട്. അത് രാഷ്ട്രീയ മത ലിംഗഭേദമില്ലാതെ മാനുഷികമായി സമൂഹത്തെ കാണാനും ഇടപെടാനും അങ്ങനെ രീതിയിൽ വളർന്നു വരാനുമുള്ള ഒരു സാംസ്കാരിക സാഹിത്യ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. സച്ചിദാനന്ദൻ മാഷും സാറ ജോസഫ് അവരൊക്കെയാണ് അതിന്റെ സാരഥികൾ, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും എഴുത്തും വരയും ഒക്കെ ആയിട്ട് പോകുന്നു.
1: ഈ ഇമ്മാനുവൽ മെറ്റിൽസ് ആ പേരാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്, എന്താ അതിന്റെ ഒരു അർത്ഥം പറയൂ?
0: അതായത് ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു മതവിശ്വാസിയല്ല, എങ്കിലും ഞാൻ ജനിച്ചത് ക്രിസ്ത്യൻ ഫാമിലിയിലായതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. എല്ലാ മതങ്ങളിലും അവരവരുടെ ദൈവങ്ങളെ ഒരു വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡാണ്, അത് ജീസസിന്റെ പര്യായ പദമാണ്. അതിന്റെ അർത്ഥം, അത് രണ്ട് വാക്കുകൾ ചേർന്ന ഒരുവാണ്, ഇമ്മാനു പ്ലസ് ഏൽ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം, ഓൾമൈറ്റി ഗോഡ് എന്നാണ് ഏൽ എന്നാണ്. നമുക്കറിയാം മൈക്കേൽ, സാമുവേൽ എന്നൊക്കെ ഒരുപാട്, അതിലൊക്കെ ഈ ഏൽ ആണ് ചേർന്നിരിക്കുന്നത്. അപ്പോ ഇമ്മാനു എന്ന് പറഞ്ഞാൽ വിത്ത് അസ്, ഗോഡ് ഈസ് വിത്ത് അസ്. അപ്പൊ ഞാൻ എന്റെയും ഏറ്റവും ഇളയ ചേച്ചിക്കിടയിൽ ഒരു ആങ്ങളെയായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹം മരിച്ചുപോയി. അപ്പോ അതിനുശേഷമാണ് ഞാൻ ഉണ്ടായത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു ഇതിലായിരിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇമ്മാനുവേൽ എന്ന് വിളിച്ചു.
1: ശരി.
0: പിന്നെ മെറ്റൽസ്, എൻ്റെ ഫാദർ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു, ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തോന്നി ഒരു നല്ല, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും രണ്ട് പേരുകളാണ്, രണ്ട് പേരുകൾ ചേർന്ന ഒരു പേരാണ്. അപ്പോൾ എനിക്ക് മെറ്റൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടല്ലോ, കറേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ അത് കൂട്ടി ഇട്ടതാണ്,
1: അതാണ് മെറ്റൽസ്. എന്തായാലും അത് പറയാൻ നല്ല രസമുണ്ട്, ഇമ്മാനുവൽ മെറ്റൽസ്. ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ?
0: ആ പേര് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്.
1: അതെന്താ?
0: ട്രാൻസ്ജെൻഡർ ആകണമെന്ന് ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അറിയില്ലാത്ത ആളുകളുണ്ടല്ലോ, എഴുതുന്നത് ഇപ്പം വായിക്കാത്ത ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ. അപ്പൊ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഫേക്കാണോ എന്ന് ചോദിക്കാറുണ്ട്, ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പലരും എന്തെങ്ങനെയൊരു പേര് എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം എനിക്ക്
1: അതൊരു സാധാരണ കേൾക്കുന്ന ഒരു പേരല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എഴുത്ത് എന്ന് പറയുന്നത് കവിതകളാണ് കൂടുതൽ എഴുതുന്നത് അല്ലേ? ഗദ്യ,
0: ഞാൻ ഇപ്പോൾ ഒരു
1: ഗദ്യം എന്തെങ്കിലും
0: നോവൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
1: ഒരേ നോവൽ തന്നെയാണോ?
0: ഒരേ നോവൽ തന്നെ, പിന്നെ ഒരു തെലുങ്ക് നോവലിന്റെ പകുതിയിലാണ്,
1: മണിപ്പുരയിലാണ്.
0: പിന്നെ തെലങ്കാനയിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളാണ്, പത്രപ്രവർത്തകനൊക്കെയാണ്, നരേഷ് കുമാർ സൂഫി. അദ്ദേഹത്തിന്റെ ഒരു നോവൽ ഹിഡിംബി, ഹിഡിംബി എന്നാണ്. പക്ഷെ അതൊരു സ്ത്രീയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ രാജ്യത്തുണ്ടായ അധിനിവേശവും അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ നോവലാണ്. ആ നോവൽ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വാരികയിൽ അത് ഖണ്ഡശ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോളം, ട്രാൻസ്ലേഷൻ കോളം ചെയ്യുന്നുണ്ട്. പഴയ, ഏറ്റവും പഴയ ഒരു ജേണലാണ്, ജേണലിൽ വായനയിൽ താല്പര്യമുള്ള ആളുകൾ വായിക്കുന്ന ഒരു ജേണലിലാണ് തെലുങ്ക് നോവൽ ട്രാൻസ്ലേഷൻ ഇപ്പോൾ കണ്ടശ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ജേണലിൽ ട്രാൻസ്ലേഷൻ കോളമാണത്, അത് ചെയ്യുന്നുണ്ട് തെലുങ്ക് കവികളെ. ഇതുവരെയും നമുക്കറിയാവുന്നത് ബോൾഗ, വരവര റാവു അങ്ങനെയൊക്കെയുള്ള കുറച്ചുപേരെയാണ് തെലുങ്ക് എഴുതുന്നവരെ. നമുക്ക് പൊതുവേ മലയാളികളിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, മറ്റൊരു ഭാഷ എന്ന് പറയുമ്പോൾ അവർക്കൊരു തമിഴാണെങ്കിൽ തമിഴൻ എന്നാ പറയും, തെലുഗാണെങ്കിൽ തെലുഗു എന്നാണ് ഭാഷ.

0: ഭാഷയുടെ പേര്. നമ്മളൊരിക്കലും തെലുങ്ക് എന്നാണ്, തെലുങ്ക്
1: പൊതുവേ ആളുകൾ തെലുങ്ക് എന്നാണ് പറയുന്നത്.
0: അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് തെലുങ്ക് ആണ്, തെലുങ്ക്
1: തെലുങ്ക്
0: എന്നാണ്. അപ്പൊ പലരും പറയാറുണ്ട് എന്തിനാ അങ്ങനെ പറയുന്ന മലയാളികൾ ഇങ്ങനെ. അങ്ങനെയല്ല, ഒരു ഭാഷ അതുപയോഗിക്കുന്ന ആളുകൾ ആ മാതൃഭാഷയായിരിക്കുന്ന ആളുകൾ പറയുന്നത് പോലെ ഉണ്ട്. നമ്മൾ മലയാളത്തിന് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ അതെന്താ അങ്ങനെ മലയാളം എന്ന് പറയുന്നതെന്ന് നമ്മൾ ചോദിക്കുകയുള്ളു. അപ്പോൾ ആ ഭാഷ ഈ ഭാഷ എന്നല്ല, ഏത് ഭാഷയാണെങ്കിലും ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പ്രൊണൗൺസേഷൻ ശരിയാക്കാൻ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് തെലുങ്ക്. ഒപ്പം തന്നെ ഒരുപാട് വലിയൊരു സാഹിത്യ പാരമ്പര്യമുള്ള ഭാഷയാണ് തെലുങ്ക്. കാരണം നമുക്കറിയാം ക്ലാസിക് സംഗീതം, സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതമായ കർണാടിക് സംഗീതത്തിൻ്റെ മിക്കവാറും കീർത്തനങ്ങളും സംഗീതം മുഴുവനും തെലുങ്കാണ് ഓൾമോസ്റ്റ്. അതിൽ കുറവാണ് തമിഴ് വരുന്നുള്ളൂ. ആ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വലിയൊരു പെർസെൻറ്റേജ് ആ സംഗീതത്തിൻ്റെ ഭാഷ തെലുങ്കാണ്. ത്യാഗരാജ കീർത്തനങ്ങളായാലും മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനങ്ങളായാലും ഒക്കെ പകുതിയിൽ, ത്യാഗരാജ കീർത്തനങ്ങളെല്ലാം തെലുങ്കാണ്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായ, അതായത് അത്രയ്ക്കും ഭാഷാ സംസ്കാരമുള്ള സംഗീത സാഹിത്യ സംസ്കാരമുള്ള ഒരു ഭാഷയാണ് തെലുങ്ക്. അപ്പം എനിക്ക് തോന്നി ഇന്നത്തെ എഴുത്തുകാരിൽ പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടുള്ള, പാർട്ടി പൊളിറ്റിക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീപക്ഷം എങ്ങനെ ചിന്തിക്കുന്നു, പുരോഗമന കാര്യത്തിൽ തെലുങ്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് ഐഡിയ ഇല്ല പലപ്പോഴും. അത് ഞാൻ അവിടെയും ഇവിടെയും കൂടിയുള്ള ആളായതുകൊണ്ട്, ഒരു ആംഫിബിയൻ ആയതുകൊണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കോളം അങ്ങനെ ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും ഒരു കവിത വിവർത്തനം വരാറുണ്ട്. പിന്നെ എൻ്റെ കവിതകൾ എല്ലാ മലയാള ആനുകാലികങ്ങളിലും തന്നെ വരാറുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഫാദർ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഫാദർ മരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വലിയൊരു, നമ്മൾ തീർച്ചയായിട്ടും ഡൗൺ ആയി പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ജീവിതം നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അവനവൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സെൻസിൽ നിന്ന് മാറി ഞാനത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ട്രാക്കിൽ തന്നെയാണെന്ന്. പക്ഷെ എഴുതുമ്പം അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു നമുക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നല്ലൊരു പ്രൊഫഷനെയാണ് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വിട്ടുകളഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ ഞാൻ അത്ര അധികം കംപ്ലീറ്റ്ലി പ്രൊഫഷണലായിട്ട് അത് മാത്രം ചെയ്യുന്ന അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോയുടെ ഒരു ജീവിതശൈലി ഉണ്ടല്ലോ, സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്ന, വാൽഡൻ എന്ന് പറയുന്ന ആ ഒരു ഇത്, ആ ഒരു രീതിയിൽ ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ളത് നമുക്ക് വേണം. ഒപ്പം പക്ഷേ നമ്മൾ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫൈനാൻഷ്യൽ ഏണിങ് എന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പൊ എന്റെ ഗാർഡിയൻ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോ ഞാനൊരു എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പോ പട്ടാമ്പി ഒരു പബ്ലിക്കേഷൻസ് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസത്തോടുകൂടി ഒരു സമാഹാരം, പുതിയൊരു പുസ്തകം
1: ഇറങ്ങുന്നുണ്ട്.
0: അത് ഇംഗ്ലീഷും മലയാളം ബൈലിംഗലാണ്. കവിതാ സമാഹാരമാണ്, മറ്റൊരു കവിതാ സമാഹാരം മലയാളമാണ്, വേറെ ഇറങ്ങുന്നുണ്ട്. കാരണം എനിക്ക് മലയാളം കവിതാ സമാഹാരം ഇല്ല,
1: ആദ്യമായിട്ടാണ്
0: ചെയ്യുന്നത്. അഞ്ചു പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇംഗ്ലീഷിലും
1: തെലുഗുലാണ്.
0: ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അഞ്ചാറ് വർഷമായിട്ടാണ് കൂടുതലായിട്ട് മലയാളം എഴുതുന്നത്. അപ്പൊ ആ ഒരു പുസ്തകം മലയാളം വരണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ കുറച്ച് കവിതകൾ ഓൺലി മലയാളം.
1: ഇപ്പൊ വിവർത്തനം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ എത്ര പുസ്തകം വിവർത്തനം ചെയ്തിട്ടുണ്ടാവും?
0: ഞാൻ ഇതുവരെ കൂടുതൽ കവിതകളായിരുന്നു
1: ചെയ്തുകൊണ്ടിരുന്നത്.
0: പ്രശസ്തരായ മലയാളം കവികളുടെ കവിതകൾ കണ്ടന്റ് നോക്കിയിട്ട് ഞാൻ പരമാവധി, വളരെയധികം സ്ത്രീപക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അത്തരം അല്ലെങ്കിൽ പൊളിറ്റിക്കലി ചാർജഡ് ആയിട്ടുള്ള കവിതകൾ, കാലത്തോട് സംവദിക്കുന്നു എന്ന് തോന്നുന്ന കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തെലുങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒപ്പം അവിടുന്ന് ഒരുപാട് കവിതകൾ, അതിനിപ്പോ ഒരു എണ്ണം പറയുകയാണെങ്കിൽ ഒരു 100-200 കവിതകളോളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്നുള്ള കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര നമ്പറിന് ഞാൻ ശരിക്കും എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഇപ്പോ ചെയ്യുന്നത് നോവലാണ്, പിന്നെ തെലുഗു കോളം റെഗുലർലി ചെയ്യുന്നുണ്ട്, പിന്നെയുള്ളത് എന്റെ തന്നെ റൈറ്റിംഗ് വർക്കുകളാണ്. ഇപ്പോ രണ്ട് പുസ്തകങ്ങൾ പണിപ്പുരയിൽ.
1: ഇതൊക്കെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: നൃത്തം ചെയ്യും.
1: അപ്പൊ നൃത്തം പഠിക്കുന്നുണ്ടോ?
0: ചെറുപ്പത്തിൽ പഠിച്ചിരുന്നു, 8 വർഷം പഠിച്ചു.
1: ഏതായിരുന്നു?
0: ഭരതനാട്യമാണ് പഠിച്ചത്. അവിടെ ചെന്നതിന് ശേഷം കഥക്കും കുച്ചിപ്പുടിയും കുറച്ച്, പക്ഷേ ഈ പഠനത്തോടൊപ്പം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയി. ചിലപ്പോൾ ചെയ്യാൻ തോന്നിയാൽ ചെയ്യും, അതെന്റെ ഒരു പാഷനല്ല, പക്ഷെ പഠിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട്. പക്ഷെ അതിന് നമുക്ക് ഈ വരയ്ക്കുന്നതിനോടൊക്കെ തോന്നുന്ന ഒരു ക്രേസിൽ, പിന്നെ ആളുകളോട്

0: ഒരുപാട് ഇൻ്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും ശരിയാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള പല കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കണം. ഞാൻ ഫ്രാങ്ക്ലി അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കേരളം ഒരു പാരഡൈസ് ആണ്, ഡ്രീം പ്ലേസ് ആണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻജസ്റ്റിസ് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറയും, കേരളം ഇങ്ങനെയൊന്നും അല്ലടാ, കേരളം ഈസ് സംതിങ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല എന്ന്. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ സെറ്റിലായി ഇവിടെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, പലപ്പോഴും ഞാൻ സ്റ്റണ്ടായി പോയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർക്ക് പോലും ഈക്വാലിറ്റി എന്ന് പറയുന്നതും ഫ്രീഡം എന്ന് പറയുന്നതും ബോൾഡായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഡെഫിനിഷൻ അവര് 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഡെഫിനിഷനൊക്കെ നിൽക്കുന്നത്. അത് സ്ത്രീക്കായാലും പുരുഷനായാലും, എനിക്കിവിടെ ചെറുപ്പകാലത്തെ കൂട്ടുകാരില്ല, കൂടെ പഠിച്ച ആളുകളില്ല, എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളില്ല. എനിക്ക് സാഹിത്യ രംഗത്തോ സാംസ്കാരിക രംഗത്തോ ചിത്രകലാ രംഗത്തോ ഉള്ള ആളുകൾ മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സമൂഹത്തോട് മാത്രമാണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകളോട് വെറും ഹായ്. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് ഞാനത് പലപ്പോഴും കാണുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് അല്ലാതെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ ഞാൻ റിസേർവ്ഡ് ആണ്.
1: അപ്പോൾ എഴുത്തിലാണ് കൂടുതൽ ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ, കവിതകൾ എഴുതാൻ അല്ലേ, കവിതയല്ലേ കൂടുതൽ എഴുതുന്നത്, അതുപോലെ തന്നെ വിവർത്തനം, അതിൻ്റെ ഒപ്പമാണ് പെയിന്റിങ് എല്ലാം കൊണ്ടുപോകുന്നത്. സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോലി ഇപ്പൊ ചെയ്യുന്നില്ലേ, അപ്പൊ അതുമുണ്ട്. അപ്പോ എനിക്ക് തോന്നിയത് ഇമ്മാനുവൽ, നമ്മുടെ സ്ത്രീകൾ പൊതുവേ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ, അതിൽ എക്സൽ ആവുകയും ചെയ്യാം, അങ്ങനത്തെ ഒരാളാണ് ഇമ്മാനുവൽ. അപ്പോൾ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഇമ്മാനുവൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്കും അത് പ്രചോദനമാകുമെന്ന് തോന്നുന്നു. താങ്ക് യു ഇമ്മാനുവൽ.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയും പെയിന്ററും വിവർത്തകയും ഒക്കെയായ ഇമ്മാനുവൽ മെറ്റിൽസ് ആണ്. പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ ഗാനം എലിസബത്ത് രാജു പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം A. അനന്ത പത്മനാഭൻ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11:30 30 മിനിറ്റും 30 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: അണുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാവുന്നു. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. 47-ാമത് കേരള പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്നും നാളെയും കോഴിക്കോട്ട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി പെരുവനം അവസാന ഭാഗം, 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.
2: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
5: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകുന്നേരം 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. മട്ടുപ്പാവിൽ കിഴങ്ങ് വർഗ്ഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുൽ ചാക്കോയും ഭാര്യ മറിയാമ സാമുവലും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഹോട്ടൽ ഭക്ഷണം വില ഏകീകരണം സാധ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം, 8:50 മഹിത മലയാളം സേവന വാർത്തകൾ, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:00 ന്യൂസ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചിയിൽ പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച കർണാടക സംഗീത കച്ചേരി, പെരിശ്രീ രാമമൂർത്തി വയലിൻ, TK മൂർത്തി മൃദംഗം, EM സുബ്രഹ്മണ്യം ഘടം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
10: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
11: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്.
3: മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.

0: വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
3: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ മൈജി ഓണം, മാസ് ഓണം, സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
3: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
4: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
5: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
6: ഇന്ന് ഈ പരിപാടിയിൽ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് സ്കീം അഥവാ PMFME എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഇതേക്കുറിച്ച് വിവരങ്ങൾ തരുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ, PMFME സ്കീം നോഡൽ ഓഫീസർ സിൻസിമോൾ ആന്റണി.
7: എല്ലാവർക്കും നമസ്കാരം. PMFME ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സാമ്പത്തിക, സാങ്കേതിക, വിപണന പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് ഫണ്ട് 60-40 എന്ന അനുപാതത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണിത്. 2020-21 ആരംഭിച്ച് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. 2024-25 അത് പൂർത്തിയാവേണ്ടതായിരുന്നു. എന്നാൽ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനവും ലഭിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം കൂടി നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുകയും വളരെ നല്ല പുരോഗതി കൈവരിക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ് PMFME പദ്ധതി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോജക്റ്റ് തുകയുടെ 35% തുക, പരമാവധി 1,000,000 രൂപ വരെ, അത് സബ്സിഡി ആയിട്ട് ലഭിക്കുകയാണ്. അതൊരു ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡിയാണ്. ലോൺ എടുക്കുന്നവർക്ക് മാത്രമാണ് നമുക്ക് സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെ 35% സബ്സിഡി കിട്ടും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് പല സ്കീംസിലും വിമൻ ഓണ്ടർപ്രണേഴ്സിന് അല്ലെങ്കിൽ യങ് ഓണ്ടർപ്രണേഴ്സിന് പ്രത്യേക റേറ്റ്, SC ST പ്രത്യേക റേറ്റ്, റൂറലിനും അർബനും നഗരപ്രദേശത്തിലും ഗ്രാമപ്രദേശത്തും താമസിക്കുന്നവർക്ക് വ്യത്യസ്ത റേറ്റ്, അങ്ങനെ പല പല റേറ്റിലാണ് സാധാരണഗതിയിൽ കാണാറ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ, സാധാരണ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സബ്സിഡിയോ മറ്റോ ലഭിച്ചിട്ടുള്ള ഒരു ഓണ്ടർപ്രണർക്ക് വീണ്ടും ഒരു ഗവൺമെന്റ് അസിസ്റ്റൻസ് കിട്ടുന്ന സ്കീംസ് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ PMFME സ്കീമിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് യൂണിറ്റ്സിനും കൂടി നമുക്ക് ഈ 35% സബ്സിഡി കിട്ടുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സിസ്റ്റിംഗ് യൂണിറ്റ്സ് ചിലപ്പോൾ ഒരു പക്ഷേ അവർ തുടങ്ങിയേക്കുന്നത് PMEGP ലോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് അസിസ്റ്റൻസ് കിട്ടിയ ലോണിലൂടെ തുടങ്ങിയ ഒരു സംരംഭമാണെങ്കിൽ പോലും അവർക്ക് PMFME സ്കീമിൽ അവരുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പുതിയ മെഷീനറി വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ സ്കെയിലപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഉള്ള ലോൺ അവർക്ക് കിട്ടുകയും അതിനോടൊപ്പം തന്നെ ഈ സബ്സിഡി പോർഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും. നമുക്കൊരു ആപ്ലിക്കൻറ്റിന് ഇതിനു വേണ്ട എല്ലാ സഹായവും ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺസ്. അത് എല്ലാ ജില്ലയിലും, ഓരോ ജില്ലയിലും അവരുടെ ആവശ്യമനുസരണം DRPs പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ എറണാകുളത്ത് 21 DRPs ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും പേരുടെ സേവനം ഈ പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും ലൈസൻസസ് എടുക്കുന്നതിനും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും, ബാങ്കിൽ ലൈസനിങ്ങിനും ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാം സെറ്റാക്കി അവരുടെ ഫോർമലൈസേഷൻ വരെ പൂർത്തിയാക്കുന്നത് വരെ ഈ DRPsന്റെ സേവനം അവർക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ്. ഏറ്റവും മിനിമം ആയിട്ട് ഒരു അപേക്ഷകൻ അവരുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് ഏറ്റവും മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് KYC ഡോക്യുമെന്റ്സ് ആണ്. ആധാർ കാർഡ് ഉണ്ടാവണം, പാൻ കാർഡ്, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ആദ്യത്തെ സ്റ്റേജിൽ കയറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. അതോടൊപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു 6 മാസം മുന്നേ ഉള്ള ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ മെഷീനറീസ് ഒക്കെ വാങ്ങിക്കണം, അതിൻ്റെ കൊട്ടേഷൻസ് ഒക്കെ നമ്മൾ അതിൽ വെക്കേണ്ടതുണ്ട്. പിന്നെ DPR, അതായത് പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നതിന് DRP നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ്. അതിൽ ഉദ്യം രജിസ്ട്രേഷൻ വേണ്ടതുണ്ടെങ്കിൽ ആ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവണം. അതുപോലെ FSSI രജിസ്ട്രേഷൻ, ഇതൊക്കെ ചെയ്തു തരുന്നത് TRPമാർ ചെയ്തു തരും. അപ്പം നിങ്ങൾ

0: നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊരു ഡി ആർ പിയുടെ അസിസ്റ്റൻസ് എടുക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി ഡോക്യുമെന്റ്സ് നമ്മൾ ഈ ഓൺലൈൻ പോർട്ടലിലൂടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ലെവലിലേക്ക് പോകും. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്ന ഡി ആർ പി സ്റ്റേജ് തന്നെയാണ്. അത് ഈ പറയുന്ന ഡി ആർ പിയുടെ തന്നെ ലോഗിനിൽ വരികയും അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് എന്തെങ്കിലും കുറവ് അതിലുണ്ടെന്നാണെങ്കിൽ അത് തിരിച്ച് ആപ്ലിക്കൻറ്റിൻ്റെ ഫീൽഡിലേക്ക് കൊടുത്ത് അവരെ കൊണ്ട് അത് തിരുത്തി വെപ്പിച്ച് അത് ഭംഗിയായിട്ട് അവരൊരു കമൻറ്റോടുകൂടി മൂന്നാമത്തെ സ്റ്റേജായ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറിലേക്ക് അത് അയക്കുന്നതാണ്, ഫോർവേഡ് ചെയ്യുന്നതാണ്. ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുടെ സ്റ്റേജിൽ ഈ ബിസിനസ് പ്ലാന്റെ ഒരു വയബിലിറ്റി നോക്കുന്നുണ്ട്, അതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പൊട്ടൻഷ്യൽ നോക്കുന്നു. മാത്രമല്ല നമുക്ക് വേറെ ഓരോ ജില്ലയ്ക്കും ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ്. എറണാകുളം ജില്ലയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ആണ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്റെ ഇതൊക്കെയാണെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും റെലവൻസ് ആ പ്രോജക്റ്റിന് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ഈ ഡിസ്ട്രിക്ട് ലെവലിൽ പരിശോധന നടത്തി എല്ലാം ഓക്കെ ആണെന്നാണെങ്കിൽ ഫസ്റ്റ് പ്രിഫേർഡ് ബാങ്കിലേക്ക് ഈ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നതോടുകൂടി ആപ്ലിക്കേഷൻ നേരെ ബാങ്കിന്റെ പോർട്ടലിലാണ് എത്തുക. ബാങ്കിന്റെ ലോഗിനിലായിരിക്കും പിന്നീട് ഇത് വിസിബിൾ ആവുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജസിലും ഇതിൻ്റെ ഡെവലപ്മെന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കൻറ്റിന് അവർക്ക് SMS-ലൂടെ ലഭിക്കും. അവർ ഈ ഓരോ കാര്യത്തിന് വിളിച്ചു ചോദിക്കാനോ വന്ന് അന്വേഷിക്കേണ്ടോ ഒരു ആവശ്യവുമില്ല. അവർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ തന്നെ SMS ആയിട്ടും എല്ലാ അപ്ഡേറ്റ്സും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ആപ്ലിക്കേഷനും കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും ബാങ്ക് ഈ ആപ്ലിക്കേഷനും എടുക്കുക. അത് ബാങ്കിൻ്റെ നോംസ് എല്ലാം നോക്കും, സിബിൽ സ്കോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിസിനസ് വയബിലിറ്റി എല്ലാ കാര്യങ്ങളും അവർ ബാങ്കിൽ സാധാരണ ഒരു ലോൺ പ്രോസസ് ചെയ്യുന്ന രീതിയിൽ അതിനെ പ്രോസസ് ചെയ്യുകയും അത് സാങ്ഷൻ ചെയ്യാമെങ്കിൽ അവർ അവിടെ വെച്ച് തന്നെ സാങ്ഷൻ ചെയ്യുന്നു. അതല്ല റിജക്ട് ചെയ്യാന്നാണെങ്കിൽ ആ പോർട്ടലിൽ അവർ റിജക്റ്റഡ് എന്ന് കാണിച്ചാൽ നമ്മുടെ സെക്കൻഡ് പ്രിഫേർഡ് ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അപേക്ഷ പോയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ബാങ്കിലും നമുക്ക് ഈ ഒരു സൗകര്യം കിട്ടും. ചിലപ്പോൾ നമുക്ക് ചില ബാങ്കുകളിൽ കിട്ടാത്ത ലോൺസ് മറ്റ് ബാങ്കുകൾ തരുന്ന ഒരു രീതിയുണ്ട്, തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് ബാങ്കിൽ നമുക്ക് ലോൺ അവൈലബിൾ ആക്കാൻ പറ്റും. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി അതെല്ലാം കൊടുത്ത് നമുക്ക് ലോണിനുള്ള ഒരു എലിജിബിലിറ്റി ആയിക്കഴിഞ്ഞാൽ ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യും. ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്ത ശേഷം ഈ വിവരങ്ങളെല്ലാം പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കേബിപ്പ്, നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഏജൻസി എന്ന് പറയുന്നത് കേബിപ്പാണ്, കേബിപ്പിൽ നിന്നും സബ്സിഡി പോർഷൻ 35% പ്രോജക്ട് കോസ്റ്റിന്റെ 35% എന്നുള്ള ആ സബ്സിഡി പോർഷൻ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയും അവർക്കൊരു സെപ്പറേറ്റ് അക്കൗണ്ട്, അതായത് ഒരു സബ്സിഡി റിസർവ് ഫണ്ട് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു ട്രാൻഷ്യന്റ് അക്കൗണ്ടിൽ FD ആയിട്ട് അവിടെ ആ ആപ്ലിക്കൻറ്റിന്റെ പേരിൽ തന്നെ അവിടെ അത് ക്രെഡിറ്റ് ആവുന്നതാണ്. 3 വർഷം കൃത്യമായിട്ട് ഈ സംരംഭം പ്രവർത്തിക്കുകയും അതിൻ്റെ മുടക്കമൊന്നും കൂടാതെ ലോൺ അടയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം ഈ സബ്സിഡി തുക അവരുടെ ലോൺ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ആ തുക കുറവ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നതാണ്. അതാണ് ആ ഒരു രീതി ഇതിൻ്റെ. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള നല്ല ആശയം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത വ്യവസായ കേന്ദ്രത്തിൻ്റെ തന്നെ ബ്ലോക്കിൽ ഞങ്ങളുടെ ഓഫീസേഴ്സ് ഉണ്ട്. IEOs എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്, താലൂക്കിൽ വ്യവസായ ഓഫീസറുണ്ട്, ജില്ലയിലുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഓഫീസിനെ നമുക്ക് സമീപിക്കാം, അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ തന്നെ നമുക്കിപ്പോൾ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഉണ്ട്. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ BDSPമാർ, ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നുള്ള രീതിയിൽ നിയമിതരായിട്ടുള്ള കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സമീപിച്ചാൽ അവർക്ക് DRPമാരുടെ ഡീറ്റെയിൽസ് കിട്ടും, PMFME പോർട്ടലിൽ അവർക്ക് അത് കിട്ടും. ഇതെല്ലാം പുറമെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ഒരു നമ്പർ, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്യുക, 9747022883 9747022883. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഒരു സംരംഭം, ഒരു ഉന്നമനം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ എളുപ്പത്തിന് വളരെ ലളിതമായി തന്നെ തുടങ്ങാൻ പറ്റുന്ന സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് PMFME സ്കീം. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. നന്ദി.
1: PMFME സ്കീമിനെ കുറിച്ച് വിവരങ്ങൾ തന്നത് ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ, PMFME സ്കീം നോഡൽ ഓഫീസർ സിൻസിമോൾ ആന്റണി.
2: വികസനത്തിന്റെ

0: പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-644-5588. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
2: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം. എസ് ജാനകി ദേവി പാടിയത്, ഗാനരചന കെ ജയകുമാർ, സംഗീതം KP ഉദയഭാനു.

0: യെസ്, ജാനകി ദേവി പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 5 മുൻപ് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്. ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
7: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ?
7: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാം.

0: എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് സെപ്റ്റംബർ 2 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത ബിഫാം അല്ലെങ്കിൽ ഡിഫാം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0466-295-0400. നമ്പർ ഒരിക്കൽ കൂടി 0466-295-0400. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12:29. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീലസമ്പദ് വ്യവസ്ഥയിൽ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി SEO നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നീലസമ്പദ് വ്യവസ്ഥയിലും ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ആകെയുള്ളതിൽ 1/6 ലക്ഷദ്വീപ് മേഖലയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു.
3: Our great Lakshadweep alone accounts for nearly 1/6 of the India's exclusive economic zone. This is the true maritime strength of our great Lakshadweep islands. To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is

0: ലക്ഷദ്വീപിന് ആവശ്യങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയതലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനത്തിനായി എത്തിയ ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ്സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ദുരന്തത്തിൽ നേപ്പാളിൽ ഇതുവരെ 794 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ടിബറ്റിൽ 16 മരണം സ്ഥിരീകരിച്ചു. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ടിരുന്നവരിൽ 44 പേർ കൂടി കേരളത്തിലെത്തി. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോടെത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്നലെ 13 പേരാണ് കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നത്. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെ 23 സംഘത്തിലെ 11 ഡൽഹിയിലെത്തി. ഇവരുടെ സംഘത്തിലെ 8 കാഠ്മണ്ഡുവിലാണെന്നും യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. ബീഹാറിലെ ഗന്ധക് കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വെസ്റ്റ് ചമ്പാരൻ, ഈസ്റ്റ് ചമ്പാരൻ, സരൺ,

0: ഗോപാൽഗഞ്ച് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബർഗഡ് ജില്ലയിൽ ചുവപ്പ് ജാഗ്രതയും പടിഞ്ഞാറൻ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാകുന്നു. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തുന്നതിനും സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 നാളെ രാവിലെ 7 വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി എസ് ആർ സംസാരിക്കുന്നു.
4: ആർത്രൈറ്റിസ് എന്നാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, വീക്കം, നീർക്കെട്ട് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. ആർത്രൈറ്റിസ് പല അസുഖങ്ങൾ കാരണം ഉണ്ടാകാം. ഇത് ഒരു രോഗലക്ഷണമായാണ് കണക്കാക്കുന്നത്. ആർത്രൈറ്റിസ് പ്രായമായവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിൽ ഉള്ളവരെയും ബാധിക്കാം. 100 ആർത്രൈറ്റിസ് ഉണ്ട്. പ്രധാനമായും ഇതിനെ 2 തരത്തിലാണ് വകഭേദപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, മറ്റൊന്ന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം പോലുള്ള അസുഖം. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് റുമറ്റോയിഡൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൌട്ട് എന്നിവ. പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസും അതിന്റെ ലക്ഷണങ്ങളെയും ചികിത്സകളെയും പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ സന്ധിവാദം ആയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു വാദരോഗമാണ്. ശരീരത്തിന്റെ വാദദോഷത്തിലെ അസന്തുലിത അവസ്ഥയായിട്ടാണ് ആയുർവേദം ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കാണുന്നത്. ഇത് സന്ധികളിലെ അസ്ഥിബന്ധനങ്ങളെ സംരക്ഷിക്കുന്ന കുഷൻ പോലുള്ള തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന കേടുപാടുകളാണ്. ഈ തരുണാസ്ഥി തകരുമ്പോൾ സന്ധികളും അസ്ഥികളും പരസ്പരം ഉരസുകയും അതിന്മൂലം

വേദനയും വീക്കവും ഉണ്ടാകുന്നു. ഇത് ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് അഥവാ തേയ്മാനം എന്നാണ് കണക്കാക്കുന്നത്. സന്ധിവാതം ശരീരത്തിലെ ഏത് സന്ധിയെയും ബാധിക്കാം. എന്നാൽ കൂടുതലും കൈകൾ, കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടെല്ല്, കഴുത്ത് എന്നിവയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണം: ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു. സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക. സന്ധികളിൽ പൊട്ടുന്നതോ ഞെരുങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക. പരിമിതമായ ചലനം, ബലഹീനത എന്നിവയെല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സൂചനയാണ്. ഇനി പറയുന്ന ഘടകങ്ങൾ കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. സാധാരണയും 40കളുടെ അവസാനം മുതലാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആരംഭിക്കുന്നത്. പ്രായമാകും തോറും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ രോഗം കൂടുതലും കാണപ്പെടുന്നത്. അമിതഭാരം, കായിക പരിക്കുകളോ അപകടങ്ങളോ, ACL അഥവാ മെനിസ്കൽ പരിക്കുകളോ എല്ലാം ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ഉപാപചയ രോഗങ്ങളായ പ്രമേഹം ഉള്ളവരിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗനിർണയത്തിൽ ഏറ്റവും പ്രധാനമായത് ശാരീരിക പരിശോധനയാണ്. ഇതിന് പുറമെ X-ray, MRI, CT സ്കാൻ എന്നിവ ഉപയോഗിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നിർണയിക്കാൻ പ്രത്യേകിച്ചുള്ള രക്തപരിശോധനയൊന്നും ഇല്ല. എന്നാൽ ESR, CRP പോലുള്ള രക്തപരിശോധന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിനെ തിരിച്ചറിയാൻ സഹായിച്ചേക്കും. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ചികിത്സയിൽ പ്രധാനമായും അഭ്യംഗം, കിഴി, പിഴിച്ചിൽ, ജാനുപസ്തി, ഉപനാഹനം, സ്വേദനം, വിരേചനം തുടങ്ങിയ ചികിത്സാ രീതികൾ വാദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി അടങ്ങിയ ആഹാരം, പച്ചക്കറികൾ, പഴങ്ങൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയെല്ലാം സേവിക്കാം. ആർത്രൈറ്റിസിൽ വരുന്ന അടുത്ത വകഭേദമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. ആയുർവേദം അനുസരിച്ച് ഇവിടെ വാദദോഷം വർദ്ധിക്കുകയും ശരീരത്തിലെ വിവിധ സന്ധികളിൽ ആ ദോഷത്തിന്റെ സംഭരണം ഉണ്ടാവുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ആമ എന്താണെന്നാൽ ദഹനം മന്ദഗതിയിൽ ആകുന്നത് മൂലം ആമാശയത്തിൽ രൂപം കൊള്ളുന്ന അപക്വമായ പോഷക സത്താണ്. ഇത് ശരീരത്തിലെ കലകളിലും സന്ധികളിലും അടിഞ്ഞുകൂടുന്നു. അതിനാൽ തുടക്കത്തിൽ ആമവാദം ഒരു കുടൽ രോഗമായാണ് ആരംഭിക്കുന്നത്. സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതായത് സ്വന്തം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രോഗം എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചികിത്സ താമസിക്കും തോറും സന്ധികൾക്ക് സ്ഥിരമായ നാശം ഉണ്ടാകുന്നു. ലക്ഷണങ്ങൾ: സന്ധികളിലെ വേദന, വീക്കം, ചൂട്, ചുവപ്പ്, കാഠിന്യം, പ്രത്യേകിച്ചും രാവിലെ ഏറെ സമയം നീണ്ടു നിൽക്കാം. കൈത്തണ്ടകൾ, കൈകാലുകളിലെ ചെറിയ സന്ധികളിൽ രോഗം ആരംഭിക്കാം. 6 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന സന്ധിവേദന പ്രധാന ലക്ഷണമാണ്. ചിലരിൽ അതിയായ ക്ഷീണം, പനി എന്നിവയും കാണപ്പെടാം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പലപ്പോഴും മറ്റു അവയവങ്ങളെയും ബാധിച്ചേക്കാം. ചിലരിൽ ചർമ്മം, ശ്വാസകോശം, ഹൃദയത്തെ വരെ ബാധിക്കുന്നു. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സാധാരണയായി 30നും 50നും ഇടയിൽ പ്രായം ഉള്ളവരിലാണ് ആരംഭിക്കുന്നത്. എങ്കിലും ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്കും വരാം. രക്തപരിശോധനയായ C-reactive protein, ESR, സെറോളജിക്കൽ ടെസ്റ്റായ റുമാറ്റിക് ഫാക്ടർ, ASO, ANA, ANF എന്നിവയാണ് രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. രോഗം പൂർണമായും ഭേദമാക്കാൻ സാധ്യമല്ല. പക്ഷേ സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ആയുർവേദ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ആദ്യം ദഹനവും അഗ്നിയും വർദ്ധിപ്പിച്ച് ആമ ദോഷത്തെ പുറന്തള്ളി ദോഷങ്ങളെ സന്തുലിതമാക്കുന്നു. ഇതിനായി വിരേചന, വസ്തി എന്നീ ചികിത്സകൾ ചെയ്യാം. നീർക്കെട്ട്, വീക്കം കുറയ്ക്കാനായി അഭ്യംഗം, ചൂർണക്കിഴി, കായസേക എന്നീ ക്രിയകൾ ഉപകാരപ്രദമാണ്. ദശമൂല, രാസ്ന, അശ്വഗന്ധ, ഗുൽഗുലു, ശല്ലകി പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള കഷായം, ഗുളിക എന്നിവ വളരെ ഫലപ്രദമാണ്. അടുത്ത് പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസ് വിഭാഗമാണ് ഗൌട്ട്.
ഗൌട്ടി ആർത്രൈറ്റിസ്

0: എന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ കടുത്ത വേദനയും വീക്കവും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഗൌട്ടി ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഠിനമായ വേദന, സന്ധികളിൽ വീക്കം, ചുവപ്പ്, സ്പർശിക്കുമ്പോൾ ചൂട്, കത്തുന്ന സംവേദനം, സന്ധികൾക്ക് ചലിപ്പിക്കാൻ പ്രയാസമാകുക എന്നിവ ഇതിന്റെ ലക്ഷണമാണ്. ഗൌട്ട് പലപ്പോഴും പെരുവിരലിന്റെ മധ്യസന്ധിയിലാണ് ബാധിക്കുന്നത്. പക്ഷേ ഇത് കാൽ, കണങ്കാൽ, കാൽമുട്ടുകൾ, കൈകൾ എന്നിവയെല്ലാം ബാധിക്കാം. വേദന ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 12 മുതൽ 24 മണിക്കൂർ വരെയും വേദന ഏറ്റവും രൂക്ഷമായിരിക്കും. ചുവന്ന മാംസാഹാരം, സീഫുഡ്, അമിതമായ മദ്യപാനം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഉദാസീനമായ ജീവിതശൈലിയും ഇതിന്റെ പ്രധാന കാരണമാണ്. 30-നും 50-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ഗൌട്ടി ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അമിതഭാരം, മെഡിക്കൽ അവസ്ഥകളായ BP, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം എന്നീ രോഗികൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൌട്ടി ആർത്രൈറ്റിസിന്റെ രോഗം നിർണയിക്കാൻ സാധാരണമായ രക്തപരിശോധനകളായ WBC പരിശോധന, ESR, RFT എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ എക്സ്റേയും സഹായകരമാകും. ചികിത്സാരീതികൾ: ആദ്യഘട്ടമായി ഉയർന്ന പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നത് നല്ലതാണ്. പഞ്ചകർമ്മ ചികിത്സാരീതികളായ കഷായധാര, ധാന്യാമ്ലധാര, അഭ്യംഗം, പിഴിച്ചിൽ, വസ്തി എന്നിവയെല്ലാം പിത്തവാദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ത്രിഫല, ചിറ്റമൃത്, വേപ്പ്, തഴുതാമ, ശതാവരി, ആവണക്ക് എന്നീ ഔഷധങ്ങൾ നീർ കുറയ്ക്കാനും രക്തം പ്രസാദനം കൂട്ടാനും ഉപയോഗിക്കാം. ഈ പറഞ്ഞതിൽ ഉപരി പല വിധത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിക്കുക.
1: ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി SR.
2: ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപ്പുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last

0: 10 years due to the vision of our honorable prime minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
1: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. എസ് സി ഒ ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. യു എസ് ഇറാൻ സംഘർഷം, ഹോർമുസ് കടലെടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ കപ്പലായ INS നിപുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70th വാർഷികം. 1956 ഓഗസ്റ്റ് 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടറിയിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കു വഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47-അംഗ സംഘത്തിലെ 44 ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23-അംഗ സംഘത്തിലെ 11 ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂലി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794. വിശദാംശങ്ങളിലേക്ക്.
3: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100 പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂലി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബീഹാറിലെ ഗന്ധക്, കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്.

0: വാൽമീകി നഗർ കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25-ാമത് ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4-ാമത്തെ ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കു മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റ് ഇടിഞ്ഞ് 76,881 നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 24,034 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 രൂപ കുറഞ്ഞ് 114,960 രൂപയും ഗ്രാമിന് 14,370 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കളെ, 1978 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 2:1 എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ടൈഗർ സലീം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, ശ്യാം.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842426397 അല്ലെങ്കിൽ 944-6455-888.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: പ്രിയ ശ്രോതാക്കളെ, 1978 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഇനിയും പുഴയൊഴുകുമെന്ന ചിത്രത്തിൽ നിന്ന് ജയചന്ദ്രൻ, സിഒ ആൻഡോ, മാധുരി, ലതാ രാജു എന്നിവർ പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

കാവാലം നാരായണ പണിക്കർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം ജയചന്ദ്രനും നിലമ്പൂർ കാർത്തികേയനും സംഘവും പാടിയത്. ചിത്രം രതിനിർവേദം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഗായകൻ യേശുദാസ്, ചിത്രം പിച്ചിപ്പൂ, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജയ വിജയ.

0: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു ബി എം ഡബ്ല്യൂ.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: 1978 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 2 ജന്മം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ചിത്രം കുടുംബം നമുക്ക് ശ്രീകോവിൽ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം, യേശുദാസും കല്യാണി മേനോനും പാടിയത്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ആൾമാറാട്ടം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. ഗാനരചന P. വേണു, സംഗീതം M.K. അർജുനൻ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല.

0: ഇവിടെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന ഗാനം, യേശുദാസും അമ്പിളിയും പാടിയത്, ചിത്രം മനോരഥം

ജയചന്ദ്രനും ജെൻസിയും പാടിയ ഗാനം, ചിത്രം അവൾ കണ്ട ലോകം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 2 സെപ്റ്റംബർ രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 6238599960. നമ്പർ ഒരിക്കൽ കൂടി 6238599960.
1: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാഷണൽ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് സ്കീമിന്റെ ഭാഗമായുള്ള അപ്രന്റിഷിപ്പ് ട്രെയിനിങ്ങിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് അപ്രന്റീസുമാർക്ക് 61 ഒഴിവുകളും ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസുമാർക്ക് 71 ഒഴിവുകളുമാണുള്ളത്. ഒരു വർഷമാണ് പരിശീലന കാലാവധി. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി നാളെയാണ്. വിശദവിവരങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും നാഷണൽ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലിലും ലഭ്യമാണ്.
5: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
6: 1550 55.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
9: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: അർത്തങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് 8 സെപ്റ്റംബർ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡേറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-225-1103. നമ്പർ ഒരിക്കൽ കൂടി 0477-225-1103.
11: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
12: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
11: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
12: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
13: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
14: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
15: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
16: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
17: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
0: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാൻമജി പുരസ്കാർ 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, കോർപ്പറേഷൻ മേയർ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ജനപ്രതിനിധികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 എന്ന വാട്സാപ്പ് നമ്പറിലേക്കോ അയക്കാം. അവസാന തീയതി സെപ്റ്റംബർ 10. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
6: ആകാശവാണി FM വാർത്തകൾ.
0: വസ്ത്ര അപ്പാരൽ മേഖല രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗം മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗം നൽകുന്ന മേഖല കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായി തുടരുന്നു. കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഓപ്പറേഷൻ തൂഫാന്റെ പദ്ധതിയിലൂടെ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടിവരുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനങ്ങൾ കൂടുതലായി ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന സ്ഥിതി ഉണ്ടാവണമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കോട്ടയത്ത് വീട് കുത്തിത്തുറന്ന 23 പവൻ സ്വർണം കവർന്നു. പൂത്തിളപ്പ് സ്വദേശി എബ്രഹാമിന്റെ വീട്ടിലാണ് മോഷണം. പള്ളിക്കത്തോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ദുബായിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം.
6: ആകാശവാണി FM വാർത്തകൾ.

0: 9 2 4 2 6 3 9 7 നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9 4 4 6 4 5 5 8 8 8 അല്ലെങ്കിൽ 0 4 8 4 2 4 2 6 3 9 7 നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഞാൻ ജോയിയാണ്, തൈക്കൂടത്തുനിന്ന്.
0: തൈക്കൂടത്തുനിന്ന് ജോയി, എന്ത് ചെയ്യുന്നു താങ്കൾ?
1: എനിക്ക് കറി പൗഡറിന്റെ ഒക്കെ പണിയാണ്.
0: എന്തിന്റെയാണ്?
1: കറി പൗഡർ ഇല്ലേ,
0: കറി പൗഡറിന്റെ ഒക്കെ. ആ ശരി ശരി,
1: ഓൺലൈൻ ആയിട്ട് സെയിലാണ്.
0: ഓ ശരി ശരി, ഓക്കെ. അപ്പൊ സ്വന്തമായിട്ട് അത് അവിടെ തന്നെ നിർമ്മിക്കുകയാണോ?
1: ഞാനോ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ഓൺലൈൻ ആയിട്ട് കൊടുക്കും, പിന്നെ അല്ലാണ്ടും കടകളിലും കൊടുക്കാറുണ്ട്.
0: ഓ, കുറെ നാളായി തുടങ്ങിട്ട്?
1: മുപ്പത്തെട്ട് വർഷമായി.
0: എങ്ങനെയാണ് ഈ കറി മസാലയുടെ മസാലകളുടെ ഒക്കെ ലോകത്തേക്ക് എത്തിയത്?
1: അത് ചെറുതായിട്ട് തുടങ്ങിയത്
0: വലുതായി പോയതാണല്ലേ. അപ്പൊ അത്രയും ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ജോയിച്ചേട്ടന്റെ മസാലപ്പൊടിയൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ?
1: ഓണമൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ല.
0: തൈക്കൂടെ തന്നെയാണോ ജനിച്ചത് വളർന്നൊക്കെ? അവിടെ തന്നെയാണ്. ഓ ശരി ശരി. അപ്പൊ എറണാകുളത്തിന്റെ വളർച്ചയൊക്കെ കണ്ടുവരുന്ന ആളാണ്
1: അല്ലേ?
0: എറണാകുളത്തിലേക്ക് അല്ലേ, ഈ എറണാകുളം നഗരത്തിലേക്കുള്ള കവാടം പോലെയാണല്ലോ തൈക്കൂടം. പാലം കയറി ഇറങ്ങിക്കഴിയുമ്പോ എറണാകുളത്തേക്ക് വീടല്ലേ? ഓ ശരി. ആ അപ്പൊ അന്ന് അവിടെ, അതായത് നമ്മള് പണ്ട് ചമ്പക്കരയൊക്കെ പോകുന്ന മീൻ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ അവിടെ മെട്രോ ആയി, ആ സ്ഥലമൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലാത്ത രീതിയിലായാലും പാലവും പാലത്തിന്റെ മേളിൽ പാലം ഒക്കെ ആണല്ലോ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫും ഉണ്ട്, രണ്ട് പെൺകുട്ടികളുമാണ്.
0: അവരെന്ത് ചെയ്യുന്നു?
1: മോള് കല്യാണം കഴിഞ്ഞ് UK-യിലാണ്.
0: ഓ ശരി.
1: പിന്നെ ഇളയവള് PG-ക്ക് പഠിക്കുന്നു.
0: PG-ക്ക് പഠിക്കുന്നു. നാട്ടിൽ തന്നെയാണോ?
1: അവള് ഇവിടെ തന്നെ, ഗ്രാൻഡ് യൂണിവേഴ്സിറ്റിയില്.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഓണ അവധിക്ക് എങ്ങോട്ടെങ്കിലും പോയോ, ടൂറൊക്കെ പോയോ?
1: ഇന്നലെ ഞങ്ങളുടെ അവിടെ നമ്മുടെ പാലത്തിന്റെ അടുത്ത് ഈ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷമുണ്ട്.
0: ഓക്കെ. അപ്പോ
1: ഞങ്ങൾ ആ ഡിവിഷനിലെ എല്ലാ ഡിവിഷനിലും ഒന്നിച്ച് നിന്നിട്ട് ഞങ്ങൾ നല്ല ആഘോഷമായിട്ട്
0: വാർഷികം ഓണം ഒരുമിച്ചാണ് ആഘോഷിച്ചത്.
1: മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു.
0: അപ്പൊ ഒമ്പിച്ച പരിപാടിയാണ്.
1: എല്ലാരും സഹായിച്ച് സ്പോൺസർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി. ഞങ്ങളുടെ കൗൺസിലറും ഉണ്ടായിരുന്നു,
0: പിന്നെ
1: മേയറും, പിന്നെ MLA എല്ലാവരും കൂടി സഹകരിച്ച് അത് ഭംഗിയാക്കി നടത്തി നിലത്തോട് തീർന്നു.
0: കൊള്ളാം കൊള്ളാം. അപ്പൊ ആഘോഷമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പൊ അല്ലേ?
1: ഞാനിപ്പോ രാവിലെ കച്ചവടത്തിനൊക്കെ പോയി, ഇപ്പൊ ഉച്ചക്ക് പറഞ്ഞതാ.
0: ഓ കൊള്ളാം. അപ്പൊ നമുക്കൊരു പാട്ടും കേൾക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
1: സ്വർണഗോപുരം എന്ന പടത്തിൽ അഭയം നൽകുക മാതാവ് എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്.
0: ആ പാട്ടാണ് വേണ്ടത്. ശരി. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: ഇല്ല, അത് രണ്ടുപേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്
0: ആയിട്ടുണ്ട്.
1: അപ്പൊ അവർക്ക് വേണ്ടിട്ടാ.
0: ആണോ, എന്ത് പറ്റി? ആശുപത്രി പോയേ? പനിയാണോ?
1: ഇല്ല, രണ്ടുപേർക്കും കംപ്ലൈന്റ് വന്ന്. അപ്പൊ
0: ഓ, ICU-യിലാണോ? ശരി. അപ്പൊ പെട്ടെന്ന് അവര് സൗഖ്യമായി തിരിച്ചു വരട്ടെ പെട്ടെന്ന്. ശരി. അപ്പോ തങ്ങളുടെ സുഹൃത്തുക്കൾ എന്തായാലും പൂർവാധികം ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ശരി ശരി ശരി.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, സന്തോഷായി അല്ലേ? ഇതാരാണിത്? സന്തോഷവതിയായ ഇയാൾ കേട്ടില്ല. ബിസ്മി. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നത്? പെരിങ്ങനത്ത് നിന്നാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ? വീട്ടമ്മയാണ്. അപ്പൊ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു. എവിടെ? നാട്ടിൽ തന്നെ ആയിരുന്നോ? പെരിങ്ങനെ തന്നെ ആയിരുന്നോ? എവിടെയെങ്കിലൊക്കെ പോയോ? കറങ്ങാനൊക്കെ പോയോ?
3: ഇല്ല,
2: വീട്ടിൽ തന്നെ. ആ പരിസരത്തുള്ള ഓണാഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത്?
3: എങ്ങനെയായിരുന്നു?
2: ശരി ശരി. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്? ആ എല്ലാരും ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാരും കൂടെ വന്ന പിന്നെ ആഘോഷമായിരിക്കുമല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഏതാ പാട്ട് കേൾക്കേണ്ടത്? തുടരും തുടരുമിലെ സന്തോഷമുള്ള ഒരു പാട്ട് തന്നെ ഇടാം. അതിലൊരു കൊണ്ടാട്ടം എന്നൊരു പാട്ടുണ്ട്. അതില് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള പാട്ടാണ് നമുക്ക്.
3: ഒന്നും പറയാൻ കിട്ടുന്നില്ല.
2: അതാ

0: അതാണ് വെള്ളത്തിലൂടെ പ്രത്യേകത, പെട്ടെന്നായിരിക്കും കിട്ടുക. അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാം, സന്തോഷം നമുക്ക് കുറച്ചു പേർക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കാം.
1: കേൾക്കുന്ന എല്ലാവർക്കും
0: വേണ്ടി. അപ്പൊ എല്ലാവർക്കും സന്തോഷം. ശരി ശരി. അപ്പോ എല്ലാവരോടും പറയൂ കേട്ടോ, പേരക്കുട്ടികളോടും എല്ലാവരോടും അന്വേഷണം പറയൂ. ഇപ്പൊ എന്തായാലും ഇപ്പൊ സ്കൂള് തുടങ്ങിയില്ല, എല്ലാരും തിരിച്ചു പോയി കാണൂല്ലേ. എന്റെ പേര് റിയാസ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ ശരി. അപ്പൊ സന്തോഷം ഇങ്ങനെ തന്നെ തുടരട്ടെ.
1: ആ ഇരിക്കട്ടെ.

0: ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം, വിളിക്കൂ. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446-455-888 അല്ലെങ്കിൽ 0484-242-6397. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം പ്രിയ സർ,
2: ആരാണിത്?
3: എന്റെ പേര് സജീവൻ, തിരുവാങ്കുളം. നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്.
2: ആണല്ലേ? ഓ, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു തിരുവാങ്കുളത്തെ ഓണം?
3: ഇപ്പൊ ഞാൻ ഒരു 2-3 വർഷമായിട്ട് കാലിന് ചെറിയ പ്രശ്നം പറ്റി വീട്ടിലിരിക്കുക.
2: ഓ, ഓക്കെ. എന്തു പറ്റി കാലിന്?
3: കാലിന് പെട്ടെന്ന് ഒരു വേദന വന്നപ്പോഴത്തേക്കും സ്വകാര്യ ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ച് കെട്ടിയതാ. അപ്പൊ വിരലൊക്കെ പോയി, ഒരു വിരല് പോയി.
2: അയ്യോ. എന്നിട്ട് ഇപ്പൊ ഇപ്പൊ തുടർ ചികിത്സകൾ നടക്കുന്നില്ല? ഇപ്പൊ
3: തുടർ ചികിത്സ ഒരു 10-15 ആശുപത്രി പോയി, ശരിയായില്ല. ഞാൻ ടാക്സി എടുത്തിട്ട് നേരത്തെ.
2: ആണല്ലേ? ആ, ഇപ്പൊ കാലിന് ക്ഷതം ഇങ്ങനെ പറ്റിയതുകൊണ്ട് പിന്നെ അത് തുടരാനും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ചെറിയ ട്രിപ്പൊക്കെ പോകും. നമുക്ക് നമ്മുടെ ആ തൊഴിലിടത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. ശരി ശരി, അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പൊ ഈ ടൂറിസ്റ്റ് ടാക്സികൾ എന്ന് പറയുമ്പോ എപ്പോഴും ഇങ്ങനെ ഈ അവധിക്കാലത്തിനൊക്കെ ബാക്കിയുള്ളവരൊക്കെ ടൂർ പോകുമ്പോഴും ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ആ അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും തിരക്കായിരിക്കില്ലേ? അവധിക്കാലത്തല്ലേ തിരക്ക് കൂടാറ്?
3: അല്ല, എനിക്ക് സാധാരണ എയർപോർട്ടാണ് സാറേ കൂടുതൽ.
2: എയർപോർട്ടാണ് കൂടുതൽ.
3: എയർപോർട്ട് ഇപ്പൊ ഞാൻ കുറച്ചൊക്കെ പോകുന്നുള്ളൂ. 3-4 എയർപോർട്ടൊക്കെ ഡെയിലി കിട്ടുമായിരുന്നു. അപ്പൊ നമുക്ക് ദൂരെ പോയിട്ട് ക്യാമ്പ് ചെയ്യേണ്ട കാര്യമില്ല.
2: ഓ, ശരി ശരി. കൂടുതൽ എയർപോർട്ടിലേക്ക് തന്നെ പോകുന്നു വരുന്നു. ആ, അപ്പൊ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഈ രംഗത്തേക്ക് വന്നത്?
3: അല്ലല്ല, നെടുമ്പാശ്ശേരി എയർപോർട്ട് തന്നെ തിരുവനന്തപുരം ഉണ്ടായിരുന്നു, കോഴിക്കോട്.
2: അങ്ങോട്ടൊക്കെ പിടിക്കും. എയർപോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണല്ലേ? എയർപോർട്ടില് ഇപ്പൊ ഇപ്പോ
3: വീട്ടിലിരിക്കുകയാണ്.
2: അല്ല, ഇപ്പൊ ഏതാണ്ട് കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ എയർപോർട്ട് ഡ്രോപ്പും പിക്കപ്പും ഒക്കെ ആയിട്ട് പോയല്ലോ. അപ്പൊ ഈ എയർപോർട്ടിലേക്ക് അല്ലെ ഒരേ സ്ഥലത്ത് ഒരേ സമയം സന്തോഷവും സങ്കടവും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണല്ലോ എയർപോർട്ട്. ചിലപ്പോ ബന്ധുക്കളെ ആദ്യമായിട്ട് അവിടെ വിദേശത്ത് നിന്ന് വരുമ്പോ ആളുകൾക്ക് ഭയങ്കര സന്തോഷവും നാട്ടിലേക്ക് വന്നതിന്റെ ഒരു സുഖമൊക്കെ കാണും. ഇവര് തിരിച്ചു പോകുമ്പോ ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. രണ്ടും
3: കണ്ടിട്ടുണ്ടാവില്ലോ.
2: ഓൺലൈൻ ടാക്സികളും ഒക്കെ
3: എനിക്ക് കുറവൊന്നും വന്നില്ല, പക്ഷെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല.
2: ശരി ശരി. എന്തായാലും അത്
3: കാക്കനാട് കൽക്കി കമ്പനിയിൽ ഒരു ചെറിയ ജോലിയുണ്ട്. മകള് സഞ്ജന സജീവൻ, എളമക്കരയിൽ ഒരു ടാറ്റയിൽ ഒരു ചെറിയ ജോലിയുണ്ട്. മകൻ ബി എസ് നേഴ്സ് ഒക്കെ പഠിച്ചിട്ടിരിക്കുന്നു.
2: ശരി. അദ്ദേഹം ഇടയ്ക്ക് സഹായിക്കാനൊക്കെ വരുന്നുണ്ട് അല്ലേ? മകന്റെ പേരെന്താ?
3: സഹായിക്കാൻ വരുന്നുണ്ട്. സച്ചിൻ സജീവൻ.
2: സച്ചിൻ. ആഹാ. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറോടുള്ള ഇഷ്ടം കൊണ്ടിട്ടതാണോ?
3: ഇല്ല, അത് ഈ എന്റെ പേരൊക്കെ കൂട്ടി അങ്ങനെ
2: അങ്ങനെ ഇട്ടതാണ്.
3: അങ്ങനെ
2: ജിജിയും സജീവനും കൂടെ കൂട്ടി സച്ചിനായി അല്ലേ?
3: അങ്ങനെ ജായക്ക് വരുത്തി.
2: ഇന്ന് നമുക്ക് ഏതാ പാട്ട് കേക്കണ്ടേ?
3: നമുക്ക് കക്കേലപ്പാട്ടാ ഞാൻ ചോദിച്ചു. കക്കേലപ്പാട്ട് മതി, മണവാളം പാറ.
2: നല്ല പാട്ടാണ് വേണ്ടത്. ശരി, നമുക്ക്
3: എന്തായാലും എനിക്ക് വെള്ളിത്തിര കേൾക്കുന്നതാണ് ഇഷ്ടം. ഞാൻ വിളിക്കാതെ 8 നവംബർ 8 വിളിച്ചതാ.
2: ഓ, ശരി ശരി. കഴിഞ്ഞ കൊല്ലം
3: എല്ലാ ദിവസം കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. രാവിലെ റേഡിയോ ഹെൽത്ത്, പിന്നെ അതുപോലെ തന്നെ മറ്റേ റേഡിയോ ഹെൽത്ത് കഴിഞ്ഞാൽ പിന്നെ ചില ചൊവ്വാഴ്ച ചില്ലുകാലവും ഉണ്ടാവും. അത് കഴിഞ്ഞ് 12 മണിക്ക് ഓണം ചെയ്യും. 12 പ്രാദേശിക വാർത്തകൾ, 12 പ്രകാശ് ധാര, 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് വെള്ളിത്തിര, പിന്നെ പരസ്പരം ചൊവ്വാഴ്ച ആണെങ്കിൽ പരസ്പരം. അങ്ങനെ ചൊവ്വാഴ്ച രാത്രി, ഞായറാഴ്ച ഉച്ചക്ക് 10 എഞ്ചിനീയർ മറ്റേ പുതിരാഗം കേൾക്കും.
2: എല്ലാ പരിപാടികളും കാണാപാടമാണ്. ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതെ,
3: പ്രാദേശിക വാർത്ത നിർബന്ധാ.
2: കൊള്ളാം. അപ്പൊ പരിപാടികള് ഞങ്ങളെക്കാളും കൃത്യമായിട്ട് അറിയാം.
3: ഒരേ സമയം എല്ലാ പരിപാടികളും
2: അറിയാം. എല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി. എല്ലാം ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞപ്പോ തന്നെ. അപ്പൊ ഇങ്ങനെ പരിപാടികൾ, പലതരത്തിലുള്ള പരിപാടികൾ ഇങ്ങനെ ആസ്വദിക്കാൻ താങ്കൾക്ക് അതിങ്ങനെ ഞങ്ങളോട് തിരിച്ചു പറയുന്നതിനൊക്കെ ഒത്തിരി നന്ദി.
3: ഞാനിപ്പോ റേഡിയോ കേൾക്കുന്ന ടിവിയിലേക്കാണ് കൂടുതൽ റേഡിയോ കേൾക്കുന്നത്.
2: ഓക്കെ,
3: പിന്നെ അഞ്ചുമണിക്ക് അപ്പം ചലച്ചിത്രഗാനങ്ങളും
2: നാച്ചുറലി
3: കേൾക്കും,
2: എല്ലാം വിടാതെ കേൾക്കും,
3: കാർഷിക ജീവിതം കേൾക്കും.
2: ശരി ശരി,
3: പരിപാടിയും കേൾക്കും,
2: എല്ലാം ഉണ്ട്.
3: ഡെഡിക്കേഷൻ ഉണ്ട്,
2: പറയൂ പറയൂ, ഡെഡിക്കേഷൻ പറയൂ.
3: ഇവിടെ ഓമന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓമന സോമൻ തൊട്ടടുത്ത് ആ ചേച്ചി ഫുൾ ടൈം റേഡിയോ ആണ്.
2: ഓക്കെ,
3: പിന്നെ മാത്യൂസ് ഉണ്ട്, ചിന്നമ്മ മാത്യു, പുള്ളിക്കാരൻ എല്ലാത്തിനും ഓർമ്മിച്ചിട്ടും എല്ലാം എഴുതുന്ന ആളാ.
2: ഓക്കെ,
3: അറിയാമായിരിക്കും മാത്യൂസ് കുഞ്ഞുമ, ഇവിടെ കുഞ്ഞുമെന്ന് പറഞ്ഞാൽ
2: അറിയുള്ളൂ.
3: പിന്നെ തോപ്പിൽ വേണിച്ചേരന്റെ വൈസർ ചേച്ചി, സുധാ ഹിദ്രാസ്, കലേശൻ, ഒരു വേണു,
2: ശരി,
3: ഐശ്വര്യ വേണു എന്നാണ് വിളിക്കുന്നത്.
2: ഐശ്വര്യ വേണു, ഓക്കെ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്.
3: പിന്നെ റേഡിയോ റേഡിയോ റേഡിയോയിലേക്ക് വാർത്തകൾ കൊണ്ടുവരുന്ന ഒരു 13 പേരുണ്ട്, അവരെ പറഞ്ഞോട്ടെ.
2: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: കോഴിക്കോട് കാസർഗോഡ് ജഗന്നിവാസ്, കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു, പാലക്കാട് ഫൈസൽ അനിമുത്ത്, വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്, തൃശ്ശൂര് വനിത പ്രതാപ്, പി നജീബ് എറണാകുളം,
2: ഓക്കെ,
3: രജേഷ് കൃഷ്ണ നരുത് അണ്ണിമുനീറായിരുന്നു,
2: അതെ പണ്ട അണ്ണിമുനീർ,
3: പിന്നെ രവികുമാർ, പിന്നെ ദേവികേസ് നായർ,
2: ഓക്കെ,
3: രജു കുലിക്കോട് തിരുവനന്തപുരം, ശ്രീജി എസ് ശ്രീധർ, പിന്നെ പ്രത്യേകം നന്ദി ശ്രുതി അൻപളുത്തി.
2: ഓക്കെ, എല്ലാവരുടെയും വാർത്ത, അതെ വാർത്ത, ഞങ്ങൾ സ്റ്റിംഗേഴ്സ് എന്നാണ് പറയാം, അപ്പൊ അവരുടെ വരെ പേര് ഓർത്ത് ഓർത്ത് വെക്കുന്നുണ്ട് അല്ലേ, കൊള്ളാം.
3: പിന്നെ ഒരു രാധാകൃഷ്ണപിള്ള, ഈ പിന്നണിയിലുള്ള രാധാകൃഷ്ണപിള്ള, ടെക്നോബായി,
2: ശരി,
3: ഡേസി ബിജു, ഡേസി ബിജു, ഒരു ജിസ്മി, ജിസ്മി,
2: ശരി. അപ്പൊ ഇവർക്ക് വേണ്ടി
3: പിന്നെ എല്ലാരും നമ്മൾ എല്ലാരും കേൾക്കുന്നതാണല്ലോ.
2: അതെ അതെ അതെ അതെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്
3: ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇവരാണ്.
2: അതെ തീർച്ചയായും അവരാണ് കൃത്യമായിട്ട് വാർത്തകളും അതെങ്ങനെ വേണമെന്നൊക്കെ എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നത് അവരാണ്. ശരിയാണ്, അവർ പലപ്പോഴും നമ്മള് വാർത്താ അവതാരകരുടെ അത്ര ശ്രദ്ധിക്കാറില്ല, പക്ഷെ തങ്ങളെ പോലുള്ള നല്ല നല്ല ശ്രോതാക്കൾ ഇത് ഇവരുടെ പേര് വരെ ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു അവാർഡിന് തുല്യമായ ഒരു കാര്യമാണല്ലോ.
3: ഞാൻ നേരത്തെ 2 വർഷത്തോളം കണ്ടുപിടിച്ചു
2: സംസാരിച്ചിരുന്നു
3: സാറിനോട്, പറഞ്ഞു സിനിമയിലൊക്കെ ഞാൻ ചെറിയ കഥകളൊക്കെ എഴുതുമായിരുന്നു.
2: ഓക്കെ ഓക്കെ,
3: പിന്നെ കുത്തിക്കെടുക്കാറ് പിന്നെ ആകെ ഒന്ന് മാറ്റം വരുന്നത് ഇപ്പൊ നമ്മള് രാവിലെ 7 മണിക്ക് ഞാൻ റെയിൻബോയിലേക്ക് മാറും.
2: അപ്പൊ ഇനിയും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് എഴുതു, ഓർമ്മച്ചന്തയിലേക്ക് എഴുതു.
3: ഓർമ്മച്ചന്ത ഒക്കെ എഴുതി എഴുതി ഇവിടെ
2: നിറച്ചിട്ടുണ്ട്, എല്ലാത്തിലും ഉണ്ടല്ലേ. ഓക്കെ, അതിലൊക്കെ ഞങ്ങൾക്ക് എഴുതി അയക്കൂ.
3: ഇതുപോലെ ഒരാള് സാറിന്റെ അനുഭവത്തിൽ ഇതുപോലെ ഒരാള് സംസാരിച്ചിട്ടുണ്ടാവില്ലല്ലോ.
2: ഇല്ല ഇല്ല ഇല്ല, ഇത്രയും പേരൊക്കെ ഇത്രയും ഓർത്തു വെക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ഇനിയും ഓർമ്മച്ചന്തയിലേക്കും എല്ലാത്തിലേക്കും കൂടെ എഴുതി എഴുതി അയക്കൂ.
3: അതുകൊണ്ടാണ് ഞാൻ നവംബർ 8 വെച്ചിട്ട് പിന്നെ തൽക്കാലം വേണ്ടെന്ന് വെച്ചാൽ ഒരു ശ്രോതാവിന്റെ സമയം പോകും.
2: അതെ തീർച്ചയായും തീർച്ചയായും, അപ്പൊ അങ്ങനെ അങ്ങനെ വേണം, കാരണം നമുക്ക് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയും കൂടെ വേണമല്ലോ.
3: അല്ല, ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന അവർക്ക് പ്രത്യേകം നന്ദിയാണ്, പ്രത്യേകം ഡെഡിക്കേഷനാണ് അത് നമ്മൾ കൊടുത്തത്.
2: തീർച്ചയായും, അപ്പൊ നമുക്ക് എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ മനോഹരമായ ഗാനത്തിലേക്ക് പോകാം. ഒത്തിരി നന്ദി വിളിച്ചതിന്.
3: ഓക്കെ സാർ,
2: കാലൊക്കെ പെട്ടെന്ന് സുഖാവട്ടെ.
3: ആ
2: ശരി.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങാൻ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി എഫ് എം കൊച്ചി നിലയം നാളെ 1 സെപ്റ്റംബർ, നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയം ഫോണിൻ പരിപാടിയിൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനു വിൽസൻ്റാണ് മറുപടി നൽകുന്നത്. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. നമസ്കാരം. ഹലോ, ആരാണ് ഇത്? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ പേര്?
3: എന്റെ പേര് യശോദ.
2: യശോദ, ആ താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ?
3: മാറുന്നുണ്ട്
2: അല്ലേ. എവിടെന്നാ വിളിക്കുന്നത്?
3: ഞാൻ വടക്കംപറവൂരിൽ നിന്ന് വിളിക്കണം.
2: വടക്കംപറവൂരിൽ നിന്ന്. എങ്ങനെ പോയി ഓണമൊക്കെ?
3: ഓണമൊക്കെ അങ്ങനെ വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിക്കാൻ, എന്റെ ഒരു ചികിത്സ കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ എന്റെ ഹസ്ബൻഡിനും വയ്യാതെ വന്നു.
2: ഓ ശരി,
3: കളന്നു പോയി. ഇപ്പൊ മെച്ചപ്പെട്ടിട്ടുണ്ട്, വാർത്തകൾ വെച്ച് നടന്നു തുടങ്ങി.
2: എന്തായാലും നമ്മള് ആ മോശാവസ്ഥയിൽ നിന്ന് നല്ല അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത്.
3: അങ്ങനെ
2: ആവട്ടെ, ഇനിയിപ്പോ അങ്ങനെ തന്നെയാണ് ഇനി മുന്നോട്ട് വരുന്നത്. എല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു വിശ്വാസം കൂടെ ആണല്ലോ ഈ, അതും കൂടെ കൂടിയിട്ടാണല്ലോ ചികിത്സ ഫലിക്കുക. ആണോ? ഓക്കെ, ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണല്ലോ, അപ്പൊ പക്ഷെ കൃത്യമായിട്ട് ഒരാൾക്ക് കിട്ടും. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ട? ഏതാ
3: പാട്ട്?
2: ഏതാ വേണ്ട? ആണോ? എന്നാ ആ പാടുന്ന പാട്ട് തന്നെ നമുക്ക് കൊടുക്കാം, പാടിക്കോളൂ.
3: റേഡിയോ എടുത്തുനിന്ന് മാറി നിന്ന് പാടിയാ പോരെ?
2: മതി മതി മതി.

0: കണ്ണായി ഞാനുണ്ടല്ലോ
1: കൊള്ളാട്ടോ, നന്നായി നന്നായി പാടി. അതെ അതെ അതെ അതെ, നമുക്ക് നമുക്ക് ആദ്യത്തെ മൂന്നാല് വരി കേൾക്കുമ്പോ തന്നെ അറിയാലോ ആളുകൾ എങ്ങനെയാണ് പാട്ട് സംഗീതം ഇങ്ങനെ ആസ്വദിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ശശീന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ വരുന്ന പാട്ട്. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പൊ ചികിത്സയൊക്കെ മുടക്കാതെ കൊണ്ടുപോകൂ, നല്ല പാട്ടുകൾ കേട്ട് നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോട്ടെ. കഴിഞ്ഞു, ഓക്കെ, സുഖം പ്രാപിച്ചു. അപ്പൊ അതുപോലെ തന്നെ എല്ലാം നന്നായി തന്നെ സംഭവിക്കും. നമുക്കത് ആ പാട്ട് കേൾക്കാം.
0: സമയം,
1: അതെ, നമുക്ക് ഇനി അടുത്ത ആളുകൾക്ക് അവസരം കൊടുക്കണല്ലോ. ശരി കേട്ടോ, ഒത്തിരി നന്ദി വിളിച്ചു.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 94 46 4 5 5 8 8 8. മറ്റൊരു നമ്പർ 0484 2426 3 9 7. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 94 46 4 5 5 8 8 8, അല്ലെങ്കിൽ 0484 2426 3 9 7. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ
2: ഹലോ, ആരാണിത്?
3: മറിയം ബി
2: വി. താങ്കൾ ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ, എന്നിട്ട് ഫോണിലേക്ക് ശ്രദ്ധിക്കാമോ? ഫോണിലാണ്. ഓക്കെ, ചില ഞാൻ പറയുന്നെല്ലാം തിരിച്ചു കേൾക്കുന്നുണ്ട്. ശരി, അപ്പൊ എവിടെന്നാണ് വിളിക്കുന്നത്? അതെ, റിയാസ് ആണ്. എവിടെന്നാണ് വിളിക്കുന്നത്?
3: പറവൂരിൽ നിന്ന്. ആണോ?
2: ആ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ പറവൂര്?
3: നല്ല ഓണം,
2: നല്ല ഓണം,
3: നല്ല സന്തോഷവും.
2: ഓക്കെ, വീട്ടിലൊക്കെ ഒത്തിരി പേര് വന്നോ? എല്ലാരും വന്നോ?
3: ആ, എല്ലാരും വന്ന്. ഇവിടെ ഉള്ളവര് പോയി,
2: ഇവിടെ ഉള്ളവര് പോയി, കുറെ പേര് വന്നു.
3: ഇവിടെ മോൻ ജോലി സ്ഥലത്താണ്, വനം വകുപ്പിലാണ് ജോലി.
2: ഓക്കെ ഓക്കെ.
3: അതുണ്ടായില്ല, അതിന്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായി.
2: ഉണ്ടായില്ലേ?
3: വീട്ടിലേക്ക് പോയി.
2: ശരി ശരി. ആ, ചിലർക്ക് നമുക്ക് കുറെ പേര് ഇങ്ങനെ ഔദ്യോഗികപരമായിട്ടുള്ള ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് പലർക്കും ഓണം ചിലർക്ക് ഉണ്ടാവാറില്ലല്ലോ, അല്ലെ? നമ്മൾ അവരെയൊക്കെ കൂടി കൂടെ കണ്ടാണ് നമ്മൾ സമാധാനമായിട്ട് ഓണം ആഘോഷിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. പോലീസിലും ഫയർ ആൻഡ് റെസ്ക്യൂലും ഫോറസ്റ്റിലും ഒക്കെ ഉള്ള കുറെ പേർക്കൊക്കെ ഓണം ഉണ്ടാവാറില്ല പലപ്പോഴും. അവർക്ക് എപ്പോഴും ഡ്യൂട്ടിയാണ്.
3: പോലീസിലായിരുന്നു, പിന്നെ അവൻ ഇതിലേക്ക് പോയതാണ്.
2: ഓ ശരി, ഫോറസ്റ്റിലേക്ക് മാറി അല്ലേ. ഇപ്പൊ എവിടെയാ? ഏത് ഏത് ഫോറസ്റ്റിലെ?
3: ഇപ്പൊ
2: ആ ഭാഗത്തൊക്കെയാണ്. ആ, പോയിട്ടുണ്ടോ അവിടെ? യാത്രയൊക്കെ പോകാറുണ്ടോ?
3: ഞാൻ പോയിട്ടില്ല.
2: പോയിട്ടില്ല? കാടൊക്കെ കാണാൻ
3: മരുമോളും കുട്ടികളൊക്കെ പോയി.
2: അവരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ മകനില്ലായിരുന്നു, എന്നാലും ബാക്കി എല്ലാവരും വന്ന് പേര കുട്ടികളൊക്കെ വന്ന് പറ്റാവുന്ന പോലെ നമ്മൾ ആഘോഷിച്ചു അല്ലേ.
3: അടിപൊളിയായിരുന്നു.
2: ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടേ?
3: ഹലോ,
2: ഇന്ന് ഏതാ പാട്ട് വേണ്ടത് നമുക്ക് വെള്ളിത്തിരയില്?
3: പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മണിയറ എന്ന് പറഞ്ഞ സിനിമയില അജ്മീർ ഖ്വാജ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്.
2: ഓക്കെ, ഖ്വാജ ഷെയ്ഖിൻ മക്ബറ, ആ പാട്ടാണല്ലേ?
3: അത് തന്നെ, ഖ്വാജ ഷെയ്ഖിൻ മക്ബറ.
2: അതും കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ്. എന്തായാലും ആ പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
3: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. പിന്നെ അത് കൂടാണ്ട് എന്റെ ചേട്ടത്തി ഈ പാട്ട് വേണോന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു.
2: എന്താണ് ചേട്ടത്തിയുടെ പേര്?
3: സംസാരിച്ചിരിക്കാതെ കട്ടായി പോയി.
2: അയ്യോ, ശരി ശരി.
3: അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് വെച്ചില്ല.
2: ഓ, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയും കൂടെയാണ് പാട്ട്. എന്താണ് ചേച്ചിയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. അപ്പൊ ഫാത്തിമ ബീവിക്കായിട്ട് മറിയം ബീവി നൽകുന്ന ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും അന്നത്തെ സങ്കടം ഇന്ന് ഈ പാട്ട് മുഴുവനായിട്ട് കേൾക്കുമ്പോ മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. എന്റെ ഇപ്പൊ താമസം കൊച്ചിയിലാണ്, സ്വദേശം തൊടുപുഴയാണ്. തൊടുപുഴ. വീട്ടിലെ ഞാൻ എന്റെ വിശേഷം പറഞ്ഞ ബാക്കിയുള്ളവരെ വിളിക്കുന്നവരുടെ ഒക്കെ വിശേഷം ഞാൻ കേക്കണ്ടേ? അതുകൊണ്ടാണ് എല്ലാരോടും ഞാൻ എന്റെ വിശേഷം പറഞ്ഞ മോശമല്ലേ. അതുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക്. ശരി, അപ്പൊ അതാ പാട്ടിലേക്ക് കേട്ടോ.
3: ശരി.

0: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: The person you are speaking.
0: അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെള്ളിത്തിരയാണ്. നമസ്കാരം.
2: ഹലോ ഹലോ,
0: ഇപ്പ കേക്കാം. കുറെ നേരമായി ഞങ്ങൾ ഹലോ പറഞ്ഞ് കളിക്കായിരുന്നു. അവിടെ കട്ടായി പോയി അല്ലേ, അതാണ് പ്രശ്നം പറ്റിയത്. പേര് അറിയാമോ?
2: പേര് രംഭ.
0: രംഭ, എവിടെന്നാ വിളിക്കുന്നേ?
2: ചിറയം, പാനായിക്കുളത്തിന് ഇപ്പുറം.
0: പാനായിക്കുളത്തിനടുത്തുള്ള ചിറയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെ പോയി?
2: ഓണമൊക്കെ തല്ലിപ്പൊളിയായി.
0: ഓണം തല്ലിപ്പൊളിയായിരുന്നു, അടിച്ചുപൊളിയായിരുന്നു.
2: അടിപൊളി
0: അടിപൊളി, അങ്ങനെ പറഞ്ഞു. പൊളി മാത്രമേ കേട്ടുള്ളൂ, മുമ്പെന്താ പറഞ്ഞു കേട്ടില്ല. അപ്പൊ എല്ലാവരും വന്നു, വീട്ടിലൊക്കെ ആളൊക്കെ കൂടി, അത്തപ്പൂക്കളൊക്കെ ഇട്ടു.
2: ഇവിടെ എല്ലാവരും
0: രണ്ടുപേരും മാത്രമേ. രണ്ടുപേരും വെച്ചിട്ടായാലോ ഓണം ആഘോഷിക്കാലോ നമുക്ക്
2: അല്ലേ.
0: നമുക്ക് ഇന്ന് പാട്ട് പാട്ടുകൊണ്ട് പറയാം. പാട്ട് പറഞ്ഞാൽ ഞാൻ എന്റെ ഇടയ്ക്ക് പാട്ട് തപ്പിയെടുക്കാലോ.
2: ഞാനിപ്പോഴും ആശുപത്രിയിലൊക്കെ നടക്കണതാണ്. എന്റെ പാട്ട് നീലക്കുയിലില്ല.
0: നീലക്കുയിലെ പാട്ടാണ് വേണ്ടത്? ഏതാ നീലക്കുയിലെ?
2: പിന്നെ മറന്നുപോയി.
0: പിന്നെ കല്ലാണ് നെഞ്ചിലെന്നാണ്. അത്രേ മതി അല്ലേ. എന്നിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഏതാണ്ട് ശരിയായി വരുന്നോ? ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, നമ്മള് ചികിത്സയിലാണല്ലോ. അപ്പൊ വീട്ടില് കൂടെയുള്ള മറ്റേ ആളാരാ? മറ്റേ ആള് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. വീട്ടില് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ? ഭർത്താവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത്തവണ ഓണമൊക്കെ ആഘോഷിച്ചത്?
2: ഓണം ആഘോഷിക്കുന്നൊന്നും പറയാൻ പറ്റില്ല.
0: ഓണം നമ്മൾ ആചരിച്ചു. എന്തായാലും അടുത്ത കൊല്ലം പപ്പടം കൂട്ടി പായസം കൂട്ടി ഉണ്ടിട്ട് ഒക്കെ അല്ലേ, ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ഇനി എങ്ങനെ ഓണങ്ങൾ കിടക്കല്ലേ.
2: എനിക്ക് പായസമൊന്നും കുടിക്കാൻ പറ്റില്ലേ, ഷുഗർ.
0: പായസം കുടിക്കാനും പറ്റില്ല അല്ലേ ചേട്ടാ. അപ്പൊ പിന്നെ ഇവിടെ പുളിശ്ശേരി കൂട്ടി ഓണ സദ്യ കഴിക്കാൻ നിക്കാം നമുക്ക്. അത്
2: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നീലക്കോയിലെ പാട്ട് കേൾക്കാം. അപ്പോ ശിവൻചേട്ടനോട് അന്വേഷണം പറയൂ. അപ്പൊ അടുത്ത ഓണത്തിന് പുളിശ്ശേരി കൂട്ടി കഴിച്ചിട്ട് വിളിക്കണം കേട്ടോ. അപ്പൊ ഇനി കുറച്ചുകൂടെ ഞാൻ പതുക്കെ പറയാം. ഓ, അപ്പൊ ഓരോ അക്കവും ഓരോ വെള്ളിത്തിരയിൽ ഓരോ അക്കം വെച്ചാൽ കിട്ടുന്നുള്ളു അല്ലേ. അപ്പൊ ഞാൻ കുറച്ചും കൂടെ കുറച്ചുകൂടി സ്പീഡ് കുറച്ചിനി പറയുന്നതായിരിക്കും. നമ്മളെന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് ശീലമായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അതേ അതേ ആ ഒരു വേഗത്തില് ഇനി കുറച്ചുകൂടി പതുക്കെ പറയാം.
2: എഴുതിയെടുക്കണം,
0: എഴുതിയെടുക്കണം തീർച്ചയായും. അതൊരു വിലപ്പെട്ട ഉപദേശമാണ്. അപ്പൊ എന്തായാലും പാട്ട് ഇതാ വരുന്നു. അപ്പോ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.
2: ഓക്കെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് വിജി വർഗീസ്, രാധാകൃഷ്ണപിള്ള. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് ശുഭ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: രണ്ടായിരത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ജോലി തേടുന്നവരിൽ നിന്ന് തൊഴിൽദാതാക്കളായി മാറണമെന്നും രാഷ്ട്രപതിയുടെ ആഹ്വാനം. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ ആവാസ വ്യവസ്ഥയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതി വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അനുകരണീയമല്ലെന്നും ഭരണഘടനയെ മാനിച്ചുകൊണ്ട് മതവിശ്വാസം പിന്തുടരണമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഓണം വാരാഘോഷം സമാപനത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയിൽ 1-ാം സ്ഥാനം നേടിയ വനം വകുപ്പിന്റെ ടാബ്ലോ മന്ത്രി ഷിബു ബേബി ജോൺ വകുപ്പ് ആസ്ഥാനത്തെത്തി സന്ദർശിച്ചു. ടാബ്ലോ നിർമ്മിച്ച ശില്പിയെ ആദരിച്ചു. കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടറായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ചുമതലയേറ്റു. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8-ന് ദുബായിൽ.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: കഴിഞ്ഞ ആഴ്ച പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ കേട്ടത് പെരുവനം എന്ന നാടിന്റെ വിശേഷങ്ങളും കഥകളുമാണ്. അതേറെയും നമുക്ക് പറഞ്ഞു തന്നത് പെരുവനം ഗ്രാമത്തെ ഇന്ത്യയുടെ ഭൂപടത്തിൽ, ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ മേളപ്രമാണി ചെണ്ട കലാകാരൻ അദ്ദേഹം ഇപ്പോ നമുക്കൊപ്പം തുടരുകയാണ്. നമ്മൾ വരുന്ന വഴി ക്ഷേത്ര പരിസരവും അവിടുത്തെ നടവഴിയൊക്കെ കണ്ടു. അപ്പൊ നടവഴിയുടെ പ്രത്യേകതകള് കുട്ടന്മാരെ പറയും എന്ന് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നവർ പറഞ്ഞിരുന്നു. അപ്പോ അതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അദ്ദേഹം തുടരുകയാണ്.
1: റസൽ പൂക്കുട്ടി, പെരുവനം ഗ്രാമത്തെയും അല്ലെങ്കിൽ മേളത്തെയും എന്ത് വേണമെങ്കിൽ ആവാം, തൃശൂർ

പെരുവനമ്പലത്തിൽ പെരുവനം മഹാദേവ ക്ഷേത്രം വടക്കുന്നാഥൻ്റെ ഏകദേശം ഡിറ്റോ ആണ്. കൂത്തമ്പലമുണ്ട്, ഗോശാലകൃഷ്ണുണ്ട്, എലിഞ്ഞിയുണ്ട്, വലിയ ശ്രീകോല ചുറ്റമ്പലം. ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം എലിഞ്ഞിത്ര മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്ത് ഓമ്പരത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് റിസൽ പുകുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ ഇനി എവിടേക്കാ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെരുവനം നടവഴി പറയുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, നിങ്ങൾക്കത് കാണാം. കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന് അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ റിസൽ പുക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി. അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡ് ആണ്. മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, ചെണ്ടയുടെ ശബ്ദം, അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തതാണ്. അതാണ് പെരുവനം നടവഴിയുടെ പ്രത്യേകത. സക്കീർ ഗോസ്വാമിനെ പിള്ളേർ റിസിൽ പുക്കിട്ടി പെരുവനം ഗ്രാമത്തെയും അല്ലെങ്കിൽ മേളത്തെയും എന്ത് വേണമെങ്കിലും തൃശ്ശൂർ പൂരം റെക്കോർഡ് ചെയ്യാൻ വന്നു. എലിഞ്ഞിത്ര മേളം അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അതിൻ്റെ രംഗങ്ങൾ ചിത്രീകരിച്ച് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതേ മേളം പെരുവനം അമ്പലത്തിൽ പെരുവനം മഹാദേവ ക്ഷേത്രം വടക്കുന്നാഥൻ്റെ ഏകദേശം ഡിറ്റോ ആണ്. കൂത്തമ്പലമുണ്ട്, ഗോശാലകൃഷ്ണുണ്ട്, എലിഞ്ഞിയുണ്ട്, വലിയ ശ്രീകോല ചുറ്റമ്പലം. ഈ അമ്പലത്തിൽ വെച്ച് ഇത് ഷൂട്ട് ചെയ്ത് ഏകദേശം എലിഞ്ഞിത്ര മേളം ഇവിടെ നടക്കുന്നത് അവിടെ നടക്കുന്ന ഒരു സിനിമ ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ റെക്കോർഡിങ്ങിന് വന്നു. എല്ലാം സെറ്റ് ചെയ്ത് ഓമ്പരത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് റിസൽ പുകുട്ടി വന്ന് അവിടെ വന്ന് നോക്കിയപ്പോൾ ഇനി എവിടേക്കാ സ്ഥലങ്ങൾ നോക്കുമ്പോൾ ചരിത്ര പ്രസിദ്ധമായ പെരുവനം നടവഴി പറയുന്നത് അമ്പലത്തിൻ്റെ പുറത്ത് കിഴക്കേ ഭാഗം, നിങ്ങൾക്കത് കാണാം. കിഴക്കേ നടവഴിയിൽ വന്ന് നോക്കി അവിടെ വന്ന് അദ്ദേഹം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്തപ്പോൾ റിസിൽ പുക്കുട്ടി ഉടനെ തീരുമാനിച്ചു ഈ റെക്കോർഡിങ് ഇവിടെ മതി. അവിടെ അമ്പലത്തിൽ സെറ്റ് ചെയ്ത സെറ്റിങ്സ് മുഴുവൻ കംപ്ലീറ്റഡ് ആണ്. മുഴുവൻ അഴിച്ച് നടവഴിയിൽ കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്ത് അവിടെ നിർത്തി ഞങ്ങളെ കൊണ്ട് മേളം കൊട്ടിച്ചു, പഞ്ചവാദ്യം നടത്തി അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെയിൽ കൊള്ളണം, അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എങ്കിലും ഇതാണ് പ്രോപ്പർ പ്ലേസ്. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, ചെണ്ടയുടെ ശബ്ദം, അത് മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ അത് ഒറിജിനൽ ശബ്ദമായി ഏറ്റവും യോജിക്കുക ഇവിടെ റെക്കോർഡ് ചെയ്തതാണ്. അതാണ് പെരുവനം നടവഴിയുടെ പ്രത്യേകത.

0: പാട്ടിൻ്റെ നാട്ടുവഴി ഇന്ന് നമ്മൾ പെരുവനം എന്ന നാടിനെ പറ്റി അറിയുമ്പോൾ പെരുവനും കുട്ടൻമാരാർ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ നമ്മളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയില്ല, ഒരു നർത്തകി എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയും.
1: ഗീത.
0: അപ്പോൾ ഞങ്ങളുടെ പ്രവചനം കറക്റ്റാണോ?
1: ആ കുറച്ചൊക്കെ
0: ഏറെക്കുറെ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞ വിശേഷങ്ങൾ നമുക്കറിയാം. ഒരുപാട് നാടുകളിൽ മേളവും പൂരവുമായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പുള്ള ജീവിതം? ഇപ്പം എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
1: 8 കൊല്ലം കഴിഞ്ഞിട്ടോ.
0: പെരുവനത്തേക്ക് വന്നതിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതവും.
1: ഞാൻ ജനിച്ച് വളർന്നത് ബോംബെയിലാണ്. അച്ഛൻ എസോ റിഫൈൻഡ് ഇപ്പോഴത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആയിരുന്നു. ഞങ്ങളുടെ സിസ്റ്റേഴ്സും എല്ലാവരും അവിടെയായിരുന്നു. അപ്പോൾ അച്ഛൻ ട്രാൻസ്ഫർ കൊച്ചിയിലേക്ക് വന്നു, അങ്ങനെ സെറ്റിലായി. പിന്നെ റിട്ടയർമെൻ്റ് ഇവിടെയായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ ഇവിടുത്തെ സ്കൂളിലും കോളേജുകളിലും, ഹൈസ്കൂൾ ഇവിടെ ചെയ്തു, കോളേജ് വിമല സെൻറ്റ് മേരീസിലൊക്കെ ചെയ്തു.
0: മാരാരെ എവിടെ നിന്ന് വീണ് കിട്ടി?
1: വീണ് കിട്ടിയതല്ല, ആലോചനയായിട്ട് വന്നതാണ് സത്യം. പക്ഷേ ഞങ്ങളൊക്കെ ഭയങ്കര ആരാധനയുള്ള, അന്ന് ഈ ഫോണും ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എവിടെ അവിടെയൊക്കെ നമുക്ക് അടുത്ത് ഭരണിക്കോ ശിവരാത്രിക്കോ ഒക്കെ കാണാൻ പറ്റുമോ? ഇന്നത്തെ കുട്ടികളുടെ സാമർഥ്യമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും ആരാധനയായിരുന്നു. അത് എന്തോ ദൈവം ഒരു സന്ദേശകനെ അയച്ചു,
0: പ്രപ്പോസൽ രൂപത്തിൽ വന്നു.
1: അങ്ങനെ വന്നു. അപ്പൊ പിന്നെ സംശയമൊന്നുമില്ല രണ്ടാൾക്കും. അങ്ങനെ ഇത് നടന്നു, ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയും ഞാൻ.
0: ഇപ്പം അദ്ദേഹം സംസാരിച്ചപ്പോഴൊക്കെ ആണെങ്കിലും സ്വന്തം കലാജീവിതത്തെ പോലെ തന്നെ ആവേശത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഭാര്യയുടെ വിശേഷവും. അപ്പൊ എന്തുമാത്രമാണ് അദ്ദേഹം ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളത്?
1: ഒരു സംശയമില്ല, നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ എല്ലാവരൊക്കെ ഉള്ളപ്പോ അമ്മയൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാൻ പുറപ്പെട്ടു. അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്തു. ഡാൻസ് മോഹമായിരുന്നു എന്നെ. എന്നിട്ട് അന്ന് കലാമണ്ഡലം ലീല ടീച്ചർ, അവർ ഇവിടെ താമസം ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഒന്ന് രണ്ട് ഡാൻസൊക്കെ പോയി പഠിച്ചു. പിന്നെ കുട്ടികളായി, പിന്നെ ആകെ തിരക്ക്. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രോഗ്രാമുകൾക്ക് പോകണം, വരണം, ഞാൻ അവിടെ ഉണ്ടാവണം. അവർക്കൊക്കെ എന്നെ കണ്ട് ശീലായി. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഡാൻസൊക്കെ മറന്നു എന്നുവെച്ചാൽ 24 മണിക്കൂറും ബിസി ആയിട്ടുള്ള.
0: പക്ഷെ ഇപ്പം എന്തൊക്കെയോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ.
1: അതെന്താ വെച്ചാൽ അത് കോവിഡ് സമയത്തൊക്കെ ഇപ്പോൾ എല്ലാവരും ഫ്രീ അല്ലേ. അപ്പം ഞാൻ വെറുതെ എൻ്റെ മോള് നന്നായി കളിക്കും. മോളുടെ ഡാൻസ് ടീച്ചർ ശാന്തി ആനന്ദ്, നല്ലൊരു ടീച്ചറാണ്. അപ്പം മകള് പഠിക്കുമ്പോൾ എന്നോട് എപ്പോഴും പറയും, കൊണ്ടാക്കാൻ വരുമ്പോൾ പഠിച്ചോളോ എന്നൊക്കെ തമാശയ്ക്ക് പറയും. ഞാൻ പറഞ്ഞു വരാം എന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, വെറുതെ ഓൺലൈൻ ഒരു ഇതിനങ്ങനെ പോയി. എത്രത്തോളം ഇപ്പം എനിക്ക് കളിക്കാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കാം. വഴങ്ങിയാൽ കളിക്കാം എന്നുള്ളൊരു ഇതിൽ. പിന്നെ മനസ്സിനൊരു സുഖമല്ലേ, ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ 100 വട്ടം സമ്മതാ. കൊണ്ടാക്കും എന്നെ, കൊണ്ടുവരാനും വരും. അപ്പം ഉണ്ടെങ്കിൽ അപ്പും കൊണ്ടാക്കും.
0: രണ്ടു കുട്ടികളാ?
1: ആ മോള് ബാങ്കിലാണ്, IDBI. അപ്പൊ അവള് ഹെഡ് ഓഫീസിലാണ്, ബോംബെയിലാണ് വർക്കിങ്ങിന്. അപ്പു MA കഴിഞ്ഞു, ക്രൈസ്റ്റ് കോളേജ് അവനെ ദത്തെടുത്ത പോലെയല്ല. അവൻ 5 കൊല്ലമായി അവിടെ. ഇപ്പൊ അവൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എടുത്തു. നെറ്റ് എഴുതണം, പാസ്സാവണം.
0: എന്തുമാത്രാണ് അവരുടെ ഒരു, ഇപ്പൊ മോള് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഈ ചെണ്ടാ കൊട്ട് അതൊക്കെ
1: അവൾക്ക് മേളം നല്ല താല്പര്യ. എല്ലാം അറിയാം, കേട്ട ഇന്ന കാലാണ് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. അവൻ പിന്നെ ജനിച്ചപ്പോ തൊട്ട് ഇതിലേക്കാണല്ലോ.
0: താരാട്ടിന് പകരം കൊട്ടായിരിക്കും.
1: അവന് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇത്. അപ്പൊ ഞങ്ങക്ക് പേടിയുണ്ടായിരുന്നു, ഇവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യില്ലേ, പഠിക്കില്ലേ, ഇത് മാത്രം. അപ്പൊ കൊറേ ഇങ്ങനെ പറഞ്ഞ. പിന്നെ അവന്റെ ടീച്ചേഴ്സ് നല്ലതായിരുന്നു കോളേജിലൊക്കെ, അവനെ ഇൻഫ്ലുവൻസ് ചെയ്ത്. അവനെ MA ലിറ്ററേച്ചർ എടുത്തു. ഇപ്പൊ നെറ്റ് ഏതാ നസലായിട്ട് പഠിപ്പിക്കും അതിപ്പോ. അപ്പൊ ഒപ്പം ഇത് കൊണ്ടു നടക്കാമല്ലോ. കൊട്ട് ഇതേ അച്ഛന്റെ ശിഷ്യന്മാര് പോലും അവനെ പഠിപ്പിക്കണ, അച്ഛനും നേരില്ല.
0: ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു, ഇപ്പൊ നമ്മളുള്ള വളരെ വിനയമുള്ള ഒരു വ്യക്തിയാണ്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തുമാത്രമാണ് ആ ഒരു ലൈഫ്?
1: അത് എനിക്ക് ആദ്യമൊക്കെ ഒരു ഒരു ചമ്മൽ പോലെയായിരുന്നു. മീൻസ് എങ്ങനെയാ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോഴൊക്കെ. പിന്നെ അത് എനിക്ക് ഇഷ്ടമാവുക വെച്ചാൽ എനിക്കും ടോട്ടൽ സെയിം റെസ്പെക്ട് തന്നു തുടങ്ങി.
0: തീർച്ചയായിട്ടും ഭാര്യ ഭാര്യ അല്ലേ.
1: അല്ല അത് കിട്ടുമ്പോൾ ഒരു ശരിയാ, ഐ ആം ലക്കി. അത് ദൈവം ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ലക്കിയാന്ന് പറയാൻ തന്നെ പേടിയാ. ഞാൻ അങ്ങനെ പേടിച്ച് ഈശ്വര വിചാരിച്ച് നടക്കുന്ന ആളാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ നമ്മള് ദൈവങ്ങളെ വിളിക്കുകയാണ്.
2: ഈ മേളം ആസ്വാദനം എങ്ങനെയാണ്?
1: ഭയങ്കര ഇഷ്ടമാണ്, പൊട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ കല്യാണം കഴിച്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പക്ഷെ ഞാൻ ചിലപ്പോൾ ബാക്കിലൊക്കെ ഇറങ്ങി നിൽക്കും. ഇത് എന്താ വെച്ചാൽ ഈ വീഡിയോ നമ്മളെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ ഷോ കാണിക്കാൻ നിൽക്കുക എന്നുള്ള തോന്നൽ. അപ്പോൾ അവളാണ് മോളാണെങ്കിൽ അവൾക്ക് യാതൊരു പോതല് തുടങ്ങിയ പിന്നെ. അപ്പോൾ അമ്മ എന്തിനും പേടിച്ച് നിൽക്കണമെന്ന് പറയും. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി താളം പിടിക്കാൻ വരും. അത് നാച്ചുറൽ. അത് അമ്മല്ലാണ്ടില്ല എന്നുവെച്ചാൽ ഈ ക്യാമറ കാണൊന്നും പേടിച്ച്.
2: ഈ നാട്ടിൻപുറത്തെ ജീവിതമൊക്കെ എങ്ങനെയാണ്?
1: ഞാൻ ടോട്ടലി നാടനായി.
2: ബോംബെ ലൈഫ് ഇങ്ങനെ
1: നട്ട പോലെയാണ്. പക്ഷെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ വേറെ നിവൃത്തിയില്ല, ഇടയ്ക്ക് പോവും.

0: കേരളത്തിൽ പൂരങ്ങളെയും പൂര സംസ്കാരത്തെയൊക്കെ നെഞ്ചിലേറ്റുന്ന അതിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ആസ്വാദക കൂട്ടായ്മയാണ് പൂരപ്രേമി സംഘം. നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് അവരെ കുറിച്ച് കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരംഗം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും.
1: എൻ്റെ പേര് വിനോദ് കണ്ടയങ്കാവിൽ നിന്നാണ്. പെരുവനം ഗ്രാമവും തൃശ്ശൂരുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കലകളും പൂരവും ഒക്കെയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്.
2: പൂരം പ്രേമി സംഘം എന്ന് നമ്മൾ പെരുവനത്തേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ഇതാണ്. അതിനെ പറ്റി ഒന്ന് പറയാം.
1: പൂരപ്രേമി സംഘത്തിന്റെ കൺവീനറാണ് ഞാൻ. പൂരപ്രേമി സംഘം എന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂര് ഈ പൂരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ഒരു 20 വർഷത്തോളമായി എന്നും പ്രതിസന്ധികളാണ് പൂരമായി കഴിഞ്ഞ സംഘാടകർക്കുണ്ടാകുന്ന പ്രതിസന്ധി ചെറുതല്ല. അതായത് വെടിക്കെട്ടിൻ്റെ വിഷയത്തിലായാലും ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും മറ്റു പല കാര്യങ്ങളും ഗവൺമെൻറ്റുമായും മറ്റ് പല ആളുകളുമായും നമുക്ക് പല ചർച്ചകളും പല സമരമാർഗങ്ങളും ഒക്കെ നേരിടേണ്ടി വരാം. അതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂരിലെ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൂരപ്രേമി സംഘം എന്നൊരു സംഘടന രൂപീകരിച്ച് അതിൻ്റെ പല കാര്യങ്ങളിലും കേസുകളുമായും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. അതിനുശേഷം പിന്നീട് പൂരപ്രേമി സംഘം കേരളത്തിലെ തന്നെ വിവിധങ്ങളായ കലാരൂപങ്ങൾ തൃശ്ശൂരിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ നിരവധിയായ പടയണിയായിക്കോട്ടെ തോൽപ്പാവക്കൂത്തായിക്കോട്ടെ അങ്ങനെ തൃശ്ശൂരിൽ കേട്ടുപരിചയമില്ലാത്ത പല കലാരൂപങ്ങളും തൃശ്ശൂരിൽ നടത്തുകയും പൂരപ്രേമി സംഘം ചെയ്തിട്ടുണ്ട്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയപ്പോൾ ഏകദേശം 10,000-ത്തിലധികം പേർക്ക് കേരളത്തിലെ 8 ജില്ലകളിൽപ്പെട്ട 10,000-ത്തിലധികം കലാകാരന്മാരും അതുപോലെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഉപജീവനം ചെയ്ത് ജീവിക്കുന്ന പക്ഷിശാസ്ത്രം പറയുന്നവർ തൊട്ട് ആനപ്പുറക്കാർ ആന തൊഴിലാളികൾ എന്ന് തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരടക്കമുള്ള പൂരവുമായി ബന്ധപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ ചെയ്യുക, അവാർഡുകൾ നൽകുക എന്നിങ്ങനെ വിവിധ പരിപാടികൾ, ക്വിസുകൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധിയായ പരിപാടികൾ പൂരപ്രേമി സംഘത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്.
2: ഇപ്പോൾ താങ്കളെ പറ്റി ഒന്ന് രണ്ട് പേര് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്, ചെണ്ടപ്പുറത്ത് കോല് വീണാൽ അവിടെ ആളുണ്ടാവും എന്ന് കേട്ടു. അത് ശരിക്കും അങ്ങനെയാണ്.
1: അതായത് എൻ്റെ അച്ഛൻ്റെ വീട് പെരുവനത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്ന പൂരക്കഥകളും ആനക്കഥകളും ഒക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് പരമാവധി സമയം നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പൂരത്തെപ്പറ്റിയും കലകളെപ്പറ്റിയും ആഘോഷങ്ങളെപ്പറ്റിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വിളിച്ചപ്പോൾ തന്നെ 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള സ്ഥലത്തേക്ക് പൂരത്തെപ്പറ്റി പറയുക, ആഘോഷങ്ങളെപ്പറ്റി പറയുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ വരാൻ വരെ തയ്യാറായത്.
2: ഇപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആനകളെയൊക്കെ കണ്ട് പേരും നാടും ഒക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാവും.
1: തീർച്ചയായിട്ടും ആനയുടെ എന്താ പറയുക, നമ്മളത് ഒരാനപ്പിണ്ടം ഇന്ന ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി അത് ഇന്ന ആനയുടേതാണെന്ന് പറയാൻ കഴിവുള്ള ആളുകൾ വരെയുണ്ട്. ആനയുടെ പിൻഭാഗം കണ്ടാൽ പറയും, ആന പോകുന്നത് ആനയുടെ മണം കേട്ടാൽ അറിയും, ആനയുടെ കൊമ്പ് കണ്ടാൽ അറിയും, ആനയുടെ മുഴുവനൊന്നും കാണണ്ട, എല്ലാ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ടാൽ ആനയെ തിരിച്ചറിയുന്ന ആളുകളുടെ, എനിക്കൊന്നും അത്രയൊന്നും അറിയില്ലെങ്കിലും കുറേ ആനകളെയൊക്കെ കുറേ ഭാഗങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. ആനകളേക്കാൾ കൂടുതൽ കലകളെയും പൂരത്തെയും ഇഷ്ടപ്പെടുക, ഈ പൂരവും ഉത്സവവുമായി ബന്ധപ്പെട്ട് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ ഇന്ന് പങ്കെടുക്കുന്ന 24 ക്ഷേത്രങ്ങൾ, തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ക്ഷേത്രങ്ങൾ, അതുപോലെ കുട്ടനല്ലൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 5 ക്ഷേത്രങ്ങൾ, അതോടൊപ്പം തന്നെ മാണിക്യമംഗലം പൂരത്തിൽ പങ്കെടുക്കുന്ന 8 ക്ഷേത്രങ്ങൾ അടക്കം ഇത്രയും 50-ഓളം ക്ഷേത്രങ്ങളിലെ പൂരച്ചടങ്ങുകളും അവിടുത്തെ ക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള സമഗ്രമായ വിവരം ഒരു പുസ്തക രൂപത്തിലാക്കി തൃശ്ശൂർ പൂരം മധ്യകേരളത്തിൻ്റെ പൂരചരിത്രം എന്ന പേരിൽ 2023 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചത്. അത് ഇപ്പോൾ 3 എഡിഷൻ കഴിയുകയുണ്ടായി. ഇപ്പോൾ 4-ാമത്തെ എഡിഷൻ വരാറായിരിക്കും.

0: ഇപ്പൊ മേലക്കാരുടെ പറദീസ, ഇവിടെ ഈ പണ്ടും പഞ്ചാരി കൊണ്ടിട്ടുള്ള കലാകാരന്മാര് അവര് എങ്ങനെയാണ് തൃശ്ശൂരിന്റെ സ്വന്തം ഒരു കലാരൂപമായ പുലികളി അതിന് കൊട്ടുന്ന ഒരു
1: പുലിക്കളിക്ക് കൊട്ടുന്നത് വേറെ ഒരു കൊട്ടാണ്. പുലിക്കളിക്ക് ഇപ്പോൾ ഈ മേളം ചെണ്ടമേളം പുലിക്കളിക്ക് ശിങ്കാരി മേളമൊക്കെ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. മുമ്പ് ചെട്ടിവാദ്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദ്യവും അതുപോലെ പുലിക്കളിയുടെ കൊട്ട് ചെണ്ടയിൽ വേറൊരു താളത്തിൽ പുലി താളം എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു താളമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മേള ഉപയോഗിക്കുന്ന മേള രീതിയൊന്നുമല്ല പുലിക്കളിക്ക് ഉണ്ടാകുന്നത്. പുലിക്കളിക്ക് ശരിക്ക് പൂർണ്ണമായി ആവേശമാണ് പുലിക്കളിയുടെ മേളത്തിനുണ്ടാകുന്നത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3-4 മണിക്കൂർ തുടർച്ചയായ ഒരു കാലഘടനയോടെ കൊട്ടുന്ന മേളമാണെങ്കിൽ മറ്റതിന് വളരെ ആവേശമുണ്ടാക്കുന്ന മേളമാണ് പുലിക്കളിക്കുള്ളത്.
0: അപ്പോൾ ശില്പികളുടെ അവരുടെ ഒരു ഈറ്റില്ലം എന്ന് പറയാലോ കേന്ദ്രം. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം,
1: അതായത് പെരുവനം ഗ്രാമത്തിലെ എല്ലാ വിധ കാര്യങ്ങൾക്കുള്ള ആളുകളുണ്ട്. പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ 3 ഉടമസ്ഥരായിരുന്നവരാണ് ചിറ്റൂർമനയും കുറുവിട്ടാവണാമനയും അവണാമനയും. ഈ ഇതിലെ ചിറ്റൂർമന എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പകുതിയോളം സ്വത്തിന് അധികാരമുണ്ടായിരുന്ന അത്രയും വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന നാട്ടുരാജാവായിരുന്നു ചിറ്റൂർമനയിലെ ആളുകൾ. അവർ ഇവിടെ പെരുവനം ഗ്രാമത്തിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം, ക്ഷേത്രം നിർമ്മിക്കുന്നതിനാവശ്യമായ ആളുകൾ, ക്ഷേത്രത്തിൻ്റെ മരപ്പണിക്കാരായ ആളുകൾ, ക്ഷേത്രത്തിൻ്റെ കൽപ്പണിക്കാരായ ആളുകൾ, അതുപോലെ തന്നെ ആനച്ചം നിർമ്മിക്കുന്ന ആളുകൾ, ആനകൾക്ക് വേണ്ട ആനകളുടെ കൊമ്പ് മുറിക്കുന്നതിന് വേണ്ട ആളുകൾ, ആനകൾക്ക് ചങ്ങല പണിയുന്ന ആളുകൾ എന്ന് തുടങ്ങി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനത്തിൽ നിന്നും ഈ പെരുവനം ഗ്രാമത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് അവർക്ക് ഓരോ സ്ഥലം കൊടുത്ത് അവരെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെരുവനം ഗ്രാമത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ എല്ലാ തരത്തിലുള്ള ആനച്ചമയം നിർമ്മിക്കുന്നതിനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ബ്യൂട്ടീഷ്യൻ എന്ന് പറയാവുന്ന ആനയുടെ കൊമ്പ് മുറിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല ഇരുമ്പ് പണിക്കാരായ ആളുകളുണ്ട്, കൽപ്പണിക്കാരായ ആളുകളുണ്ട്, ശില്പികളുണ്ട്, മരപ്പണിക്കാരുണ്ട്. എല്ലാത്തിൻ്റെയും പ്രഗത്ഭരായ ആളുകളുടെ ഒരു കേന്ദ്രം കൂടിയാണ് പെരുവനം.
0: ഒരു ദിവ്യത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നുകൂടി ഉണ്ടായിരുന്നതാണല്ലേ.
1: അതുപോലെ പെരുവനം ഗ്രാമത്തിലെ കലകളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി കൂത്തമ്പലം. ഈ കൂത്തമ്പലം ഇപ്പോൾ പുനർനിർമ്മാണത്തിൻ്റെ വക്കിലാണ്. കേരളത്തിലെ കൂത്തമ്പലങ്ങളിൽ ഏറ്റവും പ്രധാന കൂത്തമ്പലങ്ങളിലൊന്നാണ് പെരുവനത്തെ കൂത്തമ്പലം. മിഥുനമാസം മുതൽ ചിങ്ങമാസം വരെ പൂർണ്ണമായി 41 ദിവസത്തെ കൂത്തും ചെറിയ കൂടിയാട്ടവും വലിയ കൂടിയാട്ടവും മന്ത്രാംഗം കൂത്തും ഒക്കെ നടന്നിരുന്ന അതിപ്രഗത്ഭമായ സ്ഥലമാണ്. അതുപോലെ തന്നെ മാണിമാധവ ചാക്യാർ, മാണി വാസുദേവ ചാക്യാർ, മാണി നീലകണ്ഠ ചാക്യാർ എന്ന് തുടങ്ങി മുൻതലമുറയിൽപ്പെട്ട ചാക്യാർകൂത്തിലെയും കൂടിയാട്ടത്തിലെയും പ്രഗത്ഭമതികളായ കലാകാരന്മാർ നിറഞ്ഞാടിയ ഒരു സ്ഥലം കൂടിയാണ് പെരുവനം. മേളരംഗത്തെ പ്രഗത്ഭന്മാരായ മുൻകാല കലാകാരന്മാരും ഇന്നത്തെ കലാകാരന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്നത് പെരുവനത്ത് തന്നെയാണ്. പഞ്ചവാദ്യം എന്ന കലാരൂപത്തിന് പെരുവനം ഗ്രാമവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. എന്നിങ്ങനെ പെരുവനത്ത് എല്ലാ കലകൾക്കും കലകളുടെയും ഒരു സംഗമവേദി കൂടിയാണ് പെരുവനം.

0: പാതിരുകൾ.
1: പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുള്ള ഒരു നാടാണ് പെരുവനം എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടിൻ്റെ നാട്ടുവഴി ഇന്നത്തെ യാത്ര പെരുവനത്താണ്. പൂരത്തിൻ്റെയും മേളത്തിൻ്റെയും അമ്പലങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കേട്ട് കേട്ട് നടക്കുകയാണ്. പേരെന്ന് പറയാം.
2: എൻ്റെ പേര് ജോർജ്. ഞാൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. ഞാൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ പെരുവനം പൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂരങ്ങളിലൊന്നാണ്. ഞാൻ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ താമസമെങ്കിലും ഈ പെരുവനത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലും എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ്. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ പൂരം ആസ്വദിക്കാനും പൂരം കാണുവാനും പൂരത്തിൽ പങ്കുചേരാനും എല്ലാവരും വളരെയധികം താല്പര്യം കാണിക്കുന്ന സ്ഥലമാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പല നാനാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു സ്ഥലമാണ് പെരുവനം പൂരം. ഇത് ലോകത്തിന് തന്നെ മാതൃക കാണിച്ചിട്ടുള്ള പൂരമാണ്. അതുമാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ പൂരം കാണുന്നതിന് വളരെ താല്പര്യം എടുത്തുകൊണ്ട് അതിന് വേണ്ട ഗൈഡുകൾ അതിന് ഇത് പൂരത്തിൻ്റെ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുക. ഞങ്ങൾ പല സമയങ്ങളിലും ഇവിടെ വരുമ്പോഴും വിദേശികൾ കണ്ടമാനം വന്ന് ഈ സ്ഥലവും ഇതിൻ്റെ എല്ലാ പുണ്യമായ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഗൈഡുകൾ കൂടെ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും അവരതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി കൊണ്ടുവന്നിട്ടാണ് അത് പഠിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഇവിടെയുള്ള ആളുകളെക്കാളും കൂടുതൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ട് അത് നേരിൽ വന്ന് കണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വലിയ ടൂർ പാക്കേജുകൾ വന്ന് അവരവിടുന്ന് ഇതെല്ലാം ചാർട്ട് ചെയ്ത് വരുന്ന ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഇത് 1444 പൂരമാണ് ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പൂരത്തിന് പ്രധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ മേളങ്ങളും മേളപ്പെരുമയാണ് ഇവിടുത്തെ ഏറ്റവും കാഴ്ചയുള്ള കാര്യം. മേളങ്ങൾ പലതരത്തിലുള്ള മേളങ്ങൾ, നമ്മൾ മേളങ്ങളിൽ തന്നെ ഒരു ഈറ്റില്ലമാണ് പെരുമനം എന്ന് പറയാം. അത്രയും താളക്കൊഴുപ്പ് കൂടി ആയ മേളങ്ങൾ ആസ്വദിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഇമ്പം കൊടുത്തുകൊണ്ട് ആസ്വാദനത്തിലൂടെ അത് സ്വയമായി എല്ലാവരും അത് ഉള്ളിലേക്ക് ആവഹിച്ചുകൊണ്ടാണ് ഈ പെരുമനം പൂരം ആസ്വദിക്കാറുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു പഴയ കണക്കുകളൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം പൂരമഹർഷി തപസിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആയതുകൊണ്ട് ഇത് പൂരവനം എന്നാണ് അറിഞ്ഞിരുന്നത്. ആ പേരാണ് പിന്നീട് പെരുവനം എന്ന പേരായി മാറിയത്. ഈ സ്ഥലത്തിലെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. മെയിൻ റോഡിൽ നിന്നും തായംകുളങ്ങരയിൽ നിന്നും 100 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും എത്തിപ്പെടാനും ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിനും വളരെയധികം സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ പൂരം. ഇവിടുത്തെ ആഘോഷിക്കുന്ന നീണ്ടു നിൽക്കുന്നൊരു പൂരമാണെങ്കിൽ പോലും എല്ലാ ദിവസവും വളരെ ജനസാന്ദ്രതയുള്ളൊരു പൂരമാണ്. ഒരു ദിവസത്തേക്കാൾ കൂടുതൽ മറ്റു ദിവസത്തേക്ക് വരും. അങ്ങനെ അല്ലാതെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. മറ്റു ചെറുപൂരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെയല്ല. ദിവസങ്ങളോളമാണ് ഇതിൻ്റെ കാത്തിരിപ്പും ദിവസങ്ങളോളമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റും ദിവസങ്ങളോളമാണ് ഇതിൻ്റെ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്.

0: പെരുവനം ഗ്രാമം ചെണ്ട കലാകാരന്മാരുടെ മാത്രം നാടല്ല, ഒരുപാട് ശില്പ കലാകാരന്മാരുടെ കൂടി നാടാണ്. ഇപ്പൊ നമ്മൾ ഈ വരുന്ന വഴിയിൽ തന്നെ ഈ ഒരു നാടിന്റെ ശില്പ പാരമ്പര്യത്തിന്റെ അടയാളങ്ങൾ തന്നെ നമ്മൾ നിരവധി കണ്ടു. പെരുവനം ഗ്രാമത്തിന്റെ ശില്പ പാരമ്പര്യത്തെ കുറിച്ച് കൂടി പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: കെ.ആർ. വിജയൻ.
2: ചുറ്റും ഒരുപാട് ആനകളുടെ ഇടയിലാണ് ജീവിതം എന്ന് പറയുന്നത്. എത്ര വർഷമായി ചെയ്യുന്നു?
1: ചെയ്യണത് എനിക്കിപ്പോ 81 വയസ്സ് കഴിഞ്ഞു. 11 വയസ്സ് വരെ വിദ്യാഭ്യാസം ഉണ്ടായുള്ളൂ. അതിനുശേഷം ഈ ഏർപ്പാടിലേക്ക് വിഷയത്തിലേക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്.
2: അപ്പൊ എന്തൊക്കെയാണ്? ഇപ്പോ നമുക്ക് പല തരത്തിലുള്ള ആനകളെ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നതും ആനകൾ തന്നെയാണ്?
1: ആനകൾ തന്നെ അധികം പോണത്. മറ്റത് റയറായിട്ട് വരും, ഇന്ന സാധനം ഓർഡർ ഉണ്ട് അത് വേണം പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. സ്റ്റാച്ചൂസ്, ഫിഗേഴ്സ്, കാര്യങ്ങളൊക്കെ.
2: ഇപ്പോ ഇങ്ങനെ നോർമൽ ഒരു ആന നിൽക്കുന്നത് നമ്മള് ശില്പങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം അതാണ് മറ്റേ വഴക്ക് കൂടുന്ന ആന, പല ഭാവത്തിലുള്ള ആന. അത് സ്വന്തം സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനിൽ ചെയ്യുന്നതാണോ അതോ ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ?
1: ചിലത് ആൾക്കാർ പറയും, പിന്നെ സ്വന്തം സൃഷ്ടി ചെയ്യണതിൽ അധിക ഭാഗം. ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാരമ്പര്യ ഏർപ്പാട്, അച്ഛൻ്റെ അച്ഛന്മാര് ചേട്ടന്മാർ അങ്ങനെ അനിയന്മാർ അതൊന്ന് ആൾക്കാരെ കേട്ട് ഒരു 400 കൊല്ലത്തെ പഴക്കം പറയുന്നുണ്ട്. അപ്പൊ അതില് ആനയുണ്ട്, ശില്പങ്ങളുണ്ട്, വീടുകളുടെ പണികളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ചെയ്യും, മരം കൊണ്ടുള്ള എന്ത് കാര്യങ്ങളും.
2: ഇപ്പോ ഇനിയിപ്പോ ഒരു അടുത്ത തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്നൊക്കെ പറയുകയാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ അറിയോ ഇത്?
1: ചെറുപ്പക്കാര് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള പരിപാടിയാ. കാരണം ജീവിക്കാൻ ഇതുകൊണ്ട് മാർഗമില്ല. കാരണം ഇത് ഇപ്പൊ അകത്തൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വിറ്റു കാശ് ആയെങ്കിലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വളരെ കുറവായിട്ടാ കാണുന്നത്. വേണമെന്ന് ചോദിക്കേണ്ട കാലം പഴയ കാലത്തുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ ചേട്ടന്മാരും ആൾക്കാരെ കേട്ടത് കൊച്ചി എറണാകുളം അവിടേക്ക് പോയി കൊണ്ടു നടന്ന് വിൽപ്പന ഉണ്ടായിരുന്നു. അത് ചിലപ്പം പോയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേക്ക് പറയാൻ പറ്റുള്ളൂ.

0: ഇപ്പം ആ പദ്ധതി നിർത്തി, ഇവിടെ വരുന്നവർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് മാറി. പിന്നെ
1: നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും സഹായമോ? അങ്ങനെ
0: സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ ഈ സാംസ്കാരിക വകുപ്പിന്റെ ഒരു എയ്ഡുണ്ട്. അത്
1: ദാരുശില്പകേന്ദ്രം,
0: അത് സാംസ്കാരിക വകുപ്പിന്റെ അണ്ടറിലാണ്. ഇതിന്റെ ഹെഡ് ആറന്മുള.
1: അപ്പൊ ഇപ്പം ഒരുപാട് ശില്പങ്ങൾ കണ്ടു. ഇതിലാണെങ്കിലും ചെയ്യുമ്പോ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നമുക്ക് ഒരു ഒരു പൊടിക്ക് ഇഷ്ട കൂടുതൽ ചില വർക്കുകളോട് ഉണ്ടാവുമല്ലോ.
0: അത് അങ്ങനെ ഇല്ല, അതങ്ങനെ നമ്മുടെ ഇഷ്ടം നോക്കിണ്ട് കാര്യമില്ല. ആവശ്യക്കാരൻ ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുക, അതാണ് അതിന്റെ കാര്യം.
1: എന്നാലിപ്പോ നമ്മള് വെറുതെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിലൊരു കൂടുതൽ മനസ്സിനൊരു സന്തോഷം, അല്ലെങ്കിൽ ഉണ്ടാക്കി
0: കഴിഞ്ഞു സന്തോഷം. എല്ലാ സന്തോഷം തന്നെയാണ്,
1: മരതം കൈകൊണ്ട് തൊട്ടാ സന്തോഷമാണ്.
0: നമ്മള് വെറുതെ സമയം കളയില്ല, അപ്പൊ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ ഇതൊന്നുകൂടി ഉണ്ടാവില്ല.
1: പെയിന്റിങ്ങും വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണോ?
0: പെയിന്റിങ്ങും മരുമകള്, മകന്റെ കൊടുന്നിട്ടുള്ള മരുമകള്.
1: ഇപ്പൊ ലേറ്റസ്റ്റ് ആയ കൊറോണയും മാസ്കും വരെ ഉണ്ടല്ലോ,
0: അവരുണ്ട്.
1: അപ്പൊ ഒരു കലാ കുടുംബമാണ്.
0: ആ ഞങ്ങളുടെ തറവാട് അങ്ങനത്തെ.
2: ചേർപ്പിലാനെന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെയാണല്ലോ, ആ ഒരു ശില്പ പാരമ്പര്യം എവിടെ നിന്ന് വന്നതാണ്?
0: ചേർപ്പക്കാരന്മാരായിട്ട് ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടില്ല. ഞങ്ങൾ പലവർക്ക് ഇത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഞങ്ങള് വിശ്വകർമ്മ കാർപ്പൻ്ററാണ്. ഇപ്പോ ചേർപ്പനെ സംബന്ധിച്ച് പറയാൽ കുറെ എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ബേസിക് ഇവിടെ തന്നെയാണെന്ന് ധൈര്യമായിട്ട് പറയാം. ഹെൽപ്പർമാരായിട്ട് കൂടി കുറേശ്ശെ ജോലി വശാക്കി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുത്തിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ബോർഡിൻ്റെ അണ്ടറിൽ 3 ബാച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുള്ള ആളാണ്. അതിൽ 26 പേരുണ്ടായിരുന്നു 3 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ എന്താ അവസ്ഥ വെച്ചാൽ ഇവർക്കൊന്നും പണിയില്ല, ജീവിക്കണ്ടേ.
2: എന്താ കാരണം?
0: കാരണം ആവശ്യക്കാർ പഴയ കാലത്തുമാര് വരുന്നില്ല. എക്സ്പോർട്ടിങ് നിർത്തി. മറ്റേത് 10-300 പേര് ഈ ലൊക്കേഷനിൽ 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലെ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ അത് വെറും വിരലിലെണ്ണ വന്ന ആൾക്കാർ മാത്രമേ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരായിട്ട് ചുരുങ്ങി. ഞങ്ങളുടെ മക്കളൊന്നും ഇപ്പോൾ ഇത് പഠിച്ചോട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവരൊക്കെ മറ്റുമുള്ള മാർഗങ്ങളെ സ്വീകരിച്ചു തുടങ്ങി. വെള്ളക്കാരൻ ഇത് കണ്ടമാനം വാങ്ങിയിരുന്നു. ജപ്പാൻ, അമേരിക്ക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിയിരുന്നു. ഇപ്പം അത് കുറഞ്ഞു. വീട്ടിമരം വേണം അവർക്ക് ഇത് ചെയ്യണമെങ്കിൽ. ഇപ്പം വീട്ടിമരം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വർണം പിന്നെയും വാങ്ങാം. അത്രയും വിലയും ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. മറ്റവരാവും പകലും ഞങ്ങൾ ചെയ്തിരുന്നു. ഈ 100-200-250 ആൾക്കാരൊക്കെ ഒരു 10-15 യൂണിറ്റിലായിട്ട് ജോലി ചെയ്തിരുന്നു.
2: അതാത് ക്ഷേത്രങ്ങളുടെ ആനകളുടെ പുനരാവിഷ്കരണം അങ്ങനെ ചെയ്യാറുണ്ടോ?
0: ആ അപ്പൊ ഒരാള് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാറുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പിന്നെ പാമ്പാടി രാജൻ, അങ്ങനെയുള്ള ആനകളൊക്കെ വേണമെന്ന് പറഞ്ഞ് പടം തന്നാൽ അതൊരു 95% ഒക്കെ അതേമാതിരി ചെയ്തു കൊടുക്കും.

0: തലമുറകളായി മരപ്പണി ചെയ്യുന്ന, മരം കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരനെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ് പെരുവനം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കുലത്തൊഴിൽ അല്ലെങ്കിൽ കൈത്തൊഴിൽ മാത്രമായിട്ടല്ല, മോഡേൺ മെഷീനറീസും അതല്ലെങ്കിൽ ഒരു ഫാക്ടറി ലെവലിലും മരപ്പണി നടക്കുന്ന, മരത്തിൻ്റെ അല്ലെങ്കിൽ ഫേണീച്ചറുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു നാട് കൂടിയാണ് പെരുവനം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലാൻ പോകുന്നത്.
1: ഇതാണ് ഞങ്ങൾ കെമിക്കൽ പ്ലാന്റ്. വല്ല മരങ്ങളും നമ്മൾ കൊണ്ടുകഴിഞ്ഞാൽ ഈ പ്ലാന്റിനകത്ത് മരം കീപ്പ് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ പമ്പ് ചെയ്യും, കെമിക്കൽ പമ്പ് ചെയ്യും. അപ്പോൾ ഒരു 25 വർഷത്തേക്ക് വേറെ കംപ്ലയിൻസ് മരത്തിന് വരില്ല. അതാണ് അങ്ങനത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ കുറവാണ്. രണ്ട് ഗവൺമെന്റിന്റെയും എയ്ഡോടുകൂടി പോകുന്നത്.
2: ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ്? അവിടെ ഇവിടെ കസേര, ടേബിൾ, ബുക്ക് ഷെൽഫ് ഒക്കെ കാണുന്നുണ്ട്.
1: ഇവിടെ എല്ലാം ഉണ്ട്. ഫർണിച്ചർ ഉണ്ട്, അതുപോലെ ട്രീറ്റഡ് സീസൺഡ് വുഡ് ഉണ്ട്, ബോർഡ് നിർമ്മാണം ഉണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മള് മരം കൊണ്ടുള്ള ഷീറ്റ്, മരം കൊണ്ട് ഷീറ്റാക്കുക, പ്ലൈവുഡിന് പകരം മരം കൊണ്ട് ഷീറ്റാക്കുക, ഫിംഗർ ജോയിന്റ് ബോർഡ്സ്, പിന്നെ CNC മേക്കിംഗ്, നമ്മൾ കാണുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ചെയ്യും. ചെയ്ത് കാണിച്ചു തരാം. മരം ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആ മരത്തിന് വേണ്ടി ഉണക്കും. ആ മെഷീനില് 5 ചേമ്പറിലേക്ക് മരത്തിനെ ഷിഫ്റ്റ് ചെയ്യും. അണ്ട് അതിന് നമ്മൾ 12 ദിവസം അതിൽ വെച്ചിട്ട് ടെമ്പറേച്ചർ കൊടുത്ത് ആ നീരാവി ആക്കി അതിലത്തെ വാട്ടർ കണ്ടതിന് മുഴുവൻ വലിച്ചു കളയും. ഈ ഇതിനേക്ക് നല്ല റേഞ്ച് വരുന്ന വില മെഷീൻസാണ്. ഇതിനേക്ക് ഒരു ഏകദേശം നമുക്ക് വന്നൊരു 40 ലക്ഷം രൂപ വരും ഈ പ്ലാന്റിന് മാത്രം. മൊത്തം ഇതിൽ 15 കോടി രൂപ മെഷീനറി മാത്രമുണ്ട്, ഫുള്ളി മെഷീനറി മാത്രം. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസുകൾ വേറെ വരും. ഇതാണ് ഫിംഗർ ജോയിൻ്റ് അടിക്കുന്ന മെഷീൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വീവിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഇമ്പോർട്ടൻ്റ് മെഷീനാണ്. ഏകദേശം ഒരു 40 ലക്ഷം 50 ലക്ഷം വില വരുന്ന മെഷീൻസാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കട്ടിലുകളാണ്. പുതിയ മോഡല് നമ്മൾ പറഞ്ഞ ആളെല്ലാവരും ആ ഇതൊക്കെ റോയ ആയിട്ടാണ് ഇവിടെ കൊടുക്കുക. എല്ലാവരും ഇതുപോലെ വന്ന് കാണും. ഈ ഒരു കട്ടിലിനേക്ക് 2.5 ലക്ഷം ചാർജ് ചെയ്യും, 2,50,000 രൂപ ഈ കട്ടിലിന് വില. പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് വാല്യൂ കൂടുതലായിരിക്കും. നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യും. ഇവിടെ ഉള്ള എല്ലാം
2: ഇത് പഴയ മറ്റൊരു റോയൽ സ്റ്റൈലുള്ള
1: കാലത്തെ നമ്മളിതിനെ പറയാം സപ്പർ മഞ്ചം എന്നാ പറയാ. ഒരു 80 കൊല്ലം പഴക്കമുള്ള ഫാഷനാണ് ഈ സംഭവം സപ്പർ മഞ്ചം. അതുപോലെ ആ സോഫകൾ ഇതൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ഓരോ സോഫയ്ക്ക് 1.5 ലക്ഷം 2 ലക്ഷം കട്ടിലാ തേക്ക്, ഫുള്ളി സോളിഡ് ടീക്ക്. ഇവിടെ എല്ലാം കസ്റ്റമൈസേഷൻ ആണ്. ും വലിയ പ്രവർത്തനം നടക്കും ആ ഏരിയ മുഴുവൻ വർക്ക്ഷോപ്പാ. ഇതിൽ മരം ട്രൈ ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്. ഇതാണ് എല്ലാ മരം, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണക്കാൻ കൊണ്ടുപോകുന്നതാ. നമ്മൾ മരം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും.
2: ഈ കെമിക്കൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട്
1: പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സീസണിംഗ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റൈലാണ് സീസണിംഗ്. പിന്നെ ഇവിടേക്ക് ലേഡീസാണ് കൂടുതൽ വർക്കേഴ്സ്, മൈഗ്രേറ്റഡും ലേഡീസും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും എല്ലാം ഓട്ടോമാറ്റിക് മെഷീനറി ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. എല്ലാ മെഷീനും അവർ ഓപ്പൺ ചെയ്യും, എല്ലാം അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം, വേറെ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ ടെക്നിക്കൽ ട്രെയിനുള്ള ആളുകളുണ്ട്, അതിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, CNC ഓപ്പറേറ്റർ, അതിനൊക്കെ ടെക്നിക്കൽ ട്രെയിനുള്ള ആൾക്കാർ വേണം. കാരണം ആ മെഷീനിങ് വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇന്ത്യയിൽ ഈ സിസ്റ്റം 2-3 സ്ഥലത്തുള്ളൂ. ഈ 5 പ്ലാന്റിനെയും ഇത് കൺട്രോൾ ചെയ്യും. ഈ ഒരു കൺട്രോളിങ് ടവറാണത്. 10 ദിവസം നമ്മൾ ഡ്രൈവിങ്ങാണ് ഒരു മരം പ്രോസസ്സ് പുറത്തേക്ക് വരാൻ. ആ 10 ദിവസത്തിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം, സ്മാഷ് കൊടുക്കണം. ഇതിൻ്റെ തന്നെ ഉള്ളിലേക്ക് വെള്ളം തൂളിപ്പിക്കും, സ്മാഷ് കൊടുക്കാൻ തുടങ്ങി മഞ്ഞ് മാതിരി. അത് ആ ടൈമിൽ ചെയ്തെങ്കിൽ മരം പൊട്ടും, ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ. എന്നാൽ മരം ടെമ്പറേച്ചർ വലിച്ച് പോവും വേണം. അത് ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് പഴയ കാലങ്ങളൊക്കെ വെച്ചാൽ മരത്തിൽ കുത്തി നോക്കി ചൂട് നോക്കലാണ്, ഇപ്പോൾ അതല്ല. ഇത് നമ്മൾ ചിപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക, എല്ലാ ട്രാക്കുകളിലേക്കും ചിപ്പ് വയ്ക്കും, അതിലേക്ക് മോണിറ്റർ ചെയ്യും. ഇത് ഇന്ത്യയിൽ അതിലില്ല ഈ സംവിധാനം. ഒരു എൻ്റെ അറിവിൽ 2-3 സ്ഥലത്തുള്ളൂ ഇന്ത്യയിൽ തന്നെ.

0: എവിടെ നോക്കിയാലും അമ്പലമോ അമ്പലങ്ങളുടെ പേരുകളോ നിറയെ കുളങ്ങളും ഒക്കെയുള്ള ഒരു നാടിലൂടെയാണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്തത്.
1: തൃശ്ശൂർ ജില്ലയിലെ പെരുവനം എന്ന് പറയുന്ന ഒരു ഗ്രാമം, ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഭംഗി ഇപ്പോഴും ഉള്ളൊരു നാടാണ്. മരങ്ങൾക്ക് മരങ്ങൾ, ഇളം കാറ്റിന് ഇളം കാറ്റ്, വീടുകളാണെങ്കിൽ പോലും ഇപ്പോൾ റിനോവേറ്റൊക്കെ ചെയ്ത് പുതിയ രീതിയിൽ വരുന്ന വീടിന് പോലും എന്തെങ്കിലും പഴമയുടെ ഒരു ടച്ച് എന്ന് പറയാം. ഒന്നെങ്കിൽ ഓടിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ മരങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ, അങ്ങനെ ഒരു പഴമയുടെ ഒരു അംശം എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ ഒരുപാട് പഴയ തറവാട് വീട് പോലത്തെ വീടുകൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്.
0: അതുമായി ബന്ധപ്പെട്ട നാടിൻ്റെ കഥകളുമൊക്കെ നമ്മൾ ഇതിനോടകം കേട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച പുതിയൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഒത്തുകൂടാം. ഇതുവരെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഫെറിൻ, ഹസീന, നിർവഹണം റിയ.

ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: നീല സമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കെക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ ആവാസ വ്യവസ്ഥയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66th സ്ഥാപക ദിനാഘോഷം നാളെ. മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അനുകരണീയമല്ലെന്നും ഭരണഘടനയെ മാനിച്ചുകൊണ്ട് മതവിശ്വാസം പിന്തുടരണമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടി വരുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. ജനങ്ങൾ കൂടുതലായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 173rd ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനവും പുരസ്കാര സമർപ്പണവും നാളെയും മറ്റന്നാളുമായി നടക്കും. ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനം നാളെ വൈകുന്നേരം തിരുവനന്തപുരം പാളയത്ത് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:25. ഇപ്പോൾ നാലുമണിപ്പൂക്കൾ.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ 4 മണി പൂക്കളിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും സന്ദേശങ്ങളും ഡെഡിക്കേഷൻസും ഒക്കെയായി ഇന്നത്തെ 4 മണി പൂക്കൾ ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് 4 മണി പൂക്കളിലേക്ക് വാട്സാപ്പ് മെസ്സേജസ് അയയ്ക്കാം. ഈ നമ്പറിൽ 9446455888 നമ്പർ ആവർത്തിക്കാം. 9446455888 മെസ്സേജസ് അയക്കുമ്പോൾ നിങ്ങളുടെ പേര് മാത്രം പോരാ, ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. മെസ്സേജസ് അയക്കേണ്ട നമ്പർ 9446455888.

ാണ് അഭിഷേകിന്റെ മെസ്സേജ്. ഇങ്ങനെയാണ്, ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു അഭിഷേക്. അഭിഷേകിനും കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അഭിഷേകിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ജിത്തു, അമാൻ, സൂര്യ, റയാൻ. ഇവർക്കെല്ലാവർക്കും വേണ്ടി കാക്ക കാക്ക എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും നടൻ സൂര്യയുടെ വലിയ ഫാൻസ് ആണ്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

നാലുമണിപ്പൂവിലെ അടുത്ത മെസ്സേജ്. ഹായ് നാലുമണിപ്പൂവേ, ദിസ് ഇസ് അബൻ റിജു, പെരുമ്പാവൂർ ആയത്തുപടി. വാഴ ടൂയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരണം. എൻ്റെ വാവയ്ക്കും എനിക്കും അമ്മയ്ക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയാണ് ഈ പാട്ടെന്ന് പറഞ്ഞിട്ടാണ് അബൻ റിജു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അബൻ, ഇതാ വരുന്നു താങ്കളുടെ ഇഷ്ടഗാനം.

ഹായ് നാലുമണി പൂവേ, ഐ എം ഷെറിൻ ബോസ് ഫ്രം കാലടി. ഐ നീഡ് എ സോങ് നെഞ്ചുകുൾ പെയ്തിടും ഫ്രം ദ മൂവി വാരണം 1000. ദിസ് സോങ് ഇസ് ഡെഡിക്കേറ്റഡ് ടു അരവിന്ദ് ആൻഡ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നും ഷെറിൻ. അപ്പോൾ അരവിന്ദിനും ശ്രീലക്ഷ്മിക്കും വേണ്ടി ഷെറിൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഇതാ.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: സമയം 4:20. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി FM വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയായ 4 മണിപ്പൂക്കൾ. ഈ പരിപാടിയിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. 9446455888. മെസ്സേജസ് അയക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ പേര് മാത്രം പോരാ, ഒപ്പം സ്ഥലവും നിർബന്ധമായും വെച്ചിരിക്കണം. മെസ്സേജസ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി: 9446455888. ഇതാ നമ്മുടെ അടുത്ത മെസ്സേജ് റെഡി ആയിട്ടുണ്ട്. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ പേര് രാജലക്ഷ്മി, ഞാൻ പുത്തംകുരിശാണ് എൻ്റെ സ്ഥലം. എൻ്റെ മോൻ രുദ്രാക്ഷിനും ഹസ്ബൻഡ് ലതീഷിനും അമ്മ തങ്കമ്മയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജലക്ഷ്മിയുടെ മകനും ഹസ്ബൻഡിനും അമ്മയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് 4 മണിപ്പൂക്കളിലൂടെ ഇതാ.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു ഇ എം ഐ ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.

ഹലോ, നാലുമണിപ്പൂവേ. എൻ്റെ പേര് ആദർശ്. ഐ എം ഫ്രം തൃപ്പൂണിത്ര. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും യേ ജവാനി ഹേ ദിവാനി എന്ന ഹിന്ദി മൂവിയിലെ ബത്തമീസ് ദിൽ എന്ന പാട്ട്, ബെന്നി ദയാൽ പാടിയ ബത്തമീസ് ദിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് ആദർശ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദർശിനും ആദർശിൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ബത്തമീസ് ദിൽ സോങ് നാലുമണിപ്പൂക്കളിലൂടെ.

0: ഒരുപാട് കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

ഹായ് നാലുമണിപ്പൂവേ, ഗുഡ് ഈവനിങ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിന്നെ കേൾക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? രഥോത്സവം എന്ന സിനിമയിലെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ സോങ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കറൂറ്റിൽ നിന്നും ലക്ഷ്മിപ്രിയ. ഓക്കെ, രഥോത്സവം എന്ന സിനിമയിലെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും പിന്നെ അമ്മൂമ്മയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. അച്ഛൻ്റെ പേര് ബിജു, അമ്മ ബീന, ചേട്ടൻ വിഷ്ണു, അമ്മൂമ്മ മറിയൻകുട്ടി. വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തരണേ നാലുമണിപ്പൂവേ എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി വിശ്രമിക്കേണ്ട, ലക്ഷ്മി ആവശ്യപ്പെട്ട ഗാനം ഉടനെ കേൾക്കാം. ഒപ്പം ലക്ഷ്മി മറ്റൊരു കാര്യം കൂടെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. നാലുമണിപ്പൂ അവതരിപ്പിക്കുന്ന അവതാരികയ്ക്കും പിന്നെ ബാക്കി എല്ലാ അവതാരകർക്കും കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ലക്ഷ്മി. എന്താണെങ്കിലും ലക്ഷ്മി അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അമ്മൂമ്മയ്ക്കും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പാട്ടാണ് രഥോത്സവം എന്ന സിനിമയിലെ യേശുദാസും ചിത്രയും പാടിയ തെച്ചിപ്പൂവേ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ സഞ്ജന, ഫിഫ്തിൽ പഠിക്കുന്നു. എനിക്കൊരു പാട്ട് വെച്ച് തരണം. പുലിമുരുകൻ എന്ന സിനിമയിലെ പാട്ടാണ് സഞ്ജന ചോദിച്ചിരിക്കുന്നത്, മെസ്സേജ് അയച്ചിരിക്കുന്നത്. വല്ലഞ്ചിറ. അപ്പോൾ സഞ്ജനയ്ക്ക് വേണ്ടി പുലിമുരുകൻ മൂവിയിലെ പാട്ട് ഇതാ.

അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ക്രോണിക് ബാച്ചിലറിലെ ചിരിയോ ചിരി ചിരി ചിരിയോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ആര്യ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യയുടെ അമ്മയ്ക്ക് കൊച്ചി എഫ് എമ്മിൻ്റെയും നാലുമണിപ്പൂക്കളുടെയും വക ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പാട്ട് ഇതാ.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അദിതി ഫ്രം മാള. എൻ്റെ അനിയന്മാർ ആദിത്യൻ, അഥർവ, ആദി എന്ന് വിളിക്കുന്ന ആദിത്യൻ, അച്ചു എന്ന് വിളിക്കുന്ന അഥർവ, ഇവർക്ക് രണ്ടു പേർക്കും ഉസ്താദ് ഹോട്ടൽ എന്ന മൂവിയിലെ അപ്പങ്ങളെമ്പാടും എന്ന് തുടങ്ങുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാലുമണിപ്പൂക്കളിലൂടെ ഈ പാട്ട് അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചാണ് അദിതി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദിതി വിഷമിക്കണ്ട, അദിതിയുടെ അനിയന്മാർ ആദിക്കുട്ടനും അച്ചുകുട്ടനും വേണ്ടി അപ്പങ്ങളെമ്പാടും എന്ന് തുടങ്ങുന്ന ഉസ്താദ് ഹോട്ടലിലെ പാട്ട് ദാ വരുന്നു.

അങ്ങനെ നമ്മുടെ 4 മണിപ്പൂവിന്റെ സമയം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം മെസ്സേജസിലേക്ക് പോകാം. ഡിയർ 4 മണിപ്പൂവേ, എൻ്റെ മോൾ അൽഫിനയുടെ പിറന്നാളാണ്. അപ്പോൾ അവൾക്ക് നല്ലൊരു പാട്ട് വെച്ചത് കൊടുക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെസി ദിലീപ് മുണ്ടംവേലി. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അൽഫിന കുട്ടിക്ക് കൊച്ചി FM-ൻ്റെയും 4 മണിപ്പൂക്കളുടെയും വക പിറന്നാൾ ആശംസകൾ. ഇനി മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് 3പത്തടത്ത് നിന്നും അർജുനാണ്. ഹായ് 4 മണിപ്പൂവേ, എനിക്കൊരു വിജയ് പാട്ട്, അതായത് പാട്ടും പറഞ്ഞിട്ടുണ്ട്, അറബിക് കുത്ത് സോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിജയ് ഫാൻസിനും വേണ്ടി അർജുൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർജുനും അർജുൻ്റെ ഫ്രണ്ട്സിനും പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അൽഫിന കുട്ടിക്കും വേണ്ടി അറബിക് കുത്ത് സോങ്.

ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് നാലു മണിപ്പൂക്കളിലേക്ക് മെസ്സേജസ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും ഒക്കെയായി നാലു മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: സേവന വാർത്തകൾ. പെരുമ്പാവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ഭാഗമായി 100% സൌജന്യ നൈപുണ്യ വികസന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എൻ സി വി ഇ ടി സർട്ടിഫിക്കേഷനോടുകൂടിയ ആപ്ലിക്കേഷൻ ഡെവലപ്പർ, വെബ് ആൻഡ് മൊബൈൽ, ജൂനിയർ ഡാറ്റ അനലിസ്റ്റ്, ഫിനാൻഷ്യൽ സർവീസസ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ആപ്ലിക്കേഷൻ ഡെവലപ്പർ, വെബ് ആൻഡ് മൊബൈൽ കോഴ്സിന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് വിഭാഗത്തിൽ യു ജി 2 പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ 10 ശേഷം 3 ഡിപ്ലോമയും വെബ് മൊബൈൽ മേഖലയിൽ 1.5 പ്രസക്തമായ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ ഡാറ്റ അനലിസ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് കോഴ്സിന് +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. പെരുമ്പാവൂർ കുറുപ്പംപടി ഡയറക്ട് ക്യാമ്പസിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 10 അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 94 95 99 97 29 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 94 95 99 97 29. മറ്റൊരു നമ്പർ 94 95 99 96 28. 94 95 99 96 28.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
3: സ്നേഹപൂർണമായ കരുതലിന്റെ 13 സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
1: 1550.
4: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
8: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 July അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: എല്ലാ ദിവസവും രാവിലെ 7

0: 55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ അറബിക് വകുപ്പിൽ SC ST OBC വിഭാഗങ്ങളിൽ സീറ്റൊഴിവ്. ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഫോൺ നമ്പർ 0466221 2123, 0466221 2123. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
2: ആകാശവാണി FM വാർത്തകൾ.
3: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജപറോവുമായി കൂടിക്കാഴ്ച നടത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം നാളെ. മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടി വരുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജനങ്ങൾ കൂടുതലായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 173-ാമത് ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനവും പുരസ്കാര സമർപ്പണവും നാളെയും മറ്റന്നാളുമായി നടക്കും. ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനം നാളെ വൈകുന്നേരം തിരുവനന്തപുരം പാളയത്ത് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ട്രെയിനുകളിലെ അനധികൃത യാത്ര തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 16 മണിക്കൂർ പ്രത്യേക ടിക്കറ്റ് പരിശോധനാ യജ്ഞം സംഘടിപ്പിച്ചു. അനധികൃതമായി യാത്ര ചെയ്ത 725 പേർക്കെതിരെ കേസെടുക്കുകയും 566,210 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. 30 കോഴ്സുകളിലേക്ക് SGOU.AZ.IN എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ.
2: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:33. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാർലി എന്ന ചിത്രത്തിൽ വിജയ് പ്രകാശ് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗോപി സുന്ദർ.

0: 40 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: KS ഹരിശങ്കർ പാടിയ ഗാനമാണ് ഇനി. BK ഹരിനാരായണൻ എഴുതി, കൈലാസ് മേനോൻ സംഗീതം പകർന്ന് തീവണ്ടി എന്ന ചിത്രത്തിലെ ഗാനം.

ഹരിഹരൻ, ഗോകുൽ ഗോപകുമാർ എന്നിവർ തുടരുമെന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾ, ജെയ്ക്സ് ബിജോയുടെ സംഗീതം.

0: തിളക്കം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: ഹരിഹരൻ, ഗോകുൽ ഗോപകുമാർ എന്നിവർ തുടരും എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. BK ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജേക്സ് ബിജോയി.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് സുരേഷ് പീറ്റർ സംഗീതം പകർന്ന ഗാനമാണ് അടുത്തത്. രാവണപ്രഭു എന്ന ചിത്രത്തിൽ ശ്രീറാം കെ എൽ, സ്വർണലത എന്നിവർ പാടിയത്.

0: പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
1: ഇനി രസികൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നൊരുക്കിയ ഈ ഗാനം പാടിയത് സുജാത മോഹൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ദോസ്ത് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയ ഗാനമാണ് അടുത്തത്. എസ് രമേശൻ നായർ വരികളും വിദ്യാസാഗർ സംഗീതവും ഒരുക്കിയിരിക്കുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: താങ്കളുടെ ചായ
2: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
1: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
2: എങ്ങനെ?
1: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
2: ഇത്ര എളുപ്പമോ?
1: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു. ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
2: എന്റെ പൊന്നോ വേണ്ട.
1: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഹലോ ചേട്ടാ.
5: ആ ഹലോ.
4: മോളുടെ പാട്ട് വിടരുന്ന മുട്ടുകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
5: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
4: വേവ്സ് ആപ്പോ? അതെന്താ?
5: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
4: അപ്പോ റേഡിയോ വേണ്ടേ?
5: ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന

0: സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഒരു കർഷകനെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് ചളിയൊക്കെ പേരുണ്ട്, ചെരുപ്പൊന്നും ഇടാതെ ഒരു കയ്യിലൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയോ പാളയോ അല്ലെ തോർത്തോ ഒക്കെ കെട്ടി, ആ ഒരു കൺസെപ്റ്റ് ഇരുന്ന് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നത്. കൃഷി എന്താന്ന്, കൃഷി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ആ കോട്ടും വെള്ള ഷർട്ടും ഇതൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. അല്ലെ ഡോക്ടർ നമ്മൾ പറയുമ്പോൾ തന്നെ സ്റ്റെസ്കോപ്പ് കയ്യിൽ വരുന്ന പോലെ തന്നെ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഈ ചളിയും ഇതും വരുന്നത് കൊണ്ടാണ് എന്താണ് കൃഷി എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അങ്ങനെയല്ല, കൃഷിക്കാരനെ കണ്ടെന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ഞാനും നടക്കുന്നത്. അങ്ങനെ കണ്ടാൽ പോരാ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്.
1: ഇത് കണ്ണൂർ ഇരിട്ടിയിലെ മൺസൂൺ മഷ്റൂം ഉടമ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ വാക്കുകളാണ്. ഇന്നത്തെ യുവതലമുറയുടെ കർഷകൻ എന്ന നിർവചനത്തിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉന്നത ജീവിത നിലവാരവും അംഗീകാരവും ഉറപ്പുവരുത്തുന്ന ഉയർന്ന വരുമാനമുള്ള തൊഴിലായി കാർഷിക മേഖലയെ കാണുന്നതിന്റെ പ്രതിഫലനമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് മിന്നുന്ന വിജയം ഉറപ്പാക്കുന്ന വിവിധ സംരംഭങ്ങൾ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുണ്ട്. ഐടി മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിരവധി യുവജനങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഒരു വമ്പൻ സംരംഭമായി വളർന്നുവരുന്നത് ഈ രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി അറിവ് നേടി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകാം എന്ന ആത്മവിശ്വാസം കൊണ്ടുതന്നെയാണ്. കാർഷിക മേഖലയിലെ തൊഴിൽ ദാതാക്കളാകുന്ന ഇവർ കാലാനുസൃത മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ വിജയപഥങ്ങളിലേക്കെത്തുന്നു. ഇത്തരം യുവസംരംഭകരെയും യുവതലമുറയെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ കൃഷിവകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കി വരികയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ രാഹുൽ ഗോവിന്ദാണ്. മികച്ച ജോലിയും മികച്ച വരുമാനവും ഉപേക്ഷിച്ച് കൂൺകൃഷി രംഗത്തേക്ക് വന്നത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നെയാണ്. 2018 ആരംഭിച്ച തന്റെ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 30-ലധികം പേർക്ക് തൊഴിൽ നൽകാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനുമൊക്കെയായത് അടിപതറാതെ ഈ രംഗത്ത് ചുവടുറപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. ശ്രീ രാഹുൽ തന്റെ സംരംഭകനിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ ഞാറ്റുവേലയുമായി പങ്കുവയ്ക്കുന്നു.
2: ബേസിക്കലി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2011 കപ്പലിൽ കയറിയതാണ്. 2016 ഇറങ്ങുന്നത്. 16-17 ടൈമിൽ തന്നെ അമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂണ് വീട്ടിൽ വിറക് പുരയിൽ ചെയ്ത് കൊടുത്താണ്. ഞാനതിനുശേഷം സെക്കൻഡ് മേറ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോഴ്സുകളും പരീക്ഷകളും പൈസ ചിലവുള്ളൊരു ഇതാണ്. 2 വർഷം ചുരുങ്ങിയതുമാണ്. അപ്പം ആ സമയത്ത് ഒരു ഇൻകം എന്ന രീതിയിൽ അമ്മേൻ്റെ കൂണ് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ അകത്തെ ഒരു ഇൻകം ജനറേഷൻ കണ്ടപ്പോൾ, പിന്നെ വൈറ്റ് കോളർ ജോബിനേക്കാൾ നമ്മളെ മേലെ നിന്ന് ആരും നിയന്ത്രിക്കാതെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ആണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരാൾ വൈകുന്നേരം എന്തായി ചെയ്തോ ഇല്ലയോ എന്നിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു കേൾക്കുന്നതിലും സുഖം, നമ്മളോട് ആരും ചോദിക്കാനും പറയാതെ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ഫ്രീഡാണ് ഞാൻ കാണുന്നത്. വൈറ്റ് കോളറിനേക്കാൾ നല്ലത് ആ ഫ്രീഡമാണ് എല്ലാവർക്കും ഇല്ലാത്തത്. അത് സുഖിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം ആ ഒരു ചിന്തയിൽ നിന്നാണ്. ഇത് നല്ലതാണെങ്കിൽ ഈ മേഖലയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ ഈ രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡോക്ടർ ജയരാജ് സാറ്, കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹെഡായിരുന്നു, റിട്ടയർഡായി. ഞാനൊരു 3-4 കിലോ കൂണുണ്ടാക്കുമ്പോൾ എന്നോട് സാറ് ചോദിച്ചത് ഏഴിമല നാവിക അക്കാദമി അല്ലെ CRPF കാൻറ്റീൻ കണ്ണൂർ പോലീസ് അവിടെ ഇവിടെ ഒരു 50 കിലോ കൂണ് ഓർഡർ തന്നാൽ രാഹുൽ കൊടുക്കാൻ പറ്റില്ലേ എന്നില്ല ചോദിക്കുമ്പോൾ, 3 കിലോ കൂണുണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 50 കിലോ അല്ലെ 100 കിലോൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളും ആ നാട്ടിലും ഇല്ല എന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ

0: ഉറപ്പും ഉണ്ടല്ലോ, അത് തരുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ആരും അതിന് മാത്രം ചെയ്യുന്നില്ല, നമുക്ക് പോകേണ്ട വഴിയിൽ ആരും ഇല്ല, തടസ്സങ്ങളില്ല എന്ന് കണ്ടപ്പോഴാണ് അതിലേക്ക് കൂടി നടക്കാമെന്ന് വിചാരിച്ചത്.
1: കർഷകൻ എന്നതിന്റെ നിർവചനം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് ശ്രീ രാഹുലിന്റെ അഭിപ്രായം. കൂടുതൽ വരുമാനം നേടുന്നതിന് കൃഷിക്കൊപ്പം അതിന്റെ അനന്ത സാധ്യതകൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണം.
0: ഒരു കർഷകൻ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക്കലി അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കലാണ് കർഷകന്റെ പണി എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് തേങ്ങയാണെങ്കിൽ തേങ്ങ ഉണ്ടാക്കി അതുകൊണ്ടായിട്ട് സംഭരണശാലകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൃഷി വകുപ്പിന് കൊടുക്കുന്നു, അല്ലെ എഫ് പി ഒ കൊടുക്കുന്നു, അല്ലെ കടകളിൽ കൊടുക്കുന്നു. അവിടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതായിട്ടുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതിനപ്പുറം അങ്ങനെ ചിന്തിക്കുന്ന കർഷകരും അതിന്റെ നടുക്ക് നിന്ന് ഇത് വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ആക്കുന്നതോ വിൽക്കുന്നതോ ആയിട്ട് നടുക്കുള്ള ആളോ ആണോ വരുമാനം ഉണ്ടാക്കുന്നതോ നോക്കിക്കഴിഞ്ഞാൽ, വരുമാനം എന്നുള്ള കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വരുമാനം അവരാണ് ഉണ്ടാക്കുന്നത്. കൃഷി ഇഷ്ടമുള്ളവർ പാഷനായിട്ടും ആ സംതൃപ്തി അതൊക്കെ വേറെ, ഫിനാൻഷ്യലി ആണ് നമ്മൾ പലതും കാണുന്നതെങ്കിൽ വരുമാനം അവർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു മേഖല എന്ന് അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും, കൂണുണ്ടാക്കുമ്പോൾ അതിന് വേണം വിത്ത് കൊടുക്കണം, എന്നാൽ മാധ്യമം കൊടുക്കണം, അതിന് പാക്കിംഗ് കൊടുക്കണം, ലേബലിംഗ് കൊടുക്കണം, മാർക്കറ്റിംഗ് ഐറ്റംസ് കൊടുക്കണം, ഫാം കൺസ്ട്രക്ഷൻ ചെയ്യണം. ഇങ്ങനെ ഒരു കർഷകന് വേണ്ട എല്ലാം കൊടുക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ ഇൻകം ജനറേഷൻ എന്ന രീതിയിലൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ കർഷകൻ എന്നുള്ള രീതിയിലൊരു ഉൽപ്പന്നം കൃഷി ചെയ്യുക, അത് വിൽക്കുക, ഇത് മാത്രമുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒതുങ്ങാതെ നിന്നതുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നത്.
1: ആദ്യമായി കടന്നുവരുന്നവർ അധികം മുതൽ മുടക്കില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുക, പഠിക്കുക, പരീക്ഷിക്കുക, അതിനുശേഷം ചുവടുറപ്പിക്കുക. കൂൺ മേഖലയിൽ നല്ല സാധ്യതകളുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. കൂണുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ട്, നല്ല വില തരാനും ആളുണ്ട്.
0: ഇതിലേക്ക് ഇറങ്ങുന്നവരോട് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ പൈസയൊന്നും ചിലവാക്കാതെ കൃഷി തുടങ്ങുക, എന്നിട്ട് അതിനെ പരിപാലിക്കുക. ഒരു 2000 രൂപ 5000 രൂപ മാത്രം ചിലവാക്കിയിട്ട് അത് പരിപാലനം നടത്തിയിട്ട് അപ്പം മനസ്സിലാവും ഇത് നമുക്ക് പറ്റിയ പണിയാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറ്. പിന്നെ സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇവിടെ കൂണില്ല. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരമായാലും എറണാകുളമായാലും ഏത് ജില്ലയിലെ ഒരു മെയിൻ ടൗണിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 10 ഹൈടെക് ഫാമുകളും കസ്റ്റമേഴ്സും എനിക്കുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വേറെ, ഹൈടെക് രീതിയിൽ ചെയ്യുന്ന 10 ഫാമുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 10 ഫാമിലും മിനിമം 5, 10, 15, 20 കിലോനുള്ളിലായിട്ട് ഓരോ ഫാമുകാരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറൗണ്ട് 150-200 കിലോസ് കൂണ് എനിക്ക് പരിചയമുള്ള അല്ലെ എൻ്റെ കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വൈകുന്നേരം ഒരു 5 കിലോ കൂണ് വാങ്ങാൻ എല്ലാ കടകളും കയറി ഇറങ്ങിയാലും 5 കിലോ കൂണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു 5 കിലോ കൂണ് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചാൻസ്. അത്രയേ ഉള്ളൂ ഇവിടെ വളർച്ച, അത്രേ വന്നിട്ടുള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല, ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാലും മാത്രമേ ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ. എല്ലാവരും പറയുന്ന കാര്യം ഉപയോഗിക്കില്ല എന്നാൽ, ഉൽപ്പാദിപ്പിച്ചാലല്ലേ ഉപയോഗിക്കുള്ളൂ. പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഞാൻ ഒന്ന് കൂണുണ്ടോ വിൽക്കാൻ? കൂണില്ല. കൂണില്ലാതെ വിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടെന്നാ വേണ്ടത്? ഒരു സാധനം ഉണ്ടാകുമ്പോഴല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.

കൂൺ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? പഠനത്തിന്റെ ഭാഗമായി റിസർച്ച് ചെയ്യണോ? എങ്കിൽ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂമിലേക്ക് വന്നോളൂ. അതിനുള്ള ലാബും മറ്റ് സജ്ജീകരണങ്ങളും തയ്യാർ. താമസിച്ച് പഠനം പൂർത്തിയാക്കി പോകാനുള്ള സംവിധാനങ്ങൾ വരെ ഇന്നിവിടുണ്ട്.

ഞങ്ങളുടെ റിസർച്ച് സെന്ററിൽ നിലവിൽ കേരളത്തിലെ കർഷക സർവകലാശാലയോ അല്ലെ ബാക്കിയുള്ള കോളേജുകളിലോ ബോട്ടണിയാണോ സുവോളിച്ചാണോ ആർക്കും വന്നിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയ ലാബും അക്കോമഡേഷൻ ഫെസിലിറ്റിയും കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാബുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സാണ് ഉള്ളത്. അവിടെ 10 മണി തുറക്കുന്നതിനുണ്ട്, 5 മണി അടക്കുന്നതിനുണ്ട്, ഇല്ലേ ഹോളിഡേയ്സ് എല്ലാം വരും, ഞായറാഴ്ചയും വരും, ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് 5 മണിക്കോ 6 മണിക്കോ

0: പത്ത് മണിക്കോ രണ്ട് മണിക്കോ നിങ്ങൾക്ക് സമയമുള്ളിടത്ത് വന്ന് താമസിച്ച് പഠിച്ച് റിസർച്ച് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് പോകാനുള്ളൊരു പബ്ലിക് ഫെസിലിറ്റി മഷ്റൂം ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലാണ്, അത് പണി പൂർത്തീകരിക്കുക. അക്കോമഡേഷൻ്റെ ആയി ലാബിൻ്റെ കാര്യങ്ങൾ നടന്നുകൊടുക്കുന്നു.
1: ഈ രംഗത്ത് ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണോ എന്നതല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം.
0: ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് പല ആൾക്കാരുടെയും രാവിലെ കൂണ് പറിച്ച് സാറേ അല്ലെങ്കിൽ ഇന്നത്തെ വിളവ് എന്ന് പറഞ്ഞിട്ട് വിരിഞ്ഞ കൂണിൻ്റെ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അത് വേറെ തന്നെ, അത് വേറെ ആയിരിക്കും, കാണാനും പറ്റില്ല അനുഭവിക്കാനും പറ്റില്ല, അതെനിക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വല്ല സുഖമാണ്.
1: വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം, ചുരുങ്ങിയ മുതൽ മുടക്ക്, അത്യാവശ്യം നല്ല വരുമാനം, എന്നാൽ ശ്രമിച്ചു നോക്കാം അല്ലേ.
0: നിങ്ങൾ വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ആ വീട്ടമ്മയുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടിലേക്കുള്ള ഊണ് മാത്രം ഉണ്ടാക്കിയാൽ ഒരു 400-500 രൂപ ഉണ്ടാക്കിയാൽ തന്നെ അയാൾക്ക് വേറെ ട്രാവൽ എക്സ്പെൻസ്, പാക്കിങ് ലാബലിങ്, അതായത് നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് ഇതൊന്നും വേണ്ട. ഒരു കടകളിൽ വെച്ച് വെക്കുന്നതിന് മാത്രം ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുറ്റുമുള്ള 50 വീട്ടിലേക്ക് കൂണ് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു വരുമാനം. അത് വലിയ സ്കെയിലല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ ഒരു 50 വീട് അത്രയേ ഉള്ളൂ. അതിലെല്ലാവരും വാങ്ങില്ല, ഒരു 10 വീട്ടുകാർ 5 വീട്ടുകാർക്കോ വേണ്ട 1-2 kg, ഒരു 500-700 രൂപ ഒരു ദിവസം. പഠിക്കണം, ഒരു സമയമുണ്ട് പഠിക്കാൻ. കൂണ് വേണ്ട ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു സമയം, കൂണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ കൂണുണ്ടെന്ന് അറിയാനുള്ളൊരു ടൈം, ഈ രണ്ട് ടൈമും ഒത്തുവരുന്ന സമയത്ത് പിന്നെ മുതൽ അങ്ങോട്ട് നല്ല വരുമാനവും വിജയവും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും.
1: കണ്ണൂർ ഇരിട്ടിയിലെ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂംസ് ഇന്ന് യുവ സംരംഭകർക്കിടയിലും കാർഷിക രംഗത്തും ഒരു ചർച്ചാ വിഷയമാണ്.
0: രാഹുൽ ഗോവിന്ദ് ഫൗണ്ടറാണ്. 9895912836 ഇത് എൻ്റെ നമ്പർ ആണ്. ഒരു നമ്പർ കൂടിയുണ്ട്, 89 21 390 344.
1: പ്രതിമാസം 500,000+ രൂപയുടെ വരുമാനവും 500,000+ രൂപ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമായി നൽകുകയും ചെയ്യുന്ന ഈ യുവ സംരംഭകന്റെ വിജയഗാഥയിൽ തെല്ലും അതിശയോക്തിയില്ല. സാധ്യതകൾ തേടിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അതിവേഗം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ശ്രീ രാഹുൽ ഗോവിന്ദനെ പോലുള്ള ചെറുപ്പക്കാർ കാർഷിക മേഖലയിലെ വിജയതിലകങ്ങളും വഴികാട്ടികളുമാണ്. ശുഭപ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 59:23. പ്രിയ ശ്രോതാക്കളെ, ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
1: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. ഒന്ന്, ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ കേന്ദ്ര ഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും NPSന്റെ ഭാഗമാകാം. 2, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി NPS സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി NPS അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. 3, 18-70 പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും NPS വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് NPS പദ്ധതിയുടെ ഭാഗമായത്. NPSന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് NPSന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി NPS കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും NPSന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു POP ഒരു അക്കൗണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള POP, SP ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി നഗരം മാറിയാലും ഏത് POP SP വഴിയും അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് NPS മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും NPSന്റെ ഗുണഭോക്താക്കളാകാം. NPS വാത്സല്യ PFRDA നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് NPS വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് NPS വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൗണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ NPS അക്കൗണ്ടിലേക്ക് NPS വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
0: NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം, ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 6 കഴിഞ്ഞ് 4:56. ഇനിയും ന്യൂസ് ഇൻ ഇംഗ്ലീഷ് ഡൽഹിയിലെ.
3: This is Akashvani. The news read by

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മട്ടുപ്പാവിൽ കിഴങ്ങുവർഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയും ഭാര്യ മറിയാമ സാമുവലും കൃഷിവിശേഷങ്ങൾ പങ്കുവെക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഹോട്ടൽ ഭക്ഷണം വില ഏകീകരണം സാധ്യമോ? 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചിയിൽ പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച കർണാടക സംഗീത കച്ചേരി. പെരിശ്രീരാമമൂർത്തി വയലിൻ, TK മൂർത്തി മൃദംഗം, EM സുബ്രഹ്മണ്യം ഖടം. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്. മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233. 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഇനി നാളത്തെ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചെങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് സിറാജ് കാസിം. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നു സ്വരൂപം. RCR കായം എന്തു പഠിക്കണം, എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AHMS FM ഹെൽത്ത് ലൈൻ. PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AIHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജി സംസാരിക്കുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറബനമുട്ട്, PM ഷംസുദ്ദീനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ.

0: 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം, പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് സിറാജ് കാസിം. 7:55 ഒരിടത്തൊരിടത്ത്, മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. സമയം 6:00 കഴിഞ്ഞ് 19:00. ഇനി മധുരം ഗീതം ലളിതഗാനം കേൾക്കാം. ചിത്രപാടിയ ഗാനം, വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലോ അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നോ ഡൗൺലോഡ്

0: അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842422292 അല്ലെങ്കിൽ 42 22 94.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
6: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
5: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
6: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
5: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 8 കാസർഗോഡ് റാണിപുരത്തും 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. റാണിപുരത്തെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 2 മുൻപും മീശപ്പുലിമലയിലെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 8 മുമ്പും ktym.kswybi@kerala.gov.in എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം.
7: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
8: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
11: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
11: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
11: എന്നാ മൈ ജി തന്നെ പോവാം.
10: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
12: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
13: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
12: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
13: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
12: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
13: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
12: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
14: 30 കോടി രൂപയുടെ
15: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:29:24. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: രാത്രിയിൽ SMS KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലോക്കായി പോയാലോ?
1: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: മൈ ബാങ്ക് ഈസ് ഓൾവേസ് വിത്ത് മീ. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT, all banking services right at my fingertips.
5: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
6: Akashavani. Namaskaram. Pradeshika Vartakal. Vaikunnathu Tulasidas Parameswaran. Pradhana Vartakal. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
7: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Kerala should come up. All the Keralites should come and settle in Kerala. That is my wish. That is what is Viksit Bharat.
6: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ്

0: യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: തൂഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ 2ാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗസംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൌകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി.
0: ഒഡീഷ കേഡർ IPS ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് IG. IG ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് 43 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ ഗാനം. സുദീപ് പലനാട് സംഗീതം നൽകി. സുദീപ് പലനാട്, അമൃത സുരേഷ് എന്നിവർ പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ.

അടുത്ത ഗാനം മാളികപ്പുറം എന്ന ചിത്രത്തിൽ രഞ്ജൻ രാജ് സംഗീതം നൽകി രഞ്ജൻ രാജും സംഘവും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ഹലോ ചേട്ടാ.
2: ആ ഹലോ.
1: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേൾക്കുക?
2: അതൊക്കെ ഈസി അല്ലേ, ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
1: വേവ്സ് ആപ്പോ? അതെന്താ?
2: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
2: ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 26°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ഇപ്പോൾ സമയം 6:50:13.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇന്ന് പരിചയപ്പെടുന്നത് മട്ടുപ്പാവിൽ കിഴങ്ങുവർഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയെയും ഭാര്യ മറിയാമ്മ സാമുവലിനെയുമാണ്. കേൾക്കാം കൂടുതൽ വിശേഷങ്ങൾ. എങ്ങനെയാണ് കൃഷിയോടൊക്കെ ഒരു താല്പര്യം?
1: പപ്പ നല്ലപോലെ കൃഷി ചെയ്യുമായിരുന്നു, എന്ത് ചെയ്താലും നല്ലപോലെ ഉണ്ടാകുമായിരുന്നു. ഞാനൊന്നും കൃഷിയിൽ അങ്ങനെ ചെയ്യത്തില്ലെങ്കിലും കൂടെ പോയി നിൽക്കുകയും കാണുകയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലാതെ ഞാനങ്ങനെ കൃഷിയൊന്നും തന്നെ ചെയ്തിട്ടില്ല. ആ ഒരു ഓർമ്മ വെച്ചിട്ട് പപ്പ ചെയ്യുന്നത് കണ്ടിട്ട് ഉള്ള ചെറിയ ചെറിയ കൃഷികളാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്.
0: മട്ടുപ്പാവിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. താഴെ സ്ഥലം കുറവാണ്.
1: അതെ അതെ, താഴെ സ്ഥലമില്ല, അപ്പൊ മേളിലാണ് ചെയ്യുന്നത്.
0: ഇവിടെ കൂടുതലും കിഴങ്ങുവർഗ വിളകളാണ്. എന്തുകൊണ്ടാണ് ഈ കിഴങ്ങുവർഗ വിളകൾ കൂടുതലായിട്ട് മട്ടുപ്പാവിൽ ചെയ്യാനായിട്ട് കാരണം?
1: കിഴങ്ങുകള് തിന്നാൻ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ചേമ്പുണ്ട്, പിന്നെ കപ്പയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്. അങ്ങനെ കിഴങ്ങുവർഗങ്ങള് ഒരുമാതിരിപ്പെട്ടതെല്ലാം ഉണ്ട്. പരിചരണം കുറവാണല്ലോ അതിന്. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തെ അതിൻ്റെ വെള്ളവും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു തുടങ്ങും. വലിയ പരിചരണം ആവശ്യമില്ല.
0: സാധാരണ മണ്ണിൽ നടുന്നത് പോലെയല്ല നമ്മൾ മട്ടുപ്പാവിലൊക്കെ കിഴങ്ങുവർഗ വിളകളൊക്കെ നടുമ്പോൾ. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഏത് രീതിയിലാണ് നമ്മൾ ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് ഇതിനു വേണ്ടി ഒരുക്കേണ്ടത്?
1: ഗ്രോ ബാഗിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരിയില, ആദ്യമേ കുറച്ച് കരിയില ഇടും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചാണകം ഇടും, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മണ്ണിടും. അങ്ങനെ അത് മൂന്നാല് തട്ടായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചേമ്പ് ആണെങ്കിലും കപ്പ ആണെങ്കിലും എല്ലാം നടുന്നത്. ചേനയാണെങ്കിലും എല്ലാം അങ്ങനെയാണ് നടുന്നത്. കരിയിലയും ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് വളർന്ന് പൊങ്ങി വരുമ്പോൾ പരുവമായി വരുമ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കും ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിൻ്റെ പുറത്തോട്ട്. പിന്നെ വളത്തിൻ്റെ ആവശ്യമില്ല, അത് വളർന്നോളും.
0: ഇവിടെ ഇപ്പോൾ ചേന, ചേമ്പ് ഇതൊക്കെ ഏകദേശം എത്ര കടകളൊക്കെ വെച്ചിട്ടുണ്ട്?
1: ചേമ്പ് 10-15 കൂടെ ഉണ്ട്. ഉള്ളത് വീട്ടിലെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കപ്പയുണ്ട്, 10-3 കപ്പ എടുത്തിട്ടുണ്ട്. ചേന ഒന്നേ വെച്ചിട്ടുള്ളൂ.
0: ഈ കപ്പയൊക്കെ നമ്മൾ ഒരുമിച്ച് പറിക്കുമോ അതോ?
1: ഇല്ല, ഓരോ മൂടെ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു ഇപ്പോഴും ഇവിടെ താമസം. അപ്പൊ ഞങ്ങൾ പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴായിരിക്കും കൂടുതലും പറിക്കുന്നത് നല്ലത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് ചിലപ്പോൾ മാന്തി എടുക്കും, പറിക്കേണ്ടത്. അപ്പൊ പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേസ്റ്റ് ആയി പോകും, ബാക്കി ഇരുന്നിട്ട് കറുത്തു പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഞങ്ങൾ മാന്തി മുറിച്ചെടുക്കും.
0: അപ്പൊ അങ്ങനെ എടുക്കുമ്പോ പിന്നീട് വീണ്ടും പുതിയ കപ്പ കിഴങ്ങൾ വന്ന്
1: കണ്ടിട്ടുണ്ട്? പുതിയ കിഴങ്ങുകൾ അങ്ങനെ വരത്തില്ല, ഉള്ളത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വലുതായിട്ട് നിൽക്കും, പിന്നെ ബാക്കിയുള്ളത്.
0: ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും എന്നാ ആണോ?
1: അങ്ങനൊന്നും ഇല്ല. ഇതിപ്പോ ഞങ്ങള് കോട്ടയത്ത് വീട്ടിൽ പോയപ്പോ അവിടുന്ന് അനിയന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കമ്പാണ് ഇതൊക്കെ. അവിടെ അവൻ നല്ല കൃഷി
0: ചെയ്യും.
1: അവനെ നല്ലപോലെ, ഏറ്റവും നല്ലത് കൃഷി ചെയ്യുന്ന അവനാണ്. പിന്നെ ഒരു പെങ്ങളുണ്ട്, അവളും ഈ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഉണ്ടാകും.
0: പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന മറ്റു കൃഷികളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞാലോ?
1: പിന്നെ നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി ഐറ്റം എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഈ മഴ ആയപ്പോഴത്തേനും കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പയറുണ്ട്, പാവല്, പടവലം. പടവലങ്ങ എപ്പോഴും കിടപ്പുണ്ടാസ്റ്റ്. പിന്നെ വെണ്ട, ചീര, പിന്നെ കാന്താരി, പച്ചമുളക്, വേപ്പില ഒക്കെ എല്ലാം ഉണ്ടാകും ഇവിടെ. ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും.
0: ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും ഇങ്ങനെ കൃഷി ചെയ്യാൻ?
1: ഇപ്പൊ ഈ വീട് വെച്ചിട്ട് ഇപ്പൊ 25 വർഷമായി. അന്ന് തൊട്ടേ ഇതിന്റെ പുറത്ത് കൃഷിയുണ്ട്.
0: 25 വർഷമായിട്ട് കൃഷി ചെയ്യാണ്. അപ്പൊ വീടിന്റെ ലീക്ക്
1: അങ്ങനെയൊന്നും
0: ഉണ്ടായിട്ടില്ല.
1: ഞങ്ങൾ ഇതടിച്ചിട്ടുണ്ട്, മറ്റേ വെള്ളം ഇറങ്ങാതിരിക്കാനുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. അതുമാതെ ചെയ്തിട്ടുള്ളൂ.
0: ഈ കാച്ചിലൊക്കെ എത്ര ഇനം ഉണ്ട്?
1: കാച്ചില് ഇപ്പൊ ഇവിടെ നട്ടേക്കണത് ചുവപ്പും ഉണ്ട്, വെള്ളയുണ്ട്. അവിടെ ഇപ്പൊ ഉണ്ട് ചുവപ്പ്, മൂന്നാല് കൂടെ വയലറ്റ്. വയലറ്റ് വയലറ്റ് ആണത്. വെള്ളക്കാച്ചിലും ഉണ്ട്.
0: കായ്
1: വന്നിട്ടില്ല, പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പൂത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വീട്ടില് കിട്ടിയ കമ്പ്, അത് 1 മീറ്റർ നീളം ഉണ്ടാവും. ഞങ്ങൾക്ക് അവര് ഒരു കായും തന്നു, ഈ കമ്പും തന്നു നടാനായിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ട് വെച്ചാണത്. ഒന്ന് പൂത്ത്, പക്ഷെ അത് ആദ്യത്തെ പൂവൊന്നും പിടിക്കത്തില്ല. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇനി പൂക്കണം, നവംബറൊക്കെ ആവും പൂക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെ ഒരു അവിടെ ഉണ്ട്, അത് ചെടി മുരിങ്ങയായിരുന്നു. അതിപ്പോ പൂത്ത് നിൽക്കുകയാണ്. ചെറുപ്പത്തിലാണ് ചേമ്പ്. ഇത് കണ്ടിച്ചെമ്പെന്ന് പറയും, ഇവിടെ ചീമച്ചെമ്പെന്നും പറയും. അതാണ് ഇത്. അത് നമുക്ക് ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേ പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നല്ല ചിലപ്പോ 1 കിലോ 2 കിലോ കൂടുതലൊക്കെ വിത്ത് കിട്ടും. ഒരു മൂട്ടി പുറത്തൊന്നും കൊടുക്കത്തില്ല, ഞങ്ങൾ തന്നെ തിന്ന് തീർക്കുകയാണല്ല. നല്ല കൂട്ടുകാർക്കായാലും കൊടുക്കല്ലാതെ വേറെ വില്പനയൊന്നും ഇല്ല. കോവയ്ക്ക ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് വിൽക്കുമായിരുന്നു. അത് നേരത്തെ നല്ലപോലെ ഉണ്ടായത്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ പറിച്ച 15 കിലോ ഒക്കെ പറിക്കാറുണ്ടാവും. അപ്പൊ അതവിടെ നാടൻ വിൽക്കുന്ന ഒരു കടയുണ്ട് അവിടെ.

0: കൊണ്ട് കൊടുത്താൽ അയാൾ 40 രൂപ 50 രൂപ വെച്ച് തരുമായിരുന്നു ഒരു കിലോയ്ക്ക്. അപ്പോൾ 15 കിലോ ഒന്നര ആടൻ 10 കിലോ 15 കിലോ ഒക്കെ പറിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോ മാസം മഴ ചെയ്തപ്പോൾ എല്ലാം പോയി, ഇനി വെയിൽ വരണം ശരിയാകണമെങ്കിൽ.
1: ഒറ്റയ്ക്കാണോ അതൊക്കെ ചെയ്യുന്നത്?
0: ആ ഇവളും കൂടെ എന്നെ കൂടെ ഒറ്റയ്ക്ക് പറ്റത്തില്ല, നേരത്തെ ഒക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ അവളും കൂടെ കൂടിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: നമുക്ക് ചേച്ചിയോടും കൂടെ കുറച്ച് വിശേഷം.
0: ആ പിന്നെ എന്താ ചോദിക്കാമല്ലോ.
1: ചേച്ചി എന്തൊക്കെയാ ചെയ്യുന്ന ഈ കൃഷി?
2: ഞാൻ ഹസ്ബൻഡിനെ സഹായിക്കും, ഇങ്ങനെ നിറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ. പുള്ളിക്കാരനെ അത്ര ഇപ്പം പ്രായം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിറയ്ക്കാനും ഒക്കെ ഗ്രോ ബാഗ് വെക്കാനും മണ്ണ് മണ്ണിട്ട് കൊടുക്കാനും വെള്ളം വല്ലപ്പോഴും ഒക്കെ വന്ന് വെള്ളം ഒഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും.
1: അപ്പോൾ കുട്ടികളൊക്കെ?
2: ഒരു മകളേ ഉള്ളൂ, മോള് ദുബായിലാണ്, അവിടെ ഹസ്ബൻഡും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കുക.
1: അവിടെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം?
2: അവിടെ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് അവര്, പെരയുടെ ഉള്ളിലും. അവിടെ അല്ലാതെ സ്ഥലമില്ലല്ലോ, ഫ്ലാറ്റിലല്ലേ.
1: കീടങ്ങളൊക്കെ വന്ന് കണ്ടിട്ടുണ്ടോ?
2: കീടങ്ങൾ വരുമ്പോ കെണി വെക്കും കുപ്പിയിൽ. എങ്ങനെ?
1: അത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്.
2: ആ ഇവിടെ തന്നെ.
1: അതെന്താ ചെയ്തിരിക്കുന്നത്?
0: അത് തുളസിയുടെ ഇല, ഒരു തുണിക്കകത്ത് വെച്ച് പൊതിഞ്ഞ് കെട്ടി വെള്ളം കുപ്പിയുടെ രണ്ട് സൈഡിൽ ഹോൾ ഇട്ടിട്ട് അടിഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ഇടും, കാരണം ഈ പ്രാണികൾ വീണ് ചത്തു പോകാൻ വേണ്ടി. അപ്പം ഈ ഹോളിൽ കൂടെ പ്രാണി അതിനകത്ത് കയറിയിട്ട് അത് മണപ്പിച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോ ഒരു മാസം നിക്കത്തില്ല, രണ്ടാമത് പിന്നെ നമ്മള് അയലയുടെ ഇത് സ്മെല്ലൊക്കെ പോയി കഴിയുമ്പോഴത്തേനും പിന്നെ രണ്ടാമത് പിന്നെ
1: ബുദ്ധിമുട്ടൊന്നും. പിന്നെ വേറെ എന്തൊക്കെയാ ചേച്ചി ഇവിടെ ഉള്ളത്?
2: ഇവിടെ നേരത്തെ മുഴുവൻ പച്ചക്കറികൾ ഇവിടെ ഉണ്ടായിരുന്നു. തക്കാളി, വഴുതന പച്ചമുളക്, കാന്താരി, വെണ്ടയ്ക്ക, പയറ് തന്നെ 2-3 വെറൈറ്റി പയറ്, കുറ്റിപ്പയറ്, മീറ്റർ പയറ്, വയലറ്റ് കളറുള്ള പയറ്, അങ്ങനെ വെറൈറ്റി പയറുകൾ. ഇപ്പോഴും വയലറ്റ് പയറൊക്കെ ഉണ്ട്, ചായായിട്ടില്ലെന്നേ ഉള്ളൂ.
1: ഈ നിൽക്കുന്നത്
2: വയലറ്റ്? വയലറ്റാ.
1: കുറ്റിപ്പയറാണത്?
2: കുറ്റിപ്പയറല്ല, അത് നീളം, നല്ല നീളം വരും,
1: കയറ്റിവിടും,
2: മുകളിലേക്ക് കയറ്റിവിടും. അത് വയലറ്റ് കളറാണ് ആ പയറ്. പിന്നെ കുറ്റിപ്പയറ് നീളമില്ലാത്ത പയറ്, പിന്നെ നല്ല 1 മീറ്റർ പയറ്, അങ്ങനെ വെറൈറ്റി പയറുകൾ ഉണ്ടാവും. പടവല ഉണ്ടാവും.
1: വെണ്ടയൊക്കെ ഏതിനാണത്?
2: ഇപ്പൊ ഇത് നിൽക്കുന്ന നാടൻ വെണ്ടയാണ്. നേരത്തെ ഇവിടെ ആനക്കൊമ്പനും അത് പലതരത്തിലൊക്കെ ഉള്ള വെണ്ടകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം നാടൻ വെണ്ടകളാണ്, നാടൻ ചെറിയ ചെറിയ നമ്മുടെ സാധാരണ. നിറയെ ഉണ്ടാവും എല്ലാ മുട്ടിലും, ചെറുതല തന്നെ ഉണ്ടാവും, എല്ലാ മുട്ടിലും ഉണ്ടാവും, ഓരോ ഇതിലും ഉണ്ടാകാറുണ്ട്.
1: അതിനൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിചരണം?
2: അതിന് പരിചരണം കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ഒക്കെ കൂടി പുളിപ്പിച്ചിട്ടേ, പച്ചച്ചാണകം കൂടി ഇട്ട് പുളിപ്പിച്ച് അതിന്റെ വെള്ളം ഒഴിക്കും. പിന്നെ കഞ്ഞിയുടെ വെള്ളം കുളിപ്പിച്ചിട്ട് അത് ഇങ്ങനെ സ്പ്രേ ചെയ്യാറുണ്ട്, ഇലയിലും ഒക്കെ അതങ്ങനെ സ്പ്രേ ചെയ്യും.
1: അപ്പൊ ഇവിടെ ചാണകമൊക്കെ കിട്ടാൻ പശുവൊക്കെ ഉണ്ടോ?
2: പശു ഒന്നും ഇല്ല, ഞങ്ങള് ചാണകപ്പൊടി മേടിക്കും.
1: പച്ചച്ചാണകം
2: കിട്ടും? പച്ചച്ചാണകം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും, പാല് തരുന്നിടത്തുനിന്ന് പച്ചച്ചാണകവും മേടിക്കും. അപ്പൊ പച്ചച്ചാണകം കൊണ്ടുവന്ന് കലക്കി വെക്കും. ഈ കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും പച്ചച്ചാണകവും എല്ലുപൊടി ഇതെല്ലാം കൂടി എടുത്ത് അത് പുളിപ്പിച്ച് അന്ന് ഇറപ്പിച്ച് രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും.
1: ഇത് കൂടാണ്ട് ഇവിടെ നമ്മള് സൈഡില് ഈ പാരപ്പറ്റിന്റെ വീതി കൂട്ടിയെടുത്തിട്ടുണ്ട് അല്ലേ, ചെടി വെക്കാനായിട്ട്?
0: ചെടി വെക്കാനായിട്ട്
1: പണിതപ്പോഴേ
0: ഭിത്തിക്കനമാണ്, സാധാരണ മേപ്പോട്ടുള്ള ഭിത്തിക്കനം, 8 ഇഞ്ച് 8 ഇഞ്ച് തന്നെ ഉള്ളത്.
1: ഇതുമൊക്കെ നിറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അല്ലേ?
0: ഉണ്ട്. നമ്മള് റോസയുണ്ട്, ഇപ്പുറത്ത് വഴുതന വെണ്ട പയർ എല്ലാം വെച്ചിട്ടുണ്ട്.
1: അതെന്താ, എരിക്കാണോ?
0: അത് എരിക്കാണ്, എരിക്ക കാലുവേദനക്കൊക്കെ നമുക്ക് ഒന്ന് ഇല ചൂടാക്കി വെക്കാൻ വേണ്ടിട്ട് അന്വേഷിച്ചാണ്, ചിലപ്പോ കിട്ടത്തില്ല. അതിന്റെ പ്രാവശ്യം കൊണ്ട് വെച്ചാ ഇവിടെ എനിക്ക് അലോവേര ഉണ്ട്, അലോവേര അതൊന്നും ഇപ്പൊ ഉണ്ട് അവിടെ. തുളസി 2-3 തന്നെ ഉണ്ട് ഇവിടെ.
1: നമ്മള് ഈ ടെറസിന്റെ മുകളില് കിഴങ്ങുവർഗ്ഗ വിളകളൊക്കെ പരിചരിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അതിന്റെ വിള നല്ല രീതിയിൽ കിട്ടുന്നത്?
2: ഞങ്ങൾ ഇവിടെ ചേമ്പ്, ചീമച്ചേമ്പാണ് നട്ടേക്കുന്നത്. അതിന്റെ തടയാണ് നടയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. അത് ചാണകപ്പാലില് മുക്കി ഉണക്കി, പിന്നെ എന്തുവാ, കരിയിലയും ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നിറയ്ക്കണേ. കുറച്ച് മണ്ണ്, വളരെ കുറച്ച് മണ്ണേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഓരോ ഗ്രോ ബാഗും വെക്കുമ്പോഴും പറഞ്ഞ പോലെ വെള്ളം നിൽക്കരുത്, വെള്ളം പോകാനുള്ള ഇത് വേണം. ടെറസിലും പോകണം, നമ്മുടെ ചാക്കിൽ നിന്നും പോകണം.
1: അപ്പോൾ ഈ മണ്ണില്ല എനിക്ക് കൃഷി ചെയ്യാനായിട്ട് എന്ന് പറയുന്ന കർഷകർക്കുള്ള വളരെ വലിയൊരു ഉപായമാണ് ഈ നമ്മുടെ ചുറ്റുമുള്ള കരിയിലകളെല്ലാം നന്നായിട്ട് ചേർത്ത് കൂട്ടി. അത് എങ്ങനെയാണ് അത് പാകപ്പെടുത്തിയെടുക്കുന്നത്, അതേ പറ്റി ഒന്ന് പറയൂ.
2: അത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ മുറ്റം അടിക്കുമ്പോഴും പറമ്പടിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന കരിയിലകൾ.

0: അതെടുത്ത് ചാക്കിനകത്ത് വെക്കും. അത് കുറച്ച് നാളാകുമ്പോൾ അത് ശരിക്കും അതൊരു വളമാവും. ഇതിനകത്ത് കുറച്ച് പച്ചച്ചാണകം കലക്കി ഒഴിക്കുമ്പോൾ അത് ശരിക്കും അത് പൊടിഞ്ഞ് നമുക്കൊരു കമ്പോസ്റ്റ് പോലെ ആകും. അത് അതല്ലെങ്കിൽ തന്നെ നമുക്ക് സാധാരണ കരിയിലാണെങ്കിൽ പോലും നമുക്കത് ഈ ചാക്കിനകത്ത് നിറയ്ക്കാം. ഒരു അര ഭാഗത്തിൽ കൂടുതൽ ഇതിന് ഞങ്ങൾ നിറയ്ക്കുന്നതെല്ലാം ഈ കരിയിലയാണ്. കരിയിലയും ഈ ചാണകപ്പൊടിയും പിന്നെ ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ടാണ് നിറയ്ക്കുന്നത്. പിന്നെ ഈ ചീമച്ചേമ്പിൻ്റെ ആ ഒരു നടയിൽ വസ്തുവാണ് നമ്മൾ നടുന്നത്. വിത്ത് അങ്ങനെ നടാറില്ല, തടയാണ് നടുന്നത്. വിത്ത് അങ്ങനെ കുറവാണ്, ഞങ്ങൾ വിത്ത് നടുന്നത്. ചിലർ വിത്ത് നടുന്നവരുണ്ട്. നമ്മളിങ്ങനെ പഴയ നമ്മുടെ തന്നെ തടയെടുത്ത് നമ്മൾ തന്നെ നടുകയാണ്, അല്ലാതെ മേടിച്ച് നടുകയൊന്നുമല്ല.
1: ഇപ്പൊ ഇത് ഒരു കടയിലൊക്കെ നമുക്ക് എന്തോരൊക്കെ കിട്ടും?
0: ഒരു കടയിൽ നിന്ന് ചിലപ്പോ 3 കിലോ
1: അത്രയൊക്കെ
0: കിട്ടും. 2.5 കിലോ 3 കിലോ ഒക്കെ കിട്ടും. നല്ല കിഴങ്ങായിട്ട് കിട്ടും.
1: അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ഉപയോഗിക്കുമോ ഒരു സമയത്ത്? അതോ വിൽപ്പന നടത്തും?
0: വിൽപ്പനയായിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങളെ അടുത്തുള്ളവർക്ക് കൊടുക്കും, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഇതൊന്നും അങ്ങനെ വിൽക്കാറില്ല.
1: ഇവിടെ കപ്പ, ഇത് ഏതിനും കപ്പയാ?
0: ഇത് ഏത് എന്നാണെന്നുള്ളത് പേര് എനിക്കറിയത്തില്ല. ഇത് ഞാൻ രാജാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പത്തണ്ട. അനിയൻ കൃഷി ചെയ്യുന്നിടത്തുനിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന ഒരു കപ്പത്തണ്ട്. അവിടെ ഭയങ്കരമായിട്ടുണ്ടാകും നമ്മൾ നിലത്ത് വെക്കുമ്പം. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ തന്നെ 3 കിലോ 2 കിലോ കപ്പയൊക്കെ ആയിട്ട് വരുന്നു. ഭയങ്കര നീളവും വണ്ണമൊക്കെ ഉള്ള ഒരു കപ്പയാണ്, നല്ല ടേസ്റ്റ്. അങ്ങനത്തെ ഒരു കപ്പയുടെ ഇതായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട്
1: അല്ല, ഇവിടെ ഇപ്പൊ നന്നായിട്ടൊക്കെ ഉണ്ടാവുന്നുണ്ടോ?
0: നല്ലതായിട്ടുണ്ടാകും, ചാക്കില് നന്നായിട്ടുണ്ടാകും. ഇത് തന്നെയാണ് വളം. പിന്നെ ഇടയ്ക്ക് നമ്മള് വളം കൊടുക്കുന്നത് വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും പച്ചച്ചാണകം ഒക്കെ കൂടി കലക്കി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും.
1: കപ്പ ഇപ്പൊ നമ്മള് ഗ്രോ ബാഗിലൊക്കെ ചെയ്യുമ്പോൾ ടെറസിന്റെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ ചീഞ്ഞു പോയ അവസ്ഥ അങ്ങനെയൊക്കെ
0: ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അങ്ങനൊന്നും വന്നിട്ടില്ല.
1: ഈ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കണ്ടിട്ടുണ്ടോ?
0: ചെടികൾക്ക് കൂടുതൽ ഈ വെള്ളപ്രാണി അതാണ് കൂടുതലും നമുക്ക് വരുന്നത്. അത് കോവലിനും വരും, പഴ അതിനകത്തും വരും. ഈ ചേമ്പിന്റെ അടിയിലെ രണ്ട് അടിയിലൊക്കെ വരും. അതാണ് ഏറ്റവും ഒരു വലിയ ശത്രു.
1: അതിനിപ്പോ എന്താ ചെയ്യാ?
0: അതിന് പുകയില വെള്ളമൊക്കെ എടുത്ത് സ്പ്രേ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കഞ്ഞിയണ്ട വെള്ളം പുളിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്യും.
1: അപ്പൊ പോവോ? അത്
0: കുറച്ചൊക്കെ പോകും. പക്ഷെ ആ പ്രാണി ഭയങ്കര ബുദ്ധിമുട്ടാ പോകാനായിട്ട്. അതാണ് ശല്യപ്രാണി.
1: ബാക്കി വേറെ ഒന്നിന്റെ
0: ഉപദ്രവമില്ല ഇവിടെ. ഉപദ്രവങ്ങൾ കുറവാണ്.
1: പിന്നെ വേറെന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഈ മാവൊക്കെ?
0: മാവൊക്കെ ഈ പുള്ളി ഇങ്ങനെ ബഡ്ഡിയൊക്കെ ചെയ്ത്
1: സ്വന്തമായിട്ട്
0: ചെയ്ത് വെച്ചേക്കണതാണ്. പ്ലാവും അതുപോലെ ഇങ്ങനെ ബഡ്ഡി ചെയ്ത് അവിടെ ഒരു പ്ലാവ് അവിടെ
1: കിളിത്തിട്ടുണ്ട്.
0: ഇതിപ്പോ 1 കൊല്ലമൊക്കെ ആയി ആ പ്ലാവ്. ഇതിപ്പോ അടുത്ത അവിടെ ചെയ്തതാ ഇത്.
1: അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ നേരത്തെ? അതോ
0: അതിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ഓരോന്നൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തതാ അത്. അത് പനയാ, ചെടിപ്പനയാ. അതെല്ലാം നമുക്ക് ചെടിയുടെ
1: ശംഖുപുഷ്പം ഒക്കെ ഉണ്ട് അല്ലേ?
0: ആ ശംഖുപുഷ്പം ഉണ്ട്. അതൊക്കെ ഇപ്പൊ നല്ല ശംഖുപുഷ്പം. അത് സാധാരണയെക്കാട്ടിലും ഒന്നുകൂടെ എതള് കൂടുതലുള്ള ശംഖുപുഷ്പം. ഇത് കാന്താരി, മുരിങ്ങ, വേപ്പ്.
1: മുരിങ്ങയൊക്കെ ഇഷ്ടംപോലെ പിടിപ്പിച്ചിട്ടുണ്ടല്ലേ?
0: ആ മുരിങ്ങ താഴെ നമുക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടടുത്ത്, അവിടെ താഴെ ഉള്ള സ്ഥലത്താണ് മാവ്, പേര.
1: ഇത് ഏത് പേരയാ?
0: ഇത് നമ്മുടെ നാടൻ പേരയാണ്. കുരുമുളക് ഒരു ചാക്കിലുണ്ട്. കുരുമുളക്
1: ഇവിടെയാണോ? മുകളിലാണോ?
0: മുകളിൽ തന്നെ നിൽക്കും.
1: അത്
0: കുരുമുളക.
1: ഇഞ്ചി എല്ലാം ഇവിടെ.
0: ഇഞ്ചി തന്നെ നമുക്ക് അത്യാവശ്യം. പുറത്തു പോകാതെ ഈ വിഷമല്ലേ എല്ലാം. ഇവിടെ ആണെങ്കിൽ എല്ലാം ഓർഗാനിക്കാണ്. നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. ധൈര്യമായിട്ട് എടുക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ ഇത് പറിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം,
1: അത് ശരിയാണ്,
0: അതൊരു വലിയ സന്തോഷമാണ്. അതിനാണ് ഞാൻ കൂടുതലും വരുന്നത് കേട്ടോ ഈ പറിക്കാൻ.
1: അതല്ല, ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നടക്കുമ്പോ നമുക്കൊരു,
0: അതെ അതെ, ഇതൊക്കെ വളർന്നു കാണുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ വളരെ മനസ്സിന് ഒരു വലിയ സന്തോഷം തന്നെ.
1: കിഴങ്ങ് വർഗ വിളകൾ നമ്മൾ മുകളിലെ ടെറസിലൊക്കെ നടുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ശ്രദ്ധിക്കേണ്ട ഒരു, വെള്ളം കെട്ടി നിൽക്കരുത് ടെറസില്. കഴിവതും നമ്മൾ അതിന് ഗ്രോ ബാഗിൽ വെച്ചാൽ പോലും നമ്മുടെ ടെറസിന് അധികം ഇതാകാതെ, പിന്നെ വെയിറ്റ് കൂടുതലാക്കാതെ. ഇതിനകത്ത് കൂടുതലും കരിയിലയാണ്.
1: ഇത്രയും വലുതാണെങ്കിലും കരിയിലയാണ്.
0: കരിയിലയാണ് ഒരു മുക്കാൽ ഭാഗവും. കരിയിലയും പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടെയാണ് കൂടുതലും മിക്സ്. മണ്ണ് വളരെ കുറവാണ്
1: ഇവിടെ. ഉള്ള ഈ കരിയില
0: നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ഈ മാവില വീഴുന്നതൊക്കെ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്ത് ഓരോ ചാക്കിനകത്താക്കി അതിങ്ങനെ അതാണ് എല്ലാ ചാക്കിലും നിറച്ചു കൊടുക്കുന്നത്.
1: ഇത് ഗ്രോ ബാഗ് അല്ലല്ലോ, എന്ത് തരത്തിലുള്ള ബാഗ്?
0: ഇത് ഫ്ലെക്സിന്റെ, നമ്മളിങ്ങനെ കളയുന്നുണ്ടല്ലോ പരസ്യ ബോർഡിന്റെ ഒക്കെ ഫ്ലെക്സ്, അത് മേടിച്ച്

0: തയ്ച്ചിട്ട് ഹസ്ബൻഡ് ബാഗ് ആക്കും,
1: തന്നെ തന്നെ ചെയ്യും,
0: തയ്ക്കും, പിന്നെ ഒട്ടിക്കും, പശ വെച്ച് ഒട്ടിച്ചു എടുക്കും, അല്ലെങ്കിൽ തയ്ക്കാനുള്ള ഇതാണെങ്കിൽ തയ്ച്ചെടുക്കും. അങ്ങനെ ഇതെല്ലാ ഗ്രോ ബാഗും അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാ ഗ്രോ ബാഗ് അധികം ലാസ്റ്റിംഗ് ഇല്ല, വെയില് ഇത് കൊള്ളുമ്പം അത് വേഗം പോകും. ഇതാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കിടക്കും.
1: ഇതിപ്പോ നമുക്ക് കൂടുതൽ

0: ഇല്ല. അതാണ് അധികം മണ്ണ് ഉപയോഗിക്കാതെ വെയിറ്റ്, നമ്മൾ ചെറുസല്ലേ, കൂടുതൽ വെയിറ്റ് കൊള്ളാതെ നമ്മൾ അങ്ങനെ വെയിറ്റ് കുറച്ചാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത്.
1: അപ്പൊ ഈ കപ്പയൊക്കെ എങ്ങനെയാ ചെയ്തേ?
0: കപ്പ എല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത്. കപ്പയൊക്കെ ഞങ്ങള് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് നല്ലതായിട്ട് വന്നു. വലിയ നീളം വെക്കത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ വലിയ വലിയ കിഴങ്ങുകളും ചുറ്റിനും കിഴങ്ങുകളും ഉരുണ്ട് നമ്മുടെ ബാഗിന്റെ ഒക്കെ വലിപ്പത്തിൽ തന്നെ
1: കിട്ടും. വേരൊക്കെ കുറവായിരിക്കും അല്ലേ?
0: ആ അതെ അതെ അതെ, എല്ലാം കിഴങ്ങുണ്ടാവും, നല്ലതായിട്ട് കിഴങ്ങ് പിടിക്കും.
1: പിന്നെ വേറെ എന്താണ് ഈ ഒരു രീതിയിലുള്ള കൃഷിയിൽ തോന്നിയേക്കുന്ന ഒരു പ്രത്യേകത?
0: പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് നമുക്ക് വിഷമില്ലാത്ത ഒരു പച്ചക്കറികളും മറ്റു സാധനങ്ങളും നമുക്ക് കഴിക്കാം, അതാണ് ഏറ്റവും നമ്മൾ ആരോഗ്യത്തിന് അതാണ്. പിന്നെന്താ, മനസ്സിന് സന്തോഷമാണ് ഏറ്റവും വലുത്. അത് ടെറസിൽ കുറച്ചു നേരം നമ്മൾ നിൽക്കുമ്പോഴും ഈ ചെടികളോടൊക്കെ എന്താ പറയുക, ഒന്ന് തൊടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഫീലിംഗ് ആണ്. അതൊരു നല്ല ഒരു ഇതാണ്, മനസ്സിന് വളരെ നല്ലതാണ്. പുള്ളിക്കാരനാണ് എപ്പോഴും ഇങ്ങനെ കയറി ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഞാനും ഇങ്ങനെ കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ.
1: നമുക്കും അതൊരു
0: എക്സസൈസ്
1: കൂടി.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ. പിന്നെ ടെറസിലായതുകൊണ്ട് ഗ്രോ ബാഗിലായതുകൊണ്ട് നല്ല വെയിലുള്ള സമയത്താണ് രണ്ടു നേരം വെള്ളം ഒഴിക്കണം. നിലത്തല്ലല്ലോ ഇത് നിൽക്കുന്നത്, ഗ്രോ ബാഗിലെ വെള്ളം ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് പറ്റത്തില്ല. അപ്പൊ രാവിലെയും വൈകിട്ടും നനയ്ക്കണം,
1: പരിചരണം നന്നായിട്ട് വേണം.
0: ആ അത് വേണം.
1: അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോ എന്താ ചെയ്യാറ്?
0: പുറത്ത് പോകുമ്പോ ചെലപ്പോ കുപ്പിയൊക്കെ വെക്കും.
1: എങ്ങനെ വെക്കും?
0: ചെറിയ ഹോളിട്ടിട്ട് ഇങ്ങനെ കമഴ്ത്തി കുറച്ചൊക്കെ വെക്കും. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് സാധാരണ ഞങ്ങൾ. പിന്നെ വലിയ ദൂര യാത്ര അങ്ങനെ അധികം ഇല്ല. ഞങ്ങളിപ്പം വീട്ടിലൊക്കെ പോവാണെങ്കിൽ പുള്ളി ഇടയ്ക്ക് വരും.
1: നാട്ടിൽ പോവാണെങ്കിൽ
0: ഇടയ്ക്ക് വന്ന് ഇതിനെ നനയ്ക്കും. ചെടി നനയ്ക്കാനായിട്ട് തന്നെ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ കയറി ഇവിടെ വരും. അങ്ങനെ നനച്ചിട്ട് പിന്നെ വൈകിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ അങ്ങനെയൊക്കെയാ.
1: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്, കുറച്ച് സ്ഥലമേ ഉള്ളതിലും സ്ഥലം ഇല്ലെങ്കിലും വീടിന്റെ മട്ടുപ്പാവിലാണെങ്കിലും നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യകരമായിട്ടും എല്ലാം നല്ലത് അത് തന്നെയാണ്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക.
1: ഇതൊരു
0: 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. താഴെ നമ്മൾ നേരത്തെ വാഴയൊക്കെ വെക്കുമായിരുന്നു, കുറച്ച് സ്ഥലമേ ഉള്ളൂ, 2-3 വാഴയൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഏത്തവാഴയൊക്കെ കുളച്ച് നിപ്പുണ്ട്, അതിപ്പോ വെട്ടാറായി. ഞങ്ങൾ ഓർത്ത് ഇനി ഓണത്തിന് നമുക്ക് ചിപ്സിന് വേണ്ടി ആകുമെന്നാ വിചാരിച്ചത്, പക്ഷെ ആയിട്ടില്ല. ഒരു 10-15 ദിവസം കൂടി മൂപ്പ് വേണം.
1: അതറിയാലേ നമുക്ക്
0: കണ്ടാൽ. അത് കണ്ടാൽ നമുക്ക് നേരത്തെ തൊട്ടേ വാഴയുണ്ട് ഞങ്ങൾ ഇവിടെ. ഇപ്പൊ 25 വർഷമായി ഞങ്ങൾ ഈ വീട് വെച്ച് താമസിക്കുന്നത്. അന്ന് തൊട്ടേ കൃഷിയുണ്ട്. കൃഷി ഇതിപ്പോ ഞങ്ങളുടെ ഒരു ഭാഗമാണ്.
1: നെല്ല് അങ്ങനെയുള്ളതുപോലെ പരീക്ഷിച്ചുണ്ടോ?
0: നെല്ലോ ഇല്ല ഇല്ല ഇല്ല ഇല്ല. എന്റെ വീട്ടിലൊക്കെ നെൽകൃഷി ഉള്ളവരാ. തിരുവല്ലയാണ് എന്റെ വീട്, ഇപ്പോഴും ഉണ്ട് അവിടെ ഒക്കെ നെല്ല്. കുട്ടനാടാണല്ലോ, അപ്പൊ അവിടെ ഒക്കെ കൃഷിയുണ്ട്. അപ്പൊ കൃഷിയൊക്കെ നമുക്ക് അറിയാം, ഞങ്ങൾ കണ്ടുപരിചയവും ഒക്കെ ഉണ്ട്. വീട്ടിലെ അപ്പനും ഇപ്പം ബ്രദറും ഒക്കെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നവരാ.
1: അപ്പൊ നമുക്കിപ്പോ ഇവിടെ നെല്ലൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ?
0: നമുക്ക് സ്ഥലവും ഇല്ലല്ലോ,
1: ചെറുതായിട്ടൊക്കെ നമുക്ക്
0: ഇങ്ങനെ നെല്ലൊക്കെ കാണുമ്പോ നമുക്ക് കൊതി വരും. ഇങ്ങനെ ആ പാടത്തൂടെ ഒക്കെ നടക്കുന്ന ആ ഒരു ഓർമ്മ, അത് അത് നല്ലതല്ലേ. എന്റെ വീടാണെങ്കിൽ ചുറ്റിനും പാടവാ, ദ്വീപ് പോണാണ്. ഒരു ദ്വീപിലാണ് എന്റെ വീട്. അപ്പൊ അതിന്റെ ചുറ്റിനും പാടമാണ്. അപ്പൊ പാട വരുമ്പത്തൂടാണ് ഞങ്ങള് സ്കൂളിൽ പോണതും എപ്പോഴും നടന്നതും വളർന്നതും ഒക്കെ ഈ പാട വരുമ്പത്തൂടാണ്. അപ്പൊ ആ ഒരു വലിയൊരു ഇതാണ്, സന്തോഷം തന്നെയാണ്. അതിങ്ങനെ ഓരോ സമയമാകുമ്പോ ഇങ്ങനെ മനസ്സിൽ വരും, ഇന്നിപ്പൊ പാടം പച്ചയായിരിക്കും, പിന്നെ വിളഞ്ഞിരിക്കുമ്പോ ഇപ്പൊ നല്ല സ്വർണ്ണ കളറായിരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും ഉള്ളില്. ആ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെയാ, നമുക്ക് കൃഷി ഇങ്ങനെ കാണുമ്പോ നമുക്ക് സന്തോഷം തന്നെയാ.
1: പുതുതായിട്ടൊക്കെ കൃഷി തുടങ്ങണം ആശിക്കുന്നവര് എങ്ങനെയായിരിക്കണം അവർ തുടങ്ങേണ്ടത്?
0: ഈ മട്ടുപ്പാവ് കൃഷിയാവോ? മട്ടുപ്പാവ്
1: ഇവിടെ ഈ പട്ടണങ്ങളിലൊക്കെ നമുക്കിപ്പം മട്ടുപ്പാവ് കൃഷിയാണല്ലോ കൂടുതലും സാധിക്കുക. അപ്പോ ഏതൊക്കെ രീതിയിലായിരിക്കണം അത് തുടങ്ങേണ്ടത്? ചേച്ചിയുടെ ഒരു ഐഡിയ എന്താണ്, എങ്ങനെയായിരുന്നു നമ്മൾ തുടങ്ങിയത്?
0: ഞങ്ങൾ തുടങ്ങിയത് ആദ്യം കുറച്ച് ഇങ്ങനെ ബാഗിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. കുറച്ച് ബാഗിൽ തുടങ്ങി, അത് പയറ് നമുക്ക് അത്യാവശ്യമുള്ള പയറോ അല്ല പച്ചമുളകോ കാന്താരിയോ നമ്മുടെ അത്യാവശ്യം കാര്യത്തിനൊക്കെ അങ്ങനെ. പിന്നെ അത് കുറച്ചുകൂടെ കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി അന്നേരം നമുക്ക് കുറച്ചുകൂടെ ഐഡിയ ഒക്കെ കിട്ടും, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണം. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഈ കോർപ്പറേഷനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു തയ്യ്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് തൈയൊക്കെ കിട്ടും. അപ്പം പിന്നെ ആ അതൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. അവിടുന്ന് ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ട്, തൈയും മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓരോന്നോരോന്നോരോന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പം നമുക്ക് കുറച്ചും കൂടി തൃപ്തി ഐഡിയകളൊക്കെ വരും ഏത് രീതിയിലുള്ള കൃഷിയാണ്. പിന്നെ നമുക്കിപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, കുറേ കൃഷിയൊക്കെ കേൾക്കാനും.

0: അതൊക്കെ ശ്രമിക്കും.
1: പിന്നെ നമ്മള് കൃഷി ചെയ്താൽ വിജയിക്കും, നമുക്ക് മനസ്സോടെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിന് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മള് ഡെയിലി എല്ലാം കേറണം ചെയ്യണം. മട്ടുപ്പാവിലായതുകൊണ്ട് പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളിത് കയറി ഇറങ്ങി ഒക്കെ ചെയ്യാനുണ്ട്. എന്നാലും
0: നമുക്കൊരു ജീവിതത്തിന് ഒരു ഉഷാറാണല്ലേ.
1: അത് തന്നെ, അങ്ങനെ ചെയ്യും, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു.
0: അതൊക്കെ എന്താണ് ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഉപദേശം?
1: തലമുറയ്ക്ക് ഞാൻ പറയും, എവിടെയായിരുന്നാലും കാണാം, ഓസ്ട്രേലിയയിലും കാനഡയിലും യു കെയിലും ഒക്കെ ഇരിക്കുന്നവരൊക്കെ മലയാളികൾ പോയി കൃഷി ചെയ്യുന്നു. അവരുടെ ഉള്ള സ്ഥലത്ത് അവർ നന്നായിട്ട് കൃഷി ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെയായിരുന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരാകുക, അതാണ് ഏറ്റവും വലിയ നമ്മുടെ നാടിനും രാജ്യത്തിനും നമുക്കും ഒക്കെ നല്ലത്. അത് തന്നെയാണ് സ്വയം പര്യാപ്തരാകുക പച്ചക്കറിയിൽ.
0: ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
1: 9388-41-8213.
0: ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞോളൂ.
1: 9388-41-8213.

മട്ടുപാവിൽ കിഴങ്ങുവർഗ വിളകളും പച്ചക്കറി വിളകളും കൃഷി ചെയ്യുന്ന വടുതലയിലുള്ള സാമുവൽ ചാക്കോയെയും ഭാര്യ മറിയാമ്മ സാമുവലിനെയുമാണ് ശ്രോതാക്കൾ പരിചയപ്പെട്ടത്.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
3: സാഹിത്യ സുരഭി,
0: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
3: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
0: കേൾക്കൂ.
3: സാഹിത്യ സുരഭി
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
3: സാഹിത്യ സുരഭി,
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
3: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
0: സാഹിത്യ സുരഭി
3: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
3: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
4: ഇന്ന് രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചിയിൽ പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്. ഇന്ന് രാത്രി 9:30 ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:20:05. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600, ആലപ്പുഴ 25,500, കോട്ടയം 28,900, എറണാകുളം 26,100, കൊച്ചി റെഡി 25,700, ആലുവ 27,500, വടക്കൻപറൂർ 26,700. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,900, വടക്കൻപറൂർ 16,400. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻപറൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,500. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 29,500, എറണാകുളം 32,000, തൊടുപുഴ 31,000. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ

0: 7400, കൊച്ചി പറവൂർ 5300, കുരുമുളക് ക്വിൻറ്റലിന് കൊച്ചി ഗാർബിൾഡ് 72000, കൊച്ചി അൺഗാർബിൾഡ് 70000, ആലുവ 68000, മൂവാറ്റുപുഴ 69000, തൊടുപുഴ 69000, കട്ടപ്പന 70200. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100, തൊടുപുഴ 3400, കട്ടപ്പന 2900. ചുക്ക് ക്വിൻറ്റലിന് കൊച്ചി 32500, തൊടുപുഴ 30000. റബ്ബർ ലോട്ട് ക്വിൻറ്റലിന് കോട്ടയം 26500, മൂവാറ്റുപുഴ 23500, തൊടുപുഴ 26400. മഞ്ഞൾ ക്വിൻറ്റലിന് കൊച്ചി 17000, തൊടുപുഴ 23000. പുൽത്തൈലം ക്വിൻറ്റലിന് കൊച്ചി 171000, ആലുവ 185000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻറ്റലിന് കൊല്ലം 81400. പൈനാപ്പിൾ ക്വിൻറ്റലിന് എറണാകുളം 7000, അടയ്ക്ക 1000, എറണാകുളം 4800. നേന്ത്രക്കായ പച്ച ക്വിൻറ്റലിന് എറണാകുളം 5600, മൂവാറ്റുപുഴ 6000, തൊടുപുഴ 20000. ശ്രോതാക്കൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 15 സെക്കൻഡ്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് രാഷ്ട്രപതി.

0: ക്ഷമിക്കണം പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. 4000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗമായ വസ്ത്ര വ്യാപാര മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫാഷൻ വ്യവസായത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: आप ऐसे समय में फैशन टेक्नोलॉजी के विभिन्न विधाओं के स्नातक बन रहे हैं जो भारत आत्मनिर्भरता के अनेक आयामों पर तेजी से आगे बढ़ रहे हैं. आज हमारे देश पहले की तुलना में कहीं अधिक आत्मविश्वास के साथ विश्व पटल पर अपनी भूमिका को विस्तार दे रहे हैं.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ ജബറോവുമായും അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി.
2: പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെയോ സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയോ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തു പറഞ്ഞു. സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾ ഊർജിതമാക്കാനും ധാരണയായി. അർമേനിയൻ പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കൈവരിച്ച മികച്ച GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോള അനിശ്ചിതത്വങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണിതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. 4000-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1000-ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട 44 പേർ കൂടി കേരളത്തിലെത്തി. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23-അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിൽ നിർണായക പങ്ക് വഹിക്കാനും ആഗോള വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേഫർ ഫാബ്രിക്കേഷൻ മുതൽ ചിപ്പ് ഉൽപാദനം വരെയുള്ള ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തമായ അടിത്തറ രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News

0: അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമുദ്രാതിർത്തിക്ക് മുകളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും UAEയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദാനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെയും UAE അപലപിച്ചു. അതിനിടെ US ഇറാൻ സൈനിക ആക്രമണങ്ങളും ശക്തമായതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷവും വ്യവസായ അക്കാദമിക് ഉച്ചകോടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
2: The girl students are getting more gold medals, whether it is in Kashmir or whether it is in Kanyakumari or in Trivandrum. That doesn't make much difference. 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves.
1: മുഖ്യമന്ത്രി VD സതീശൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി റോജി MJോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തിയത്. അഗതിദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒഡീഷ തീരങ്ങളിലും രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബർഹാർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ CA ഭവാനിദേവി നയിക്കും. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: FM evening. ഗാനങ്ങളും ശാസ്ത്രചിന്തയും സാമൂഹിക വിഷയങ്ങളും സാഹിത്യവും എല്ലാം ഉൾപ്പെടുന്ന FM ഈവനിംഗിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഇവിടെ മാത്രം സേവനത്തിന് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് ആർക്കും വില പേശാനാകില്ല, ആരും വില പേശുകയുമില്ല. എന്നാൽ ഉൽപ്പന്നത്തിന്റെ അളവിനെക്കുറിച്ചോ ഗുണനിലവാരത്തെക്കുറിച്ചോ ഈടാക്കാവുന്ന പരമാവധി വിലയെക്കുറിച്ചോ യാതൊരു സൂചനയും ഇല്ല. നിയമം അനുശാസിക്കുന്നത് വില വിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് മാത്രം. സാധനങ്ങൾക്ക് വില കൂടിയാൽ ഉൽപ്പന്നത്തിന്റെ വലിപ്പം ചുരുങ്ങാം, അളവിൽ കുറവ് കണ്ടേക്കാം, നിർമ്മാതാവിന്റെ സൗകര്യം പോലെ എന്ന് തോന്നുമാറ് വില നിശ്ചയിക്കാം. എന്നാലും പുതിയ കാലത്ത് ജനങ്ങൾക്ക് ഈ സൗകര്യം ഒഴിവാക്കാനാകില്ല. പറഞ്ഞു വരുന്നത് ഹോട്ടൽ ഭക്ഷണത്തെക്കുറിച്ചാണ്. തൊട്ടടുത്ത കടകൾ തമ്മിൽ പോലും വിലകളിൽ വലിയ അന്തരം കണ്ടാലും മിണ്ടാതെ പോവുകയേ നിവൃത്തിയുള്ളൂ. റെയിൽവേ ക്യാന്റീനിൽ ഉറപ്പാക്കുന്നതുപോലെ അളവിലും വിലയിലും ഒരു ഏകീകരണം ഭക്ഷണശാലകളിൽ സാധ്യമോ എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം.
3: ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്.
2: ചെറായി സ്വദേശി അരുൺ.
3: നമ്മളൊരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടിട്ടായിരിക്കും ഒരു ഹോട്ടലിൽ കൊണ്ട് നിർത്തുക. പക്ഷെ ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഭയങ്കര മോശമായിരിക്കും. ഈ ഹോട്ടൽസിന് റേറ്റിംഗ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കുള്ളൂ. നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പായിട്ടുണ്ടാവും. അപ്പൊ കൊണ്ടുവന്നിരുന്ന ഒരു ഭക്ഷണം ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഉണ്ടാവില്ല. അത് നിർബന്ധപൂർവ്വം കഴിച്ചിട്ട് പോരേണ്ടി വരും. ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ ആ ഹോട്ടൽ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി വളരെ മോശമാണ്. അതുപോലെ തന്നെ ചില പ്രത്യേകതരം ഹോട്ടൽസ് ഉണ്ട്, മീനൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതിന്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു ദിവസം ഒരു ചാലക്കുടിയിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു, ചെറിയ മീൻ വാങ്ങിച്ചു, ചെറിയ 3,400 ബില്ല് വന്നിരുന്നു. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആയിട്ട് ഹോട്ടൽ ബിസിനസ് വന്നിട്ടുണ്ട്. ചില ഹോട്ടൽസിന് നമ്മൾ കയറി കഴിയുമ്പോൾ ഹോട്ടൽസിന്റെ വാല്യൂ അനുസരിച്ചുള്ള ചായയുടെ വില, പക്ഷെ അതിന്റെ ക്വാളിറ്റി കൊണ്ടിട്ട് ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ 25 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 15 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 45-60 ആയിട്ടുള്ള ഹോട്ടൽസ് ഉണ്ടാവും. ചില ജ്യൂസ് ചായക്കൊക്കെ 180-190 രൂപയൊക്കെയാണ് വരാറ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വെജിറ്റേറിയൻ ഹോട്ടൽസിന്റെ അഭാവം. പലപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതിരിക്കൽ കാരണം അതിന്റെ വില കൊണ്ടാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴിമന്തിരത്തിൽ അതിപ്രസരാണ്. ഇപ്പൊ നാടൻ വീട്ടിൽ കൊണ്ടെന്ന് പറഞ്ഞൊരു നമ്മൾ റേറ്റിംഗ് ഒക്കെ അനുസരിച്ചിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംഭവങ്ങൾ നന്നായിരിക്കും, മിക്കവാറും വളരെ മോശമായിരിക്കും. ചില സ്ഥലങ്ങളിൽ ട്രെയിനിലൊക്കെ മീൻ കൊണ്ടുവെക്കും, നമ്മളൊരു മീൻ സെലക്ട് ചെയ്യാണ് അവിടെ വെച്ചാൽ, അപ്പൊ അതിന്റെ വില വിവരങ്ങൾ നമ്മൾ അറിയുന്നില്ല. കരിമീനൊരു 200 രൂപയായിരിക്കാം, 250 രൂപയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. പക്ഷെ ബില്ല് വരുമ്പോൾ അതിന് 500-600 രൂപയായിരിക്കും. എന്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം ഉണ്ട്. അയാളും ഫാമിലിയും കൂടി ഒരു വീട്ടിലൂടെന്ന് പറഞ്ഞൊരു പറവൂർ ഭാഗത്തുള്ള സ്ഥലത്ത് കഴിച്ചു. ഒരു മീൻ ചെമ്പല്ലിയാണ് അവർ പറഞ്ഞത്. പക്ഷെ ചെമ്പല്ലി ചെറുതായിരുന്നു, അവരിട്ട മേടിച്ചത് 900 രൂപയായിരുന്നു. മീനിന്റെ പീസിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ ഡൽഹിയിൽ പോകുമ്പോൾ ബില്ലുകൾ ഏതൊരു സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ ഒരു സംഭവം കേരളത്തിൽ നടപ്പിലാക്കിയ കൊള്ളാമെന്ന് തോന്നിയായിരുന്നു.
2: വില കൂടുതലും അളവ് കുറവും, അതാണ് ഇപ്പോൾ കാണുന്നത്.
4: സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴേ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും, റേറ്റ് അത്രയും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല, റേറ്റ് ഭയങ്കര കൂടുതലും ക്വാണ്ടിറ്റി കുറവാണ്.
2: വാടാനപ്പള്ളി സ്വദേശി സൗമ്യ.
4: അതെ, GST അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എമൗണ്ട് കയറ്റി ഇടുമല്ലോ. ഇപ്പൊ പോവാൻ തന്നെ മടിയാവും. ഫ്ലൈറ്റുകളൊക്കെ ചെറുതാക്കി തുടങ്ങി, എമൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഞങ്ങളൊക്കെ സാധാരണ ഒരെണ്ണം വാങ്ങി രണ്ടാൾ കൂടി ഷെയർ ആക്കി കഴിക്കണ്ടോ? അത് രണ്ടാൾക്ക് എന്നുള്ളത് ഒരാൾക്ക് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്ത പോലെ ആയിപ്പോയി. ഇപ്പൊ അതുപോലെ തന്നെ ചായ ഗ്ലാസിന്റെ വലിപ്പവും കുറഞ്ഞു, മുക്കാൽ ഗ്ലാസ് ചായ ഉണ്ടാവുള്ളൂ. സ്നാക്സ് ആണെങ്കിലും വലിയ പഴംപൊരി കിട്ടിയിരുന്നിടത്തൊക്കെ ഇപ്പൊ ഒരു പഴം രണ്ടാക്കിയിട്ടാണ് പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ. ഇപ്പൊ ഒരു പഴത്തിന് തന്നെ സ്ലൈസ് ചെയ്ത് ചെറുതാക്കി ഒരുപാട് മാവ് കൂടുതലായിട്ടും ആണ്. എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വാങ്ങിക്കോളൂ. പുറമേക്ക് കാണുമ്പോ നമുക്ക് നല്ല ഹോട്ടലൊക്കെ ആയിട്ട് തോന്നാം, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് ഉള്ളിൽ കയറി ചെന്നാൽ തന്നെ അറിയുള്ളൂ.
5: ഹോട്ടലുകളിൽ വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്.
2: ഇടപ്പള്ളി സ്വദേശി സുനിൽ കുമാർ.
5: ചെറിയ ചായക്കടകളിൽ 10 രൂപ ഉണ്ടായിരുന്ന ചായക്ക് 12 രൂപയാക്കി, ന്യായീകരിക്കത്തക്ക ഒരു വർധനവ് തന്നെയാണ്. പക്ഷേ റേഡ് കൂടിയ ഹോട്ടലുകളിലും ബേക്കറികളിലും GST ഉൾപ്പെടെ 25 രൂപയിലെത്തി നിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചായ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് മാത്രമല്ല, കുറച്ച് ഗ്രേഡ് കൂടിയ ഹോട്ടലുകളിൽ നിന്ന് ബിരിയാണി മേടിക്കുമ്പോൾ നേരത്തെ ഇതെല്ലാം 180 രൂപ ഉണ്ടായിരുന്ന 210 രൂപയായിട്ട് വർദ്ധിച്ചു. നേരത്തെ ഒരു ബിരിയാണിയിൽ വലിയ ചിക്കൻ പീസുകൾ 2 ഉണ്ടായിരുന്നു. പുതിയ രീതിയിൽ ഈ ചിക്കൻ പീസ് ഫീസിന്റെ വലുപ്പം പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. പക്ഷെ ഉപഭോക്താക്കൾ അത് വലിയ തോതിൽ ശ്രദ്ധിക്കില്ലെന്നാണ് തോന്നുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാലഡ പരിപ്പ് 200 രൂപ മുതൽ 400

0: രൂപ വരെ റേഞ്ചിലാണ് ഈ പായസങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് മേടിക്കാനാണെങ്കിൽ രാവിലെ മുതൽ ആളുകളുടെ ക്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ വില ആരും ചോദ്യം ചെയ്യുന്നില്ല, അത് സ്ഥാപനങ്ങൾ മുതലെടുക്കാം.
1: തനിക്കുണ്ടായ അനുഭവം പങ്കുവെക്കുന്നു എടക്കാട്ട് വയൽ സ്വദേശി സി ജി രാധാകൃഷ്ണൻ.
2: നമുക്ക് കൈകൊള്ളുന്ന തരത്തിലുള്ള ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടിയ വിലകളാണെങ്കിൽ ഇനി അത് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ഒരു ദിവസം ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കേണ്ടി വന്നു. ഇപ്പൊ 130 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഭക്ഷണം ഇപ്പൊ 170 രൂപ 180 രൂപയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് എന്താ അത്ര വില കൂടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ ചിരിക്കുകയാണ്. ആഹാരം കഴിച്ചും പോയി പൈസ കൊടുക്കേണ്ടതായിട്ടും വരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പല ഹോട്ടലുകാരും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാൻ വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. അവര് വിഷയമായിട്ട് പോലും അവര് കണക്കാക്കുന്നില്ല.
1: എറണാകുളത്തെ റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്കിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് കുമാർ പി സി.
3: വീട്ടിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രവണതയും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ വില, അളവ്, ഗുണനിലവാരം, പോഷകമൂല്യം, ശുചിത്വം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സാധാരണ വ്യാപാര ഉൽപ്പന്നം മാത്രമല്ല. കാരണം നമ്മളിപ്പോ ഒരു ഷർട്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു, അതുപോലെയല്ല ഭക്ഷണം. അതൊക്കെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഗുണനിലവാരം പരിശോധിച്ചത് നമുക്ക് റിജക്ട് ചെയ്യാം. പക്ഷേ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്. നമ്മുടെ ഒരു ഹോട്ടൽ പേര് ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ഗുണനിലവാരവും അതിന്റെ വിലയും അതിന്റെ സുരക്ഷയൊക്കെ ഉറപ്പുള്ളതിന് വളരെ അത്യാവശ്യമാണ്. ഒരു ഉപഭോക്താവ് ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണത്തിന് 100-150 രൂപ കൊടുക്കുമ്പോൾ അയാൾ വാങ്ങിക്കുന്ന ഭക്ഷണത്തിന് ഗുണനിലവാരമുണ്ട്, പാചകത്തിന് നിലവാരമുണ്ട്, ഭക്ഷണത്തിന്റെ അളവുണ്ട്, ശുചിത്വം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയ സംഭവത്തിനാണ് നമ്മൾ ആ വില കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഗുണനിലവാരമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന ചോദ്യം കൂടി ഉയരണം. ഒരേ ഭക്ഷണത്തിന് പല ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്ത വിലകളാണ് ഈടാക്കുന്നത്. അതാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു ഹോട്ടലിലെ ഭക്ഷണത്തിന് 70 രൂപ ഈടാക്കുന്ന സ്ഥലത്ത് ഇതേ നിലവാരമുള്ള മറ്റൊരു ഹോട്ടലിൽ പോയാൽ ചിലപ്പോൾ 100-150 രൂപ അധികമായി നൽകേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. വില നിർണയത്തിൽ സുതാര്യത ഇല്ലാത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. അതുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും ഒരേ വില നിർബന്ധമാക്കുന്നതിനേക്കാൾ ഓരോ ഭക്ഷണ വിഭവത്തിനും ന്യായമായ വില നിർണയത്തിനുള്ള വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയാണ് കൂടുതൽ പ്രായോഗികമായ സമീപനമെന്ന് നമുക്ക് എന്ന് കാണാം. കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഒരേ ഭക്ഷണത്തിന് ഒരേ വില നിർബന്ധമാക്കുക എന്നത് പ്രായോഗികമല്ല. ഓരോ ഹോട്ടലിന്റെയും റേറ്റിംഗ് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേ വില എന്നതിന് പകരം ഒരേ വിഭാഗത്തിൽ ന്യായമായ വില എന്ന ഒരു ആശയം നമുക്ക് പരിഗണിക്കേണ്ടി വരും. അതായത് ഹോട്ടലുകളെ സാധാരണ ഭക്ഷണശാലകൾ, മിഡ് റേഞ്ച് റെസ്റ്റോറന്റുകൾ, പ്രീമിയം റെസ്റ്റോറന്റുകൾ, സ്റ്റാർ ഹോട്ടൽ വിഭാഗം ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ തരംതിരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിനും പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾക്ക് വിലയുടെ യുക്തിസഹമായ പരിധി നിശ്ചയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന തത്വം ഉണ്ടാക്കലാണ് പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്. ഇവിടെ ഹൈജീൻ റേറ്റിംഗ് സ്കീം പ്രകാരം റെസ്റ്റോറന്റ്, കഫറ്റേറിയ, ഡാബാസ് തുടങ്ങിയ ഫുഡ് സർവീസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് അവരുടെ ഫുഡ് ഹൈജീൻ ആൻഡ് സേഫ്റ്റി കംപ്ലയൻസ് അടിസ്ഥാനമാക്കി 1 മുതൽ 5 വരെ റേറ്റിംഗ് നൽകുന്ന സംവിധാനം നിലവിലുണ്ട്. ഇത് കേരളത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അവരുടെ മുന്നിൽ വരുമ്പോൾ മാത്രമാണ് അവർ അറിയുന്നത്. പക്ഷെ തുടക്കം മുതൽ തീൻമേശയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അവകാശം ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വില കുറക്കണം എന്ന് പറയുമ്പോൾ തന്നെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആയിരിക്കരുത്. പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സെർവിംഗ് സൈസ് വ്യക്തമാക്കുന്നത് പരിഗണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മറ്റൊരു കാര്യം ഹിഡൻ ചാർജുകളാണ്. നമ്മൾ ഈ മെനു കാർഡിൽ കാണുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ബില്ല് വരുമ്പോൾ. ആ ഹിഡൻ ചാർജുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അപ്പൊ ഇതുവരെ തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥയാണ് തീർച്ചയായിട്ടും വേണ്ടത്. അതിന് ജില്ലാതലത്തിൽ ഹോട്ടൽ കൺസ്യൂമർ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നത് അപേക്ഷണീയമാണ്.
1: കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാൽ.
4: ഹോട്ടൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വില ഏകീകരണം എന്നുള്ളത് കുറെ നാളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സർക്കാരുകളും അതിനെപ്പറ്റി പലപ്പോഴും ആലോചിച്ചിരുന്നെങ്കിലും അത് വേണ്ട എന്ന് വെച്ചുവാൻ തക്കതായ കാരണങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ ഒരു വിധി തന്നെയുണ്ട്, ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് അവരുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വില നിശ്ചയിക്കാമെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത ചേരുവകൾ ചേർത്താണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിന്റെ അന്തരീക്ഷം, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി അനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് വില വ്യത്യസ്തമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ചായക്ക് വില ഏകീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ചായപ്പൊടിക്ക് 100 രൂപ തൊട്ട് 600 രൂപ 700 രൂപ വരെ തേയിലയുണ്ട്. അതുപോലെ തന്നെ ഒരു ലിറ്റർ പാലിന് 10 ചായ എടുക്കുന്ന ഹോട്ടലുണ്ട്, 20 ചായ എടുക്കുന്ന ഹോട്ടലുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ ചായയുടെ ക്വാളിറ്റിയാണ്. അപ്പൊ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഗുണമേന്മയുള്ള ഭക്ഷണ സാധനങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് മാർക്കറ്റ് വിലയിൽ ഏതൊരു സ്ഥാപനത്തിനും കയറി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവന്റെ അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഹോട്ടലുടമയെ സംബന്ധിച്ചിടത്തോളം തന്റെ കടയിലേക്ക് കസ്റ്റമറെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ചുള്ള വിലയ്ക്ക് വിൽക്കുവാനുള്ള അവകാശവും ഹോട്ടലുടമയ്ക്കുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഒരു ഊണ് എന്ന് പറയുമ്പോൾ 5 കൂട്ടം കരുകൂട്ടി കൊടുക്കുന്ന ഊണുണ്ട്, ആ സമയം 10 കൂട്ടം കരുകൂട്ടി കൊടുക്കുന്ന ഊണുണ്ട്, ദിവസവും പാഴ് പായസവും തൈരൊക്കെ കൂട്ടി വിശാലമായിട്ട് കൊടുക്കുന്ന ഒന്ന് കൊടുക്കുന്ന ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ 3-സ്റ്റാറുണ്ട്, 2-സ്റ്റാറുണ്ട്, സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളുണ്ട്. 60 രൂപ, 70 രൂപ മുതൽ 100 രൂപ, 150 രൂപ വരെയുള്ള സാധാരണ ഊണ്.

0: നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെയാണ് വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറാണ്. ഒരു ടൗണിലെ വലിയൊരു ഹോട്ടലിൽ കൊടുക്കുന്ന വാടക ആയിരിക്കില്ല ഗ്രാമത്തിൽ കൊടുക്കുന്ന ഒരു ഹോട്ടലിലെ വാടക. അതുപോലെ തന്നെ പണിക്കാരുടെ ശമ്പളം അവരുടെ ഫെസിലിറ്റി അനുസരിച്ച് അതിന് വ്യത്യസ്തമായ വില ഈടാക്കും. ഒരു 100 രൂപയുടെ ബിരിയാണി അരി ഉണ്ടെങ്കിൽ 500 രൂപയുടെ ബിരിയാണി അരി ഉണ്ട്. ഒരു കോഴി വേണമെങ്കിൽ നമുക്ക് 8 പീസായിട്ട് വെട്ടാം, 14 പീസായിട്ട് വെട്ടാം. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് അതിന്റെ വില നിലവാരത്തിൽ വ്യത്യസ്ത വില നിലവാരം ഉണ്ടാകും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിയുള്ളത് ഭക്ഷണ സാധനങ്ങളുടെ വില അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി അനുസരിച്ച് അതാത് ഹോട്ടലുകൾക്ക് നിശ്ചയിക്കുവാനും ഉപഭോക്താവിന് ഇഷ്ടമുള്ള ഹോട്ടൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. വ്യക്തമായിട്ടൊരു കാര്യം പറയാം, ഏതൊരു ഹോട്ടലിലും വിൽക്കുന്ന സാധനങ്ങളുടെ വില വ്യക്തമായിട്ട് ഉപഭോക്താവിനെ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നുള്ളത് നിയമമാണ്. GST വന്നതോടുകൂടി സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇവിടെയല്ല, കേരളത്തിന് പുറത്ത് അവർ സർവീസ് ചാർജ് എന്നുള്ളത് ടിപ്പ് പോലെ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. അത് തെറ്റാണ്, യാതൊരു കാരണവശാലും വാങ്ങിക്കാൻ പാടില്ല. GST കോമ്പോസിഷൻ എടുത്തവർക്ക് യാതൊരു കാരണവശാലും ഉപഭോക്താക്കളുടെ നിന്ന് GST കളക്ട് ചെയ്യാൻ പാടില്ല. റെഗുലർ ടാക്സ് പേയേഴ്സിന് GST കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്.
1: എറണാകുളം ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ സിന്ധ്യ ജോസ്.
2: ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ നടത്തുന്ന പരിശോധനകളിൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 പ്രകാരം സ്ഥാപനങ്ങൾ FSSAI ലൈസൻസ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ എന്നും നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നു. ഉപഭോക്താക്കൾ ഹോട്ടലിലോ ബേക്കറിയിലോ കയറുമ്പോൾ അവിടുത്തെ വൃത്തി ആദ്യം ശ്രദ്ധിക്കുക. പാകം ചെയ്ത ഭക്ഷണ വസ്തുക്കൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ ജീവനക്കാർ ഗ്ലൗസോ ഹെയർ നെറ്റോ ഉപയോഗിക്കാതെയാണ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതെങ്കിലോ ഭക്ഷണത്തിൽ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാലോ ഭക്ഷ്യസുരക്ഷാ ടോൾ ഫ്രീ നമ്പറിൽ പരാതി അറിയിക്കാവുന്നതാണ്. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകളിൽ ഭക്ഷണത്തിന്റെ ശുചിത്വം, വൃത്തി, സുരക്ഷ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്.
1: ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം മുൻ പ്രസിഡന്റും ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷകനുമായ എ രാജേഷ്.
3: ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പണത്തിന് തുല്യമായ മൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടെങ്കിലും പലപ്പോഴും ഉപഭോക്താവ് എന്നുള്ള നിലയിൽ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഭക്ഷണ വില നിയന്ത്രണം സംബന്ധിച്ച് ഒരു നിയമവും നിലവിലില്ല. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു ഭക്ഷണ പദാർത്ഥത്തിന് നമ്മൾ കൊടുക്കുന്ന വിലക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം നമുക്ക് ലഭ്യമാണോ? ഒരേ സാധനത്തിന് പല സ്ഥലങ്ങളിൽ പല വില ഈടാക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ അവരുടെ ക്യാന്റീനുകളൊക്കെ കൊടുക്കുമ്പോൾ ചെയ്യുന്നത് ആഹാര സാധനങ്ങളുടെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് അതെല്ലാം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്ര അളവിലുള്ള ചായക്ക് ഇത്ര പ്രൈസ് റെയിൽവേ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അറിവിൽ ഫുഡ് പ്രൈസ് റെഗുലേഷൻ ബില്ല് അല്ലെങ്കിൽ ഭക്ഷണ വില നിയന്ത്രണ ബില്ല് അത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെയ്യാത്തതുകൊണ്ട് ഉപഭോക്താവ് അറിയാതെ ഉപഭോക്താവിന് ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബില്ലിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു രീതി ഹോട്ടലുകളെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ടലുകളുടെ സൗകര്യവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അമിനിറ്റീസും എല്ലാം പരിഗണിച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൽ 5-star, 4-star, 3-star എന്നുള്ള നിലയിൽ ഹോട്ടലുകളെ തരം തിരിച്ച് ആ ഒരു തരത്തിൽ വരുന്ന ഹോട്ടലുകളിൽ ഒരേപോലെ ഇതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില ഏകീകരിക്കുന്നതിനുള്ള അങ്ങനെയാണ് ബില്ലിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബില്ലിൽ പറയുന്ന മറ്റൊരു കാര്യം, ഹോട്ടലിൽ വില കൂട്ടണമെങ്കിൽ നിയമത്തിന് കീഴിലുള്ള ഒരു അതോറിറ്റിയുടെ അനുവാദത്തോടെ മാത്രം, അതിനും ഘടകങ്ങൾ പറയുന്നുണ്ട്, മാർക്കറ്റിലെ സാധനങ്ങളുടെ വില വർധനവിനോടനുബന്ധിച്ചിട്ടുള്ള വില വർധനവുമാത്രമാണ് ഈ അതോറിറ്റിക്ക് കൂട്ടി നൽകാവുന്നത്. ഭക്ഷ്യ വില നിയന്ത്രണ ബില്ല് വന്നാൽ ഒരു പരിധി വരെ ഉപഭോക്താവിന് കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയുള്ളത്.
1: ഇതേക്കുറിച്ച് എറണാകുളം ജില്ലാ സപ്ലൈ ഓഫീസർ ഷാജി വി ആർ സമകാലികത്തോട്.
4: ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും ഇന്ന വിലയ്ക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കണമെന്ന് പറയാൻ നമുക്ക് നിയമമില്ല. അവർ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ വില അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. എന്നാൽ അവരത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില പ്രദർശിപ്പിക്കണം. സ്ഥാപനത്തിൽ ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധം വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കണം. ഇങ്ങനെ വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും. ഹോട്ടലുകളിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും വിലവരപ്പട്ടിക പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടറുടെ ഒരു പ്രത്യേക സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട്. പരാതികൾ ലഭിച്ചാൽ ഉടനടി നടപടി ഉണ്ടാവും. എല്ലാ കടകളിലും വിലവരപ്പട്ടിക ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. അങ്ങനെയാണ് വില നിയന്ത്രിക്കപ്പെടുന്നത്. ഒരു സാധനവും ഇന്ന അളവിലോ ഇത്ര വിലക്കോ വിൽക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ചായ 150 ml എന്ന് പറഞ്ഞാൽ ആ 150 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അളവിൽ കുറവ് കാണിച്ചാൽ നമുക്ക് നടപടിയെടുക്കാൻ പറ്റും. ഈ നാട്ടിലില്ലാത്ത വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പിന്നീട് ആരും പോകില്ലല്ലോ. ഗൾഫ് യുദ്ധത്തെ തുടർന്ന് പാചക വാതകത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ക്ഷാമമില്ല. ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ ഗ്യാസിന് യാതൊരു ക്ഷാമവും. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഏകീകരണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നിയമ നിയമം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ ഹോട്ടലുകൾക്കും ഒരേ വില

0: നിർബന്ധമാക്കുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണല്ലോ. വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലുകൾ പലതും പല തരത്തിലുള്ളതാണ്. സാധാരണ ഹോട്ടലുകൾ, AC പ്രീമിയം ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ അവ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, നാടൻ പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകൾ, ടൗൺ ഏരിയകളിൽ, നഗരങ്ങളിൽ ഉള്ള ഹോട്ടലുകളിൽ, ഇങ്ങനെയുള്ള എല്ലായിടത്തും ഒരേ വില നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഇപ്പോഴുള്ള നിയമപ്രകാരം ജില്ലാ ഭരണകൂടത്തിന് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില ഏകപക്ഷീയമായി നിശ്ചയിക്കാൻ അധികാരവുമില്ല. അതിന് ഒരു സംസ്ഥാന തലത്തിലൊരു നിയമം ഉണ്ടാകേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഈ ഹോട്ടൽ ഭക്ഷണത്തിന് ഒരു ഏകീകരിച്ചിട്ടുള്ള ഒരു വില നടപ്പിൽ വരുത്താൻ പറ്റുന്നത്.
1: അവശ്യ സേവന വിഭാഗമായ ഹോട്ടൽ മേഖലയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ കൂടുതൽ നിയമങ്ങൾ വേണം എന്നതിലേക്കാണ് ഈ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ചൂഷണത്തെ എതിർക്കുന്ന നിയമങ്ങൾക്ക് പല്ലും നഖവും ആവശ്യമാണ്. അവ കൂട്ടിലടച്ച പക്ഷികളെപ്പോലെ ആകരുത്. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
7: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: KSEB അറിയിപ്പ്. ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ ഇടപ്പള്ളി സബ്സ്റ്റേഷൻ മുതൽ പള്ളിക്കവല, അച്ചുണ്ണിക്കവല, എടേക്കുന്നം, ഷാപ്പുംപടി വരെ പുതിയതായി വലിച്ചിരിക്കുന്ന 11 KV ഭൂഗർഭ കേബിളിൽ നാളെ രാവിലെ 10 മുതൽ വൈദ്യുതി പ്രവഹിക്കുന്നതാണ്. പൊതുജനങ്ങൾ പ്രസ്തുത ലൈനുമായി സമ്പർക്കം പാടില്ല എന്ന് എറണാകുളം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്കാഡ കൺട്രോൾ റൂം അറിയിക്കുന്നു. ശ്രോതാക്കൾ കേട്ടത് KSEB അറിയിപ്പ്.
9: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
10: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
9: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
10: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
11: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
9: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
11: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
12: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
9: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.

കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകളും.

അപ്പൂച്ചി എത്തിയതും ഉണ്ണിമോൾ ആ ചെടി ഒറ്റ കുലുക്കൽ. യോ, ദാ വീണ്ടും മഴ. മരം മഴ പെയ്യിക്കണോ? ഇലകളിലെ മഴത്തുള്ളികൾ മുഴുവനും കിലുകിലേ അപ്പൂച്ചിയുടെ മേലേക്ക് ഉടഞ്ഞു വീണു. പാവ അപ്പൂച്ചി കരഞ്ഞുകൊണ്ട് ഓടടാ ഓട്ടം. കുറുമ്പി ഉണ്ണിമോള് കുസൃതിയൊപ്പിച്ച് പൊട്ടിച്ചിരിക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്,

0: അപ്പൂച്ചി മനസ്സിൽ പറഞ്ഞു. ഉണ്ണിമോൾ പിന്നെയും ഓരോ ചെടിയും കുലുക്കി മഴത്തുള്ളി കിലുക്കം കാണാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഒരു വലിയ ചേമ്പില, അതിൽ വെള്ളത്തുള്ളികൾ ഉരുണ്ട് കളിക്കുന്നു. അവൾ ആ ഇലയെ സാവകാശമിളക്കി ചില്ലുകോളം പോലെ അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന കണ്ട് ഉണ്ണിമോൾക്ക് ആവേശം. അമ്മേ, ദാ ഇങ്ങ് വന്നേ. മോളെ വേഗം വരൂ, ഡ്രസ്സ് മാറി കൈകാല് കഴുകി സ്നാക്സ് കഴിക്കൂ, എന്നിട്ടാവാം കാഴ്ചകള്. ഉണ്ണിമോൾ അവിടെ നിന്നും വാശി പിടിച്ച് ഉണ്ണിയമ്മയെ വരുത്തി. അവൾക്ക് ആ ചില്ലുരുളകളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. അമ്മേദാ മീൻ ഗുളിക. അവസാനം ഉണ്ണിമോൾ ആ സ്ഫടിക ഗുളികയെ കൈവെള്ളയിലേക്ക് വീഴ്ച്ചു. അയ്യോ അമ്മേ, അത് പോയി, എൻ്റെ കയ്യിലൊന്നും കിട്ടിയില്ല. കഷ്ടം, കയ്യിൽ നനവ് മാത്രം. ഉണ്ണിയമ്മയ്ക്ക് ചിരി വന്നു. നൂലായി പെയ്യും മഴ, ഉരുണ്ട് കളിക്കും മഴ, കുഞ്ഞിക്കുടകൾ നീർത്തും മഴ, കുമിളകൾ തുള്ളും മഴ, വെള്ളിപ്പൊട്ടുകൾ ചാറ്റും മഴ, കാറ്റടിച്ചാർക്കും മഴ, മഴപ്പെണ്ണ് തുള്ളിത്തുള്ളി ജിഞ്ചിലു ജിഞ്ചിലു നൃത്തം വയ്ക്കും. ഉണ്ണിയമ്മ മഴയെക്കുറിച്ച് പാടിക്കൊണ്ട് ഉണ്ണിമോളെയും കൂട്ടി സ്നാക്സ് കഴിക്കാനിരുന്നു. അമ്മേ, ഇടിവെട്ടി മഴ പെയ്യുന്നത് എപ്പോഴാ അമ്മേ? അത് തുലാമഴയാ മോളെ, തുലാമാസത്തിൽ പെയ്യുന്ന ഇടിയും മിന്നലുമുള്ള മഴ. പേടിയാവും അല്ലേ അമ്മേ? അതെ അതെ, തുലാമാസമോ? അതെന്താ, മലയാള മാസത്തിലെ ഒരു മാസമാണ് തുലാം. മലയാള വർഷത്തിൽ ചിങ്ങം, കന്നി, തുലാം, അങ്ങനെ അവസാന മാസം കർക്കിടകം. ഇപ്പൊ മനസ്സിലായോ തുലാമഴ? അപ്പൊ ഇപ്പൊ പെയ്യുന്നതോ? അത് മൺസൂൺ മഴ, അതായത് ഇടവ മഴ. ഇടവ മാസത്തിൽ പെയ്യുന്നതുകൊണ്ട് ഇടവ മഴ എന്ന് പേര്. ഇതൊരു മുത്തശ്ശി മഴയാ മോളെ. ഈ മഴയ്ക്ക് കുട്ടികളെ വളരെ ഇഷ്ടാ. സ്കൂൾ തുറക്കാൻ കാത്തിരിക്കും. കുട്ടികളെ മഴ കൊണ്ട് വാരിപ്പിടിക്കണം ഈ മുത്തശ്ശിക്ക്. ഉണ്ണിമോളും പൊട്ടിച്ചിരിച്ചു.
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന

0: ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. ജി ഡി പി വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,000 പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ ഖേൽ കെ മൈതാൻ മേൻ പരിപാടിയുടെ ഉദ്ഘാടനം സർവകലാശാല ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 5,183 പ്രൈമറി സ്കൂളുകളെ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്കായി തെരഞ്ഞെടുത്തതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിലുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ സി എ ഭവാനി ദേവി നയിക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐചീൻ നഗോയയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്, വിളവ് കൂട്ടാൻ പുതുതന്ത്രം. കൃഷിയിൽ വിളവ് കൂട്ടുവാനും രാസ വളപ്രയോഗം ഇല്ലാതെ തന്നെ ചെടികളെ വളരെ ക്രിയാത്മകമായി വളർത്തിയെടുക്കുവാനുമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്. ഇവിടെ ചെടിയുടെ വേരും മണ്ണിലെ സൂക്ഷ്മജീവികളും ഒക്കെ ചേർന്ന് ചെടിക്ക് പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും അത് ഉപയോഗിക്കുവാനുള്ള അവസരമൊരുക്കുന്നു. ഇതിലൂടെ സസ്യങ്ങൾ പുറത്തുനിന്നും യാതൊരു വളപ്രയോഗവുമില്ലാതെ പോഷകങ്ങൾ നിർമ്മിച്ച് വളരുന്നു. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും സാധ്യമാക്കാനും ഇതുവഴി കഴിയുന്നു. ഒരു സസ്യത്തിൻ്റെ വേരുകളുടെ തൊട്ടടുത്തായി മണ്ണിലുള്ള ഒരു മില്ലിമീറ്ററിനുള്ളിൽ ഉള്ള പ്രദേശത്തിനാണ് റൈസോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങേയറ്റം ചലനാത്മകവും ഉൽപ്പാദനക്ഷമവുമായ സ്ഥലമാണിത്. സസ്യങ്ങളുടെ വേരുകളും മണ്ണും അതിലുള്ള സൂക്ഷ്മജീവികളും അവിടെയുള്ള പോഷകങ്ങളും ഒക്കെ ചേർന്നുള്ള വളരെ സങ്കീർണമായ ഒരു ബന്ധമാണ് ഈ പ്രദേശത്ത് സംഭവിക്കുന്നത്. ചില സസ്യങ്ങളുടെ വേരുകൾ അമിനോ ആസിഡ്, ഷുഗർ, ഓർഗാനിക് ആസിഡുകൾ എന്നിവ പുറത്തുവിടുന്നു. ഇവ ചില പ്രത്യേകതരം സൂക്ഷ്മജീവികളെ ആകർഷിക്കുന്നു. ഇത്തരത്തിലുള്ള സസ്യ വളർച്ചയ്ക്ക് ഗുണകരമായ ലക്ഷക്കണക്കിന് ബാക്ടീരിയ, ഫംഗസ്, ആക്ടിനോമൈസിഡ് എന്നിവയും ഈ റൈസോസ്ഫിയറിൽ കാണപ്പെടുന്നു. ഈ ജീവികളാവട്ടെ അവിടെയുള്ള ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്യുവാനും നൈട്രജൻ ഫിക്സേഷൻ, ഫോസ്ഫറസ് സൊലുബിലൈസേഷൻ, പോഷക രൂപാന്തരം എന്നിവ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. ചില സൂക്ഷ്മജീവികൾ വേരുമായി സിംബയോട്ടിക് ബന്ധം സ്ഥാപിക്കുകയും അതുവഴി പോഷക ആകിരണവും രോഗപ്രതിരോധവും കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. റൈസോസ്ഫിയർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ്. പ്രധാനമായും ഇത് നാല് തരത്തിലാണുള്ളത്. ആദ്യത്തേത് മണ്ണിലെ സൂക്ഷ്മജീവികളെ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. റൈസോസ്ഫിയറിലേക്ക് മൈക്രോ റൈസൽ ഫംഗസ്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ തുടങ്ങിയ ഗുണകരമായ സൂക്ഷ്മജീവികളെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവയുടെ പ്രവർത്തനം മണ്ണിൽ കൂടുതൽ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടാമതായി മണ്ണിലെ ഭേദഗതികളാണ്. ഇവിടെ മണ്ണ് കൂടുതൽ പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. സൂക്ഷ്മജീവികളും വേരും തമ്മിലുള്ള ഗുണകരമായ ബന്ധങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് മണ്ണ് പരിഷ്കരിക്കുന്നത്. മൂന്നാമതായി വേരിനെ ഒരുക്കുകയാണ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ഒരുക്കിയെടുത്ത സസ്യങ്ങൾ ഉപയോഗിക്കുക വഴി പോഷകങ്ങളും ജലവും കൂടുതൽ ക്രിയാത്മകമായി വലിച്ചെടുക്കാൻ കഴിയുന്നു. നാലാമതായി ജൈവ കീട നിയന്ത്രണ തന്ത്രമാണ്. ചില പ്രത്യേക സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക വഴി കീടനിയന്ത്രണവും സാധ്യമാകാൻ കഴിയുന്നു. ഇവയെല്ലാം ചേർന്നുകൊണ്ടുള്ള റൈസോസ്ഫിയർ എഞ്ചിനീയറിംഗ് മണ്ണിനെ കൂടുതൽ പോഷക സമൃദ്ധമായി നിലനിർത്തുകയും സസ്യങ്ങളുടെ വളർച്ചയിലൂടെ സുസ്ഥിരമായ കൃഷി രീതികൾ സാധ്യമാക്കുകയും ചെയ്യുന്നു.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഏതാനും കൊങ്കണി ഗാനങ്ങളാണ് ഇന്നത്തെ യുവവാണിയിൽ അവതരിപ്പിക്കുന്നത്. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.

ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സ്നേഹപൂർവം പറഞ്ഞ് ഉണരാൻ അഭ്യർത്ഥിക്കുന്ന ഗാനമാണിത്. ഭക്തിയുടെയും വാത്സല്യത്തിൻ്റെയും മാധുര്യം നിറഞ്ഞ ഈ കൊങ്കണി ഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നു.

ഉണ്ണികൃഷ്ണന്റെ കുസൃതികളും യശോദയുടെ സ്നേഹവാത്സല്യവും അതിമനോഹരമായി വരച്ചുകാട്ടുന്ന ഒരു മധുരഗാനമാണിത്. പാൽ വേണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞുകൃഷ്ണനും അവനെ സ്നേഹത്തോടെ താലോലിക്കുന്ന യശോദയുമെല്ലാം ഈ ഗാനത്തിൽ ഹൃദയം

ഹൃദയസ്പർശിയായി അവതരിപ്പിക്കപ്പെടുന്നു. ബാലകൃഷ്ണന്റെ നിഷ്കളങ്കമായ ലീലകളും മാതൃസ്നേഹത്തിന്റെ മാധുര്യവും നിറഞ്ഞ ഈ ഗാനം ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. പാടുന്നത് നവനീത എൻഷണായി.

അടുത്ത ഗാനം ഒരു മധുരമായ താരാട്ടുപാട്ടാണ്. തൻ്റെ കുഞ്ഞുമകളെ ഉറക്കാനായി അച്ഛൻ സ്നേഹപൂർവം പാടുന്ന ഈ ഗാനത്തിൽ കുഞ്ഞിന് ഭക്ഷണം നൽകാൻ ചന്ദ്രദേവനോട് അഭ്യർത്ഥിക്കുകയും അവളോടൊപ്പമുള്ള മനോഹരമായ ഭാവനകളും സന്തോഷ നിമിഷങ്ങളും വരച്ചുകാട്ടുകയും ചെയ്യുന്നു. ആറാട്ട് കാണാനും ശീവേലി ദർശിക്കാനും പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഈ താരാട്ടുപാട്ട് മാതാപിതാക്കളുടെയും കുഞ്ഞിൻ്റെയും ഹൃദയബന്ധം മനോഹരമായി ആവിഷ്കരിക്കുന്നു. ഈ ഗാനം ആലപിക്കുന്നത് വൈഷ്ണവി പി നായിക്.

അടുത്തതായി കേൾക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള രസകരമായ ഒരു പരിഹാസഗാനമാണ്. ഭാര്യ അവ്വാളോ അഥവാ നെല്ലിക്ക കൊണ്ടുവരാൻ ആവശ്യപ്പെടുമ്പോൾ ഭർത്താവ് തെറ്റിദ്ധരിച്ച് സവ്വാള കൊണ്ടുവരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഭാര്യയുടെ പരിഭവവും ദമ്പതികൾ തമ്മിലുള്ള രസകരമായ വാക്കുതർക്കവുമാണ് ഗാനത്തിന്റെ പ്രമേയം. ആലപിക്കുന്നത് വിഷ്ണുപ്രിയ, നവനീത എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷെണായ്, വിഷ്ണുപ്രിയ ഷെണായ് എന്നിവർ ആലപിച്ച കൊങ്കണി ഗാനങ്ങൾ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
3: യുവവാണി സമാപിക്കുന്നു.

0: സേവന വാർത്തകൾ. ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ അടുത്ത മാസം 10 വൈകിട്ട് 5 മണിക്കകം സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് 0491297633 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
4: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റി വെച്ചോ?
4: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
3: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
4: നേടാം ഒരു EMI ഓഫ് 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം, BMW കാർ.
4: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്. ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
4: മൈ ജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
4: മൈ ജിയിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈ ജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
3: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
4: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിനു നീട്ടി വെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ www.swavlamban.card@gov.in എന്ന വെബ്സൈറ്റ് മുഖേനയും സമർപ്പിക്കാം.

0: അത്യുഗ്രമായ ചൂടിൽ വെന്തുരുകി. അവരുടെ മാംസപേശികൾ പൊള്ളലിൽ വേർപ്പെട്ടു. കഠിനമായ നീറ്റൽ സഹിക്കാതെ വെള്ളം വെള്ളം എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് പതിനായിരങ്ങൾ നദീതീരത്തേക്ക് ഓടി. ഹിരോഷിമയുടെ 10 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം ചുവപ്പും തവിട്ടും കലർന്ന നിറത്തിലായി. ഹിരോഷിമയിലെ മരണസംഖ്യ 140,000-ൽ അധികമായി. ഇതിലധികം പേർ റേഡിയേഷൻ എന്ന മഹാവിപത്തിന് വിധേയമായി കഴിഞ്ഞിരുന്നു. ഇത് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരെ ജീവച്ഛവങ്ങളാക്കി. ആഗസ്റ്റ് 9 രാവിലെയാണ് നാഗസാക്കിയിൽ ബോംബിട്ടത്. നാഗസാക്കിയുടെ 500 മീറ്റർ ഉയരത്തിൽ വെച്ച് ബോംബ് പൊട്ടിച്ചിതറി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം, അസഹനീയമായ താപം, അതികഠോരമായ സ്ഫോടനം, തീവ്രമായ റേഡിയേഷൻ. ഹിരോഷിമയുടെ തനി ആവർത്തനം തന്നെയായിരുന്നു നാഗസാക്കിയിലും. ഇവിടെ 74,000 പേർ ഉടനെ മരിച്ചു. വാർത്ത പൂർണ്ണമായും രാമർക്ക് വായിച്ചു തീർക്കുവാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അയാൾ വിവശനായിരുന്നു. തൊട്ടടുത്ത് എവിടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ ആരോ ഒരു വൻ ദുരന്തത്തിന് ഇരയായതിന്റെ മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. മനുഷ്യർ മനുഷ്യരോട് എങ്ങനെയാണ് ഇത്രമാത്രം ക്രൂരത കാട്ടുന്നത് എന്ന ചോദ്യമായിരുന്നു രാമർ നിശബ്ദനായി ചോദിച്ചുകൊണ്ടിരുന്നത്. ജപ്പാൻ കീഴടങ്ങി യുദ്ധം തീർന്നതായി പ്രഖ്യാപിച്ചിട്ടും അയാൾക്ക് ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ കഴിഞ്ഞില്ല. സ്നേഹിതന്മാരോട് മാത്രമല്ല, ഭാര്യയോടും മക്കളോടും അയാൾ തന്റെ ദുഃഖം പങ്കുവച്ചു. മുഹമ്മദ് അബ്ദുറഹിമാന്റെ മരണവിവരം അറിഞ്ഞതോടെ അയാളുടെ ദുഃഖം മറ്റൊന്നിലേക്ക് വഴിമാറുകയായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 22 സെക്കൻഡ്.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: ലോകത്തിലെ വിവിധ ഭാഷകൾ തമ്മിൽ ധ്വനി സാമ്യത ഉണ്ടാകുന്നതിന് ഒരേ ഭാഷാഗോത്രമായിരിക്കണമെന്ന് പോലുമില്ല. ഇത് രണ്ടു തരത്തിൽ വരാം, യഥാർത്ഥ ധ്വനി സാമ്യതയും യാദൃശ്ചിക ധ്വനി സാമ്യതയും. ഇതിലാദ്യത്തേത് പരിശോധിക്കാം. മലയാളത്തിൽ നിത്യവിനിമയത്തിൻ്റെ ഭാഗമായ ധാരാളം

0: ധാരാളം സംസ്കൃത പദങ്ങളുണ്ട്. സംസ്കൃതമാകട്ടെ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ലാറ്റിൻ, ഗ്രീക്ക്, ഇംഗ്ലീഷ്, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലെ അടിസ്ഥാന പദങ്ങളുമായി സാദൃശ്യമുള്ള പദങ്ങളാൽ സമ്പന്നവുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ധ്വനി സാമ്യത മലയാളിക്കും എളുപ്പം തിരിച്ചറിയാൻ കഴിയും. ഉദാഹരണങ്ങൾ നോക്കാം. താപം, തെർമൽ, മനസ്സ്, മൈൻഡ്, നാമം, നെയിം, മാതാവ്, മദർ, പിതാവ്, ഫാദർ, ഭ്രാതാവ്, ബ്രദർ, നാസിക, നോസ്, നവം, ന്യൂ, ദ്വയം, ഡ്യുവൽ, സർപ്പം, സെർപ്പൻറ്റ്, അന്തർ, ഇൻറ്റർ. ഇതുകൂടാതെ ഇംഗ്ലീഷിൽ നിന്ന് തൽഭവമായും ചില പ്രയോഗങ്ങൾ ദ്രാവിഡത്തിൽ പ്രചാരത്തിലുണ്ട്. ചുട്ടുകളയും എന്ന് പറയുന്നത് ഷൂട്ട് ചെയ്യും എന്ന അർത്ഥത്തിലാണല്ലോ. ഓഫീസ് ആപ്പീസായും കോഫി കാപ്പിയായും നമ്മൾ നിരന്തര വിനിമയത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് പറഞ്ഞ യാദൃശ്ചിക ധ്വനി സാമ്യതയ്ക്ക് ഗോത്രബന്ധത്തിൻ്റെ അടിസ്ഥാനമുണ്ടാവില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇംഗ്ലീഷിലെ എയ്റ്റും മലയാളത്തിലെ എട്ടും. ഇംഗ്ലീഷിലെ തന്നെ ആക്രിമോണിയും മലയാളത്തിലെ അക്രമവും തമ്മിൽ നല്ല ധ്വനി സാമ്യതയുണ്ട്. ചിരി, ചിയർ, ഉരുളുക, റോളിംഗ് തുടങ്ങിയവയും ഉദാഹരണങ്ങളായി പറയാം. ഉച്ചാരണവയവങ്ങൾ കൊണ്ട് മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാവുന്ന ധ്വനികളുടെ പരിമിതിയായിരിക്കണം ഇത്തരം യാദൃശ്ചിക ധ്വനി സാമ്യതയുടെ അടിസ്ഥാനം. ഇത്തരം യാദൃശ്ചിക ധ്വനി സാമ്യത കണക്കിലെടുത്ത് ഭാഷാഗോത്ര നിർണയത്തിന് ശ്രമിക്കുന്നത് പാഴ്വേലയായിരിക്കും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും

കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? കേരളത്തിൽ 1503 നിർമ്മിക്കപ്പെട്ട ഏറ്റവും പഴയ കോട്ട ഏതാണ്? ഉത്തരം, പോർച്ചുഗീസുകാർ വൈപ്പിൻ ദ്വീപിൽ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയും ഇതാണ്. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, പോർച്ചുഗീസുകാർ വൈപ്പിൻ ദ്വീപിൽ നിർമ്മിച്ച പള്ളിപ്പുറം കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയും ഇതാണ്. കേട്ടത് ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചെങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത. 6:40

എഞ്ചിന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആറ് 55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് സിറാജ് കാസിം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS FM ഹെൽത്ത് ലൈൻ, PCOS, ഡിസ്മെനോറിയ എന്നിവയ്ക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AIHMS ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ട്രീസ ഷാജി സംസാരിക്കുന്നു. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. എട്ട് 30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് അറബനമുട്ട്, PM ഷംസുദ്ദീനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അസീഫ അലി സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ് മറുപടി നൽകുന്നു. അറിവും ആനന്ദവും ഇടകലർന്ന FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം റൺ എന്ന ചിത്രത്തിലെ ഗാനം, ഹരിഹരൻ, സാധന സർഗം എന്നിവർ പാടിയത്. അറിവുമതിയുടെ വരികൾ, സംഗീതം വിദ്യാസാഗർ.

ശ്രീനിവാസം ചിത്രയും പാടിയ ഒരു ഗാനം. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ. വൈരമുത്തുവിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എ.ആർ. റഹ്മാൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30:02. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ആകാശവാണി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ, അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
2: ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ അഗത്തിയിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണനെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ഔട്ട്റീച്ച് പരിപാടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ പഞ്ചായത്തീരാജ് വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അഭിലക്ഷ് ലിഖി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി.
3: അച്ഛനായി, അമ്മയായി, ആണ്ടവനായി നാം എല്ലാ ദിവസങ്ങളും പൂജിക്കുന്ന ഭാരത അമ്മയുടെ തിരുപാദങ്ങളെ നമസ്കരിച്ചു കൊണ്ടു, ടുഡേ ഇസ് എ ഗ്രേറ്റ് ഡേ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലക്ഷദ്വീപ് ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എൻ അനദർ റെവല്യൂഷൻ ഇൻ ദ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആഫ്റ്റർ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സി സുബ്രഹ്മണ്യം. നൗ അണ്ടർ ദി ഗ്രേറ്റ് ലീഡർഷിപ്പ് ഓഫ് അവർ Prime Minister, India is undergoing for a big revolution, that is Blue Revolution, and I am very proud to be a part of it. On this great occasion, the dignitaries who are sharing the dais with me, our Honorable Minister of Fisheries, Animal Husbandry and Dairying and Panchayat Raj, Sriman Rajiv Ranjan Singh Ji, Honorable Union Minister of State for Fisheries, Animal Husbandry and Dairying and Panchayat Raj, Professor S.P. Singh Bahalji, Honorable Administrator of Lakshadweep and Daman and Diu, Sriman Praful K. Patelji, Secretary Department of Fisheries of Union Government, Dr. Abhilaksh

0: ഓഫ് ഓൾ ഓഫ് അസ് ദി മെയിൻ താങ്ക്സ് ടു യു ഓൾ ദി ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഹു ആർ ഡൂയിങ് ദിസ് ആൻഡ് ഐ എം ഷുവർ ദിസ് ഐസിസ് ഇനിഷ്യേറ്റീവ് വിൽ കോൺട്രിബ്യൂട്ട് മോർ ഇൻ എ വെരി ബിഗ് ഗ്രേറ്റ് വേ ടു ദി എക്സ്പോർട്ട് ഗ്രോത്ത് ഓഫ് അവർ സീ ഫുഡ് എക്സ്പോർട്സ് ദി ഫിഷറീസ് പൊട്ടൻഷ്യാലിറ്റി ഓഫ് ലക്ഷദ്വീപ് ഈസ് എസ്റ്റിമേറ്റഡ് at over 1 lakh tons including about 94,000 tons of tuna and tuna like species that is the most wanted in Japan and the other foreign export markets our objective must be to harness this potential scientifically sustainably and for the benefit of the island communities The digital authorization systems, vessel tracking, international certification and other steps will help Indian seafood command even greater respect in premium global export markets. Friends, as we pursue a growth, we must never forget our responsibility towards nature. The sea has nourished humanity for thousands of years. It is our sacred duty to preserve it for thousands of years more. Sustainable fishing is a moral responsibility and the new guidelines of our ministry are a positive step in that direction. It is rightly emphasized compliance with conservation measures and a firm stand against illegal, unreported and unregulated fishing. Government is here to help us. And we have to follow the regulations to help the government to do better service for the people. We are now moving towards the goal of Viksit Bharat by 2047. Yes, it is called by our great Prime Minister Narendra Modi ji. So 2047 Viksit Bharat cannot be achieved unless each sector has to do its part. Our farmers need to strengthen our food security. Our scientists expand the frontiers of knowledge. Our entrepreneurs have to create wealth. Young people view fisheries as an inherited occupation. But today, I urge the youth to view it as a modern profession driven by science, technology, and innovation and global opportunity. I urge our institution to continue supporting our fishing community with knowledge, technology, and finance. Dear brothers and sisters, let us move forward with the confidence together. Together, let us build a stronger coastal Bharat. Together, let us build a stronger India. Once again, my appeal to all of you, after the Green Revolution, there is no starvation deaths in India. After White Revolution, there is no shortage of milk anywhere in our country. And I am sure this is the third part of Indian development, this blue economic revolution will benefit every fishing community and the day has changed as I mentioned earlier. Here the ministers are sitting for you. Here the administrator is sitting for you to help you out. You should come forward and you should use this golden opportunity to make the blue revolution a bigger success than the green and white revolutions. This is my humble request to you, all of you. Jai Hind, long live Mother Bharat, long live Lakshadweep. Thank you everyone.
1: തുടർന്ന് വർണ്ണ മത്സ്യങ്ങളുടെ ഉത്പാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി 2031 കർമ്മ പദ്ധതി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിന് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു.
2: കൊച്ചി കാക്കനാട് 25 പ്രവർത്തനം പൂർത്തിയാക്കുന്ന രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും ഇൻഡസ്ട്രി അക്കാഡമിയ സമ്മിറ്റായ കോൺഫ്ലുവൻസ് 3.0 തുടക്കമിടാനാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. ഇന്ന് വൈകിട്ട് 4 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്,
3: അച്ഛനായി അമ്മയായി ആണ്ടവനായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന ഭാരത അമ്മയുടെ

0: For temporary pleasure will spoil the great hopes. We should always move towards great goals. We should become, God has given a very good life for all of us, but we must utilize it for ourselves as well as for the benefit of the society and the humanity as a whole. I congratulate the entire Rajagiri family, the CMI fathers and the faculty and the alumni and the parents and the young students on your glorious Silver Jubilee. May the next 25 years be even more luminous, filled with groundbreaking innovations and profound service to the society. Thank you. Jai Hind. Long live Mother Bharat. Long live Keralam. My only small appeal to our Chief Minister, that I know in Kerala the land is a scarce commodity. But you have to develop Keralam with more opportunities. That is, traditional industry may not be possible because of the land cost. High-tech industries should come here to Keralam because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped and reverse migration should take place. Again, Keralam should come up. All the Keralites should come and settle in Keralam. That is my wish. And that is what is Vikshit Bharat. With these words, I once again pray to the God. God should give every wealth, every health, every happiness to all of us. Thank you. Nanni, namaskaram.
1: ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോൺ, ജനപ്രതിനിധികൾ, കോളേജ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ അഗത്തി, കൊച്ചി എന്നിവിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 48 സെക്കൻഡ്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡി ശേഷാചാരി, ഡി രാഘവാചാരി, പെരിശ്രീ രാമമൂർത്തി വയലിൻ, ടി കെ മൂർത്തി മൃദംഗം, ഇ എം സുബ്രഹ്മണ്യം ഖടം. ഇന്നത്തെ കച്ചേരിയിൽ ത്യാഗരാജകൃതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നിന്നാടനേല രാഗം കന്നഡ ആദ്യതാളം.